ആകാശവാണി ഇന്ന് ശകവർഷം 1948 ആശ്വിനം 9, കൊല്ലവർഷം 1202

മാസം 15 2026 ഒക്ടോബർ 1 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39 520.83 മീറ്ററുകളിൽ 1161.576 എന്നീ കിലോഹെഡ്സിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരത്ത്.
1: ഇന്ന് ഒക്ടോബർ 1 ലോകമെമ്പാടും അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്ന ദിനം. നമുക്ക് വേരുകളെ മറക്കാതിരിക്കാം. ജീവിതത്തിൻ്റെ സായന്തനത്തിലേക്ക് കാലെടുത്തു വെച്ച് നമ്മുടെ മുതിർന്ന തലമുറയെ സ്നേഹത്തോടെയും ആദരവോടെയും ഓർമ്മിക്കേണ്ട ഒരു സവിശേഷ ദിനം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഭൗതിക സുഖങ്ങളും അറിവുകളും മൂല്യങ്ങളുമെല്ലാം മുൻതലമുറ അവരുടെ വിയർപ്പും സ്വപ്നങ്ങളും നൽകി പടുത്തുയർത്തിയതാണ്. ഈ അവസരത്തിൽ മനസ്സിൽ തെളിയുന്നത് സുന്ദരമായ ഒരു ഗുണപാഠകഥയാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ അപ്പൂപ്പനും മകനും മരുമകളും അവരുടെ 10 വയസ്സുകാരനായ കൊച്ചുമകനും ഒന്നിച്ച് താമസിച്ചിരുന്നു. പ്രായമേറെയായതോടെ ആ അപ്പൂപ്പന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി, കണ്ണിന്റെ കാഴ്ച മങ്ങി. ഒരു ദിവസം തീന്മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വിറയ്ക്കുന്ന കൈകളിൽ നിന്ന് കഞ്ഞിക്കിണ്ണം വഴുതി താഴെ വീണ് പൊട്ടിപ്പോയി. മകനും മരുമകൾക്കും അത് ഒട്ടും സഹിച്ചില്ല. അവർ അപ്പൂപ്പനോട് കയർത്ത് സംസാരിച്ചു, ഇനി അച്ഛൻ ഞങ്ങളോടൊപ്പം ഈ തീന്മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട, മുറിയുടെ മൂലയിലിരുന്ന് കഴിച്ചാൽ മതി എന്ന് അവർ തീരുമാനിച്ചു. മാത്രമല്ല, പാത്രങ്ങൾ ഇനി ഉടഞ്ഞു പോകാതിരിക്കാൻ മരപ്പണിക്കാരനെ കൊണ്ട് ഒരു ചെറിയ തടിപ്പാത്രവും ഉണ്ടാക്കി കൊടുത്തു. വൃദ്ധനായ ആ അച്ഛൻ കണ്ണീരടക്കി ഒരു മൂലയിലിരുന്ന് ആ തടിപ്പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു വൈകുന്നേരം മകൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയസ്പർശിയായിരുന്നു. 10 വയസ്സുകാരനായ അവന്റെ മകൻ മുറ്റത്തിരുന്ന് ഒരു മരക്കഷണം ചെത്തി മിനുക്കുകയാണ്. അച്ഛൻ സ്നേഹത്തോടെ ചോദിച്ചു, മോനെ നീ എന്താണ് ഈ ഉണ്ടാക്കുന്നത്? നിഷ്കളങ്കനായ ആ ബാലൻ മറുപടി നൽകി, അച്ഛാ, ഞാൻ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കഴിക്കാനായി 2 തടിപ്പാത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഭക്ഷണം തരാൻ വേണ്ടി. ആ വാക്കുകൾ ആ മാതാപിതാക്കളുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പോലെയാണ് പതിച്ചത്. അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ സ്വന്തം മാതാപിതാക്കളോട് ചെയ്യുന്നത് എന്താണോ അതാണ് നാളെ മക്കൾ തങ്ങളോടും ചെയ്യാൻ പോകുന്നത് എന്ന പരമസത്യം അവർ തിരിച്ചറിഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് ആ അച്ഛന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അദ്ദേഹത്തെ വീണ്ടും സ്നേഹത്തോടെ സ്വീകരണ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വീടുകളിലെ മുതിർന്നവർ ഒരിക്കലും ഒരു അധികപ്പറ്റോ ബാധ്യതയോ അല്ല. ഒരു വൻവൃക്ഷത്തിന്റെ തണലും കായികനികളും നാം ആസ്വദിക്കുമ്പോൾ മണ്ണിനടിയിൽ കിടക്കുന്ന അതിന്റെ വേരുകളെ നാം മറന്നുപോകാറുണ്ടോ? ഇല്ല. ആ വേരുകളാണ് തായ്തടിയെ താങ്ങി നിർത്തുന്നത്. ആ വേരുകളാണ് നമ്മുടെ മാതാപിതാക്കളും മുതിർന്നവരും. അവർ ചോദിക്കുന്നത് വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ ആഡംബരങ്ങളോ അല്ല, ദിവസവും കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിക്കാൻ നാം കാട്ടുന്ന മനസ്സാണ്. അവരുടെ പഴയ ഓർമ്മകൾ ഒരുപക്ഷെ പലതവണ കേട്ടതാണെങ്കിലും അല്പം ക്ഷമയോടെ കേട്ടിരിക്കാനുള്ള സന്മനസ്സാണ്. ഒറ്റപ്പെടലും അവഗണനയുമാണ് വാർദ്ധക്യത്തിന്റെ ഏറ്റവും വലിയ രോഗം.

0: ആകാശവാണി
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് എം പി അപ്പന്റെ ശ്രീമൂലവിലാസിനി എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് ജയന്തി കൃഷ്ണ.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എംപിയപ്പന്റെ കവിത ശ്രീമൂലവിലാസിനി. പാരായണം ചെയ്തത് ജയന്തി കൃഷ്ണ.

0: their highest ever ODI total of 405 for 7. India comfortably chased down the target in 43.3 overs, losing only 2 wickets. India enjoyed its most successful day at the ongoing Asian Games in Japan so far, winning 4 gold medals yesterday. India's medal tally has risen to 60, including 10 gold, 21 silver and 29 bronze medals. The country completed a hat-trick of gold medals in compound archery, with the women's team, mixed team and men's team all finishing on top. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം. വൈക്കം ബി രാജമ്മാൾ, സരോജ, ലളിത എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, വല്ലത് ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 157 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 വാർത്താ തരംഗിണി. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലെ. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 രാഗാമൃതം, ജി ശ്രീനിവാസൻ പാടുന്ന കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കെ അശോകൻ മൃദംഗം. തുടർന്ന് എ കെ സി നടരാജൻ ക്ലാർനെറ്റിൽ വായിച്ച കൃതികൾ. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, മധുരത്തിന്റെ ജൈവരസതന്ത്രം, ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, അന്താരാഷ്ട്ര വയോജന ദിനം, ഡോക്ടർ രജനീചന്ദ്രൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഒരുവട്ടം കൂടി. 2:15 തുടർ നാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, 8 ഭാഗം. രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CAET സ്പോൺസർ പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ പുനഃപ്രക്ഷേപണം. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം. കരിക്കകം ത്രിവിക്രമനും സംഘവും അവതരിപ്പിച്ച കേളിക്കോട്ട്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:45 ഭക്തിഗാനങ്ങൾ, ആലപ്പുഴ ബ്ലൂ ഡയമണ്ട് ഓർക്കസ്ട്ര അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും, ഡോക്ടർ KP സുധീർ സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോളവില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. നെല്ലിൽ നിന്നും മൂല്യവർദ്ധിത വസ്തുക്കൾ, അഞ്ജു അശോകൻ സംസാരിക്കുന്നു. തുടർന്ന് ജൈവമാലിന്യ സംസ്കരണത്തിന് ശുചിത, ഹിബ ഖാലിദ് സംസാരിക്കുന്നു. 8:00 നേർമൊഴി, ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഇംഗ്ലീഷ് വ്യാകരണം, ടൈപ്സ് ഓഫ് സെന്റൻസസ്, വിനീത VG കുറിപ്പ് നടത്തുന്ന പ്രഭാഷണം. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടിയിൽ തുളിലേഖാദത്തയുടെ ലൈറ്റ് നസ്രൽ ഗീത്. തുടർന്ന് വന്ദനകുമാരിയുടെ ഫോക്ക് ഭോജ്പുരി. 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിനാവലോകനം. 11:55 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ

0: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
1: ആകാശവാണി ഉദയഗീതം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ വൈക്കം ബി രാജമ്മാൾ, സരോജ, ലളിത എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി വൈക്കം ബി രാജമ്മാൾ പാടുന്ന സാരസ്വത സുപ്രഭാതം കേൾക്കാം.

0: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: ഞാൻ അഡ്വക്കേറ്റ് കേശവ പ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെ പറ്റി പുനർചിന്തിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ ലോക വയോജന ദിനത്തിൽ ഓരോ വയോജനത്തിന്റെയും അന്തസ്സും അവകാശങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹ സ്ഥാപനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യാം.

0: ആകാശവാണി പ്രഭാതഭേരി. പത്രവൃത്താന്തം. സർക്കാർ സേവനങ്ങളും വിവരങ്ങളും ഇനി വാട്സാപ്പ് വഴിയും ലഭിക്കും. ഐ ടി മിഷൻ മുൻകൈയെടുത്തുള്ള ഈ സംരംഭം 8281499999 എന്ന നമ്പറിൽ ഉടൻ നടപ്പാകും. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, ഇൻസ്ട്രക്ടർ, ജീവനക്കാർ എന്നിവർക്ക് ഗതാഗത വകുപ്പ് വിലക്കേർപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റ്, ഫിറ്റ്നസ് പരിശോധന, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം, പൊതുജനങ്ങളുമായുള്ള ഇടപെടൽ തുടങ്ങിയവയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. വിശ്വാസങ്ങൾ വ്രണപ്പെടുമെന്നതിനാൽ പടക്കം പൊട്ടിക്കലിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനാവില്ലെന്ന് സുപ്രീംകോടതി. ഇതിന് നിശ്ചിത സമയമാനദണ്ഡം നിർദ്ദേശിക്കുമെന്നും സുപ്രീംകോടതി. മുസ്ലീം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ എം കെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ലഷ്കർ ഇ തയ്ബ കമാൻഡർ മുഹമ്മദ് ആസിഫ് എന്ന ഹാഷിം മൂസയെ ജമ്മുകാശ്മീരിലെ ബഡ്ഗാം ജില്ലയിൽ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. പഹൽഗാം കൂട്ടക്കൊലയുടെ സൂത്രധാരരിൽ ഒരാളാണ് കൊല്ലപ്പെട്ട ഹാഷിം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 4 സ്വർണം കൂടി ലഭിച്ചു. അമ്പെയ്ത്തിൽ പുരുഷ വനിതാ ടീമുകളും മിക്സഡ് ടീമും സ്വർണം നേടി. ഷൂട്ടിംഗ് മിക്സഡ് ട്രാപ്പ് വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ശുഭമാൻ ഗില്ലിന് ഇരട്ട സെഞ്ചുറി.
1: മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവും പരിചരണവും ഉറപ്പുവരുത്തുന്നതിനും സമൂഹത്തിൽ അവർ നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനുമായി 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്നു. വാർദ്ധക്യകാലത്ത് അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ ഒഴിവാക്കി അവർക്ക് അർഹമായ കരുതലും ആദരവും നിയമപരിരക്ഷയും നൽകുക എന്ന ആവശ്യകതയിലേക്ക് ഈ ദിനം വിരൽ ചൂണ്ടുന്നു. സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി പ്രത്യേക ക്ഷേമ വകുപ്പ് ആരംഭിച്ച് അവരുടെ വിഷയങ്ങൾ കൂടുതൽ ഏകോപനത്തോടെ കൈകാര്യം ചെയ്യാനുള്ള സർക്കാർ തീരുമാനത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് സംസ്ഥാന വയോജനക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ എസ് നായർ.
2: നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ പ്രായമാകുന്ന സംസ്ഥാനമാണ് കേരളം. 2011 നമ്മുടെ ജനസംഖ്യയുടെ 12.6% മാത്രമായിരുന്നു 60 വയസ്സ് കഴിഞ്ഞവരെങ്കിൽ ഇന്നത് 18% ഉയർന്നിരിക്കുകയാണ്. 2036 ഇത് 23% മാറുമെന്നാണ് കണക്ക്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ 84 ലക്ഷം പേർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കുമെന്ന്. ഈ മാറ്റത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി ഒരു വകുപ്പ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനമായി മാറുകയാണ് കേരളം. പുതുയുഗ കേരളത്തിൽ വയോജന സൗഹൃദ കേരളം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് വകുപ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനായി 5 പില്ലറുകളിലൂന്നിയ നടപടിക്രമങ്ങളാണ് വകുപ്പ് സ്വീകരിച്ചു വരുന്നത്. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം, സമൂഹാധിഷ്ഠിത പരിചരണവും സ്വതന്ത്ര ജീവിതവും ഉറപ്പാക്കുക, സോഷ്യൽ സെക്യൂരിറ്റിയും വയോജന അവകാശങ്ങളും ഉറപ്പാക്കുക, കെയർ എക്കോണമിയും സിൽവർ എക്കോണമിയും പ്രോത്സാഹിപ്പിക്കുക, വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ഗവേഷണവും വിവരശേഖരണവും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് വകുപ്പിന്റെ 5 പില്ലറുകളായി പറയുന്നത്. ഈ ലക്ഷ്യത്തിലേക്ക് നിരവധി നൂതന പദ്ധതികളുമായാണ് വകുപ്പ് തുടക്കം കുറിക്കുന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനാഘോഷം നടപ്പിലാക്കുവാനും പോകുന്നത്. ദീർഘായുസിന്റെ കാലഘട്ടം, ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെ പുനർചിന്തിക്കുക, ദ ഏജ് ഓഫ് ലോഞ്ചിവിറ്റി, റീതിങ്കിംഗ് ദ സിസ്റ്റം ഫോർ ലോങ്ങർ ലൈഫ്സ് എന്നുള്ളതാണ് 2026 അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ട് വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും വയോജനങ്ങളുടെ അനുഭവവും അറിവുകളും നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതുമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ 1 ഒക്ടോബർ നടപ്പിലാക്കുവാൻ

0: പോവുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് വി ഡി സതീശൻ അവർ നിർവഹിക്കുവാനും പോവുകയാണ്. ഭാവിയിലേക്ക് നമ്മൾ ഓരോരുത്തരും വയോജനങ്ങളായി മാറുമ്പോൾ 60 വയസ്സിന് ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനുള്ള ഉത്തരവാദിത്വം യുവതലമുറയിൽപ്പെട്ട നാം ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ വകുപ്പ് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്.
1: സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ കെ സോമപ്രസാദ്:
2: ഒക്ടോബർ 1 സാർവദേശീയ വയോജന ദിനം ആചരിക്കുകയാണ്. കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വയോജനങ്ങൾ സമൂഹത്തിന്റെ ഒരു ബാധ്യതയല്ല, മറിച്ച് വിലപതിക്കാനാവാത്ത സമ്പത്തും പ്രകൃതിയുടെ വരദാനവുമാണ്. സമൂഹത്തിൽ വയോജനങ്ങളുടെ എണ്ണവും ശതമാനവും വർദ്ധിച്ചു വരുന്നത് പ്രസ്തുത സമൂഹത്തിന്റെ വളർച്ചയെയും പുരോഗതിയുമാണ് അടയാളപ്പെടുത്തുന്നത്. കാരണം ആയുർദൈർഘ്യം വർദ്ധിക്കുന്നത് മൂലമാണ് വയോജനങ്ങളുടെ എണ്ണം പെരുകുന്നത്. അത് സമൂഹത്തിലെ മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ പരിപാലനത്തെയും ദാരിദ്ര്യത്തിൽ നിന്നുള്ള കരകയറ്റത്തെയും സാമ്പത്തിക വളർച്ചയെയുമാണ് സൂചിപ്പിക്കുന്നത്. അനുഭവത്തിന്റെയും പരിചയത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായിട്ടുള്ള ഇവരുടെ കഴിവുകൾ എങ്ങനെ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതാണ് ഭരണകർത്താക്കളും സ്ഥാപനങ്ങളും ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർ അനുഭവിക്കുന്ന എല്ലാ ഭരണഘടനാപരമായ അവകാശങ്ങളും നിയമപരമായിട്ടുള്ള അവകാശങ്ങളും അവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്നും ഉറപ്പാക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ചെലവഴിച്ചവരാണ്. എന്നാൽ ഇന്ന് വയോജനങ്ങൾ ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. ആരിൽ നിന്നാണോ സംരക്ഷണവും സ്നേഹപൂർണമായ ചേർത്തുപിടിക്കലും പ്രതീക്ഷിക്കുന്നത്, അവരിൽ നിന്നുമാണ് ഞെട്ടിക്കുന്ന തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമവും പുനരധിവാസവും ഉറപ്പാക്കാനും അവരുടെ ജനാധിപത്യപരവും നിയമപരവുമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകൃതമായി. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി കമ്മീഷൻ പ്രവർത്തിച്ചു വരികയാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി മുതിർന്ന പൌരന്മാർക്ക് വേണ്ടി ഒരു സർക്കാർ വകുപ്പ് രൂപീകരിക്കപ്പെട്ടതും ഈ കേരളത്തിലാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളും ചേർന്ന് രാജ്യത്തിന് മാതൃകയായ ഒരു വയോജന സംരക്ഷണ സംവിധാനം കേരളത്തിൽ പടുത്തുയർത്തുകയാണ്.
1: മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കുന്ന നിയമത്തെക്കുറിച്ചും വയോജനങ്ങൾക്ക് ലഭിക്കേണ്ട നിയമസഹായങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു അഡ്വക്കേറ്റ് പ്രിയ സന്തോഷ്.
3: സീനിയർ സിറ്റിസൺസ് ആക്ട് മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും പരിപാലനവും ക്ഷേമത്തിനുമായിട്ടാണ് 2007 ഈ നിയമം പാസാക്കിയിട്ടുള്ളത്. ഈ നിയമപ്രകാരം തങ്ങളുടെ മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കേണ്ടതിൻ്റെ നിയമപരമായ ബാധ്യത നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. സ്വന്തമായി വരുമാനമില്ലാത്ത മാതാപിതാക്കൾക്ക് പരമാവധി 10,000 രൂപ വരെ മാസം ചെലവിലേക്കായി നൽകുന്നതിൻ്റെ ബാധ്യത ഓരോ മക്കൾക്കുമുണ്ട് എന്ന് ഈ നിയമം ഉറപ്പു നൽകുന്നു. ആ നിയമപ്രകാരം മക്കൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് ചിലവിന് മാസം തോറും നൽകാതെ വരികയാണെങ്കിൽ മാതാപിതാക്കൾക്ക് റവന്യൂ ഡിവിഷണൽ ഓഫീസറെ സമീപിക്കാവുന്നതാണ്. ഈ നിയമത്തിൽ പ്രത്യേകമായി അതിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാതെ ഉപേക്ഷിച്ചാൽ 3 മാസം തടവും 5,000 രൂപ പിഴയും ഈടാക്കാവുന്നതാണെന്ന് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. വയോജനങ്ങളുടെ സ്വത്തുവകകൾ കൈമാറ്റം ചെയ്താലും വാഗ്ദാനം പാലിക്കാത്ത പക്ഷവും സ്വത്തുവകൾ റദ്ദാക്കി തിരികെ വയോജനങ്ങൾക്ക് നൽകുന്നതിന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്.
1: വാർദ്ധക്യകാലത്ത് കണ്ടുവരുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതകൾ, കൃത്യമായ ആരോഗ്യ പരിപാലനം, വയോജന രോഗ ചികിത്സ എന്നിവയെക്കുറിച്ച് വിശദമാക്കുകയാണ് കമ്മ്യൂണിറ്റി ഫിസിഷ്യൻ ഡോക്ടർ ക്രിസ്റ്റി മറിയ.
4: പ്രായമാകുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ പ്രധാനമാണ് അടിക്കടിക്കുള്ള വീഴ്ചകൾ, അസ്ഥികളുടെയും പേശികളുടെയൊക്കെ ബലക്ഷയം, സന്ധിവേദന, കാഴ്ചയ്ക്കും ശ്രവണത്തിനുമുള്ള പരിധികൾ, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ എന്നിവയൊക്കെ. മറ്റൊന്നാണ് മാനസികമായിട്ട് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. അതൊരുപക്ഷെ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കാം. ഇവയൊക്കെ കൊണ്ട് ധാരാളം വയോജനങ്ങൾ ഒറ്റപ്പെടൽ, വിഷാദം, ഓർമ്മക്കുറവ്, ഉറക്കമില്ലായ്മ, അനാവശ്യമായിട്ടുള്ള ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നിവയൊക്കെ അലട്ടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ദഹിക്കാൻ എളുപ്പമുള്ളതും പോഷക സമ്പന്നവുമായുള്ള ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കാനും ഉപ്പിന്റെയും പഞ്ചസാരയുടെയും ഒക്കെ അളവ് നിയന്ത്രിക്കാനും ശ്രദ്ധിക്കണം. പ്രമേഹം, രക്തസമ്മർദ്ദം ഒക്കെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുകയും മരുന്നുകൾ മറക്കാതെ അവരെ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. വീട്ടിലൊക്കെ വീഴാനുള്ള സാധ്യതകൾ ഒഴിവാക്കാനായിട്ട് ബാത്റൂമിലും മുറികളിലും ഒക്കെ കൈപിടികൾ പിടിപ്പിക്കുകയും ആവശ്യത്തിന് വെളിച്ചവും വഴുതി വീഴാത്ത പ്രതലങ്ങളും ഉറപ്പാക്കുകയും ചെയ്യണം. അവർക്ക് ദിവസവും ലളിതമായിട്ടുള്ള യോഗ, കൈകാലുകൾ ചലിപ്പിക്കുന്ന വ്യായാമങ്ങൾ, ലളിതമായിട്ടുള്ള നടത്തം എന്നിവയൊക്കെ ശീലിപ്പിക്കാവുന്നതാണ്. കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ഉറപ്പാക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: സെന്റർ ഫോർ ജെറന്റോളജിക്കൽ സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ പി പ്രതാപൻ:
5: മുതിർന്ന പൗരന്മാർക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതയുള്ള

0: മേഖലകളാണ്. കൺസൾട്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യാം, ഗൈഡൻസ് കോച്ചിങ് സെൻ്ററുകളിൽ ജോലി ചെയ്യാം, പുതിയതായി അവർക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിജിറ്റൽ ലിറ്ററസി, റോബോട്ടിക്സ്, സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ആ കാര്യങ്ങളിലെല്ലാം വരുമാനം ഉണ്ടാക്കാനും ഒരുപക്ഷേ സാധിക്കുന്നതാണ്. മുതിർന്ന ഒരാൾ ജോലിക്കായി വീട്ടിന് പുറത്തു പോകുന്നത് അവരുടെ മക്കൾക്കും ചെറുമക്കൾക്കും ചിലർ അതൊരു അപമാനമായിട്ട് കരുതും. നാട്ടുകാർ തന്നെ ചോദിക്കും, എന്താണ് പ്രായമായ അച്ഛനെ ജോലിക്ക് വിടുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 87% മുതിർന്ന പൗരന്മാരും അവരുടെ സ്വന്തം വീട്ടിൽ മക്കളോടോ ചെറുമക്കളോടോ മറ്റ് ബന്ധുക്കളോടോ ഒപ്പമാണ് ജീവിക്കുന്നത്. ബാക്കി 13% പേരാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതോ സ്ഥാപനങ്ങളിൽ ജീവിക്കുന്നതോ മറ്റുള്ളവരോട് ജീവിക്കുന്നതോ ഒക്കെ ഉള്ളവർ. അപ്പോൾ ജോലി ചെയ്യാൻ ആർക്കാണ് ആവശ്യം, ആർക്കാണ് വരുമാനത്തിനുള്ള സാധ്യതയുള്ളത്, ഓരോ വ്യക്തിയുടെയും അവരുടെ ചുറ്റുപാടും വിദ്യാഭ്യാസവും പ്രായവും ഒക്കെ അനുസരിച്ച് എന്തൊക്കെയാണ് തൊഴിൽ സാധ്യത എന്ന് സ്വയം ആണ് കണ്ടെത്തേണ്ടത്. അതിന് മറ്റുള്ളവരുടെ സഹായം ഒരുപക്ഷെ സ്വീകരിക്കാവുന്നതാണ്.
1: തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിലെ സന്തോഷവും വിശ്രമ ജീവിതത്തിൽ അർഹമായ ബഹുമാനവും പരിചരണവും ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആശ്വാസവും പങ്കുവയ്ക്കുകയാണ് സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് VNM നമ്പൂതിരി.
2: ഇന്നത്തെ മുതിർന്നവരെ പഴയകാലത്തിലുള്ള മുതിർന്നവരെക്കാളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കണ്ടവരും അനുഭവിച്ചവരും അതിൽ ഭാഗഭാഗാക്കളെ ആയിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ വയോജനങ്ങൾ. സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ അവരെത്ര എത്ര കണ്ടിട്ടുണ്ട്. അവർക്ക് പുതുതലമുറക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകാനുണ്ടാവും. വാർദ്ധക്യകാലത്ത് മാതാപിതാക്കന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കുട്ടികൾക്കാണ്. പക്ഷേ കൂട്ടുകുടുംബം ഇല്ലാതായ ഇന്നത്തെ കാലത്ത് ഒറ്റപ്പെട്ടവരാണ് ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടൊപ്പമോ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്ന ഒരു വയോജനങ്ങളുടെ കൂട്ടമാണ് ഇന്ന് കേരളത്തിൽ പ്രത്യേകമായിട്ടും കൂടുതലായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. വാർദ്ധക്യം ഒരു ബാധ്യതയാണെന്നുള്ളത് മാറ്റി അതൊരു സാധ്യതയാണെന്ന് തെളിയിക്കാൻ കഴിയുന്നവര് ഇന്ന് ധാരാളമുണ്ട്. പ്രായമായവർ പലപ്പോഴും തങ്ങളുടെ ജീവിതകാലം കഴിക്കുന്നതിന് വേണ്ടി അല്പസ്വല്പം പണവും ചിലപ്പോൾ സ്വർണവും ഒക്കെ തന്നെ തങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. അവരുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാവാം. ഈ സമ്പാദ്യമൊക്കെ തന്നെ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ വളരെ സൂത്രമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ആളുകളെ ചതിക്കുഴിയിലെത്താൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്താറുണ്ട്. അതിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടുക എന്നത് വയോജനങ്ങൾ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക വിദ്യ അധികം അറിയാത്ത ഇന്നത്തെ കാലത്ത് അവർക്ക് ഇഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
1: നമുക്ക് വഴികാട്ടിയായി മുന്നിൽ നടന്ന ഒരു തലമുറയെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ്. കേവലം സാമ്പത്തിക സഹായങ്ങൾക്കപ്പുറം വയോജനങ്ങൾക്ക് ആവശ്യമായ മാനസിക പിന്തുണയും സുരക്ഷിതത്വവും നൽകാൻ കുടുംബങ്ങൾക്കും സമൂഹത്തിനും സാധിക്കണം. മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് സന്തോഷകരവും അന്തസ്സുള്ളതുമായ വിശ്രമ ജീവിതം ഉറപ്പാക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം.
3: ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.
4: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
5: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ. 5ാം തീയതി പൂയം നാളിൽ ദീപാരാധന. 6ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
4: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
6: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
7: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
8: എന്നും രാവിലെ 7:13.
7: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: കോഴിക്കോടൂരിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റിൻഡീസിനെതിരായ 3 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
3: യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100 വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 ആരംഭിച്ച ഒരു വർഷം നീണ്ട ആഘോഷങ്ങളുടെ സമാപനമാണ് ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത്. ചടങ്ങിൽ യു പി എസ് സി ശതാബ്ദി സ്മാരക നാണയവും സ്മാരക തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. യു പി എസ് സിയുടെയും പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെയും നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ 100 സുപ്രധാന വിധികൾ എന്ന പുസ്തകം നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അക്കാദമിക് വിദഗ്ധരും പരിപാടിയിൽ പങ്കെടുക്കും. യു പി എസ് സി സംഘടിപ്പിക്കുന്ന 2 പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ശതാബ്ദി സമാരോഹ് മന്ഥൻ നടന്നു. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുകയും വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു. വാണിജ്യം, പ്രതിരോധം, ഊർജ്ജം, നിർണായക സാങ്കേതിക വിദ്യകൾ തുടങ്ങി മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരുവരും അവലോകനം ചെയ്തു. സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹകരണം തുടരാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകി സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 4 വേൾഡ് കോൺഗ്രസ് ഓൺ ഗ്യാസ്ട്രോ എൻട്രോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 1990-2023 രാജ്യത്തെ മാതൃമരണ നിരക്കിൽ 86% കുറവുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. രോഗചികിത്സ, പുനരധിവാസം, സാന്ത്വന പരിചരണം എന്നിവയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും നദ്ദ പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 279 വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ചടങ്ങിൽ DIDയുടെ വിവിധ IT പദ്ധതികൾ രാജ്യരക്ഷാമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പോളണ്ട് ധനമന്ത്രി ആൻഡ്രജ് ഡൊമാൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയിലെ വിസ്കോൺസിനിൽ G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പുതിയ വഴികളെക്കുറിച്ച് ചർച്ച ചെയ്തതായി സമൂഹമാധ്യമക്കുറിപ്പിൽ ഗോയൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻ സേവാ സേ ദേശ് സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അടിസ്ഥാന സൌകര്യങ്ങളും മികച്ച ഗതാഗത സംവിധാനങ്ങളും ഒരുക്കുക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ജമ്മു കശ്മീരിലെ ചിനാബ് അഞ്ചിഗഡ് റെയിൽവേ പാലങ്ങളിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കപ്പെട്ടു എന്നതിന്

0: കുറിച്ചാണ്.
1: കഴിഞ്ഞ വർഷം ജൂൺ 6-നാണ് ചെനാബ് അഞ്ചിഗാഡ് റെയിൽവേ പാലങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ അടയാളങ്ങളും ജമ്മുകശ്മീരിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന സുപ്രധാന നാഴികക്കല്ലുകളുമായാണ് ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി ഈ പാലങ്ങളെ വിശേഷിപ്പിച്ചത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയുടെ നിർണായക ഭാഗമായ ഈ രണ്ട് പാലങ്ങളും ദുഷ്കരമായ മലനിരകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെനാബ് നദിക്ക് മുകളിൽ 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് റെയിൽ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ്. 96 കേബിൾ പിന്തുണയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് അഞ്ചി പാലം. ദുഷ്കരമായ ഭൂപ്രദേശം, ആഴമേറിയ മലയിടുക്കുകൾ, മോശം കാലാവസ്ഥ എന്നിവ അതിജീവിച്ച ഈ നിർമ്മാണ പ്രവൃത്തികൾക്ക് അത്യാധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ആവശ്യമായി വന്നു.
0: വിഖ്യാത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ MT വാസുദേവൻ നായരുടെ സ്മരണാർത്ഥം കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഡോക്യുമെന്ററി, ഹ്രസ്വചിത്രം എന്നിവയുടെ പ്രദർശനത്തിന് സ്ഥിരം വേദികൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ പ്രഖ്യാപിച്ച ഫിലിം സിറ്റിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സിനിമാ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും VD സതീശൻ പറഞ്ഞു. ഇത്തവണത്തെ മേളയിൽ 7 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാത്തത് സിനിമാ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും ഈ ചിത്രങ്ങളുടെ പ്രദർശനാനുമതിക്കായി ഗവൺമെന്റ് പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തക നിന സബ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള മത്സര വിഭാഗത്തിൽ കമൽ KM സംവിധാനം ചെയ്ത ക്ലോസ്അപ്പ് അപ് ക്ലോസ് ദ മേക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ UBU മികച്ച ലോങ് ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. രണ്ടാമത്തെ മികച്ച ലോങ് ഡോക്യുമെന്ററിക്ക് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സുഗന്ധി ഗദാധർ സംവിധാനം ചെയ്ത മൈ ഓട്ടർ ഡയറി കരസ്ഥമാക്കി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ്, തിരുവല്ല മാർത്തോമ കോളേജ് എന്നിവയുടെ 1 വർഷം നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തമെറിയുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കയറി ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് October 1 വയോജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പുതിയ 2 പദ്ധതികൾ ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2nd മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് ഉയർത്തിയ 406 റൺസ് വിജയലക്ഷ്യം 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 43.3 ഓവറിൽ ഇന്ത്യ അനായാസം മറികടന്നു. 133 പന്തിൽ പുറത്താകാതെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 233 റൺസ് എടുത്തു. രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസ് നേടി തന്റെ 35th ഏകദിന സെഞ്ചുറി കുറിച്ചു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പരമ്പരയിലെ 3rd-ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ന്യൂ ചണ്ഡീഗഡിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ ഇന്ത്യ 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൗണ്ട് ടീമിനത്തിൽ സഹീൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദലാൽ സഖ്യവും മിക്സഡ് ടീമിനത്തിൽ ചികിത, സഹീൽ യാദവ് സഖ്യവും വനിതകളുടെ ടീമിനത്തിൽ ജ്യോതി, പ്രതിക, ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാം മിക്സഡ് ടീമിനത്തിൽ നീരു ധാണ്ട, കിനാൻ ചെനായ് സഖ്യം സ്വർണം നേടി. പുരുഷന്മാരുടെ ബോക്സിംഗ് 90 കിലോ വിഭാഗത്തിൽ കപിൽ പൊഖാരിയെ

0: യും വനിതകളുടെ 60 കിലോ വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87 കിലോ വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളീജിയറ്റ് ചെസ് ടൂർണമെന്റിൽ വനിതാ വിഭാഗത്തിൽ ദേവഗിരി സെന്റ് ജോസഫ് കോളേജും പുരുഷ വിഭാഗത്തിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജും ചാമ്പ്യന്മാരായി. പ്രധാന വാർത്തകൾ വീണ്ടും. UPSC ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം ഭാരത മണ്ഡപം ഇത്യത്ര സംഘലോക സേവായോഗസ്യ ശതാബ്ദി സമാരോഹേ സഹഭാഗം കരിഷ്യതി. സഹ അസ്മിന് അവസരെ ആയോജിതം കാര്യക്രമമപി സംബോധയിഷ്യതി. അയം കാര്യക്രമഃ വിഗതവർഷസ്യ ഒക്ടോബർ മാസസ്യ പ്രഥമദിനാങ്കാത് പ്രാരബ്ധാനാം ആവർഷം യാവത് പ്രവർത്തമാനാനാം സമാരോഹാണാം സമാപന സൂചകഃ ഭവിഷ്യതി. ഷഡ്വിംശത്യധിക നവദശ ശതതമേ വർഷേ സംഘലോക സേവായോഗസ്യ സ്ഥാപനായാഃ ശതവർഷപൂർത്യവസരെ ഏതസ്യ സമാരോഹസ്യ ആയോജനം ഭവതി. ശ്രീമോദീ സംഘലോക സേവായോഗസ്യ ശതാബ്ദി സ്മാരക നാണകം അഥ സ്മാരക പ്രൈഷ്യ ചിട്ടികാഞ്ച പ്രഖ്യാപയിഷ്യതി തഥാ 100 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് UPSC ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ ഇതി നാംന ഏകസ്യ പുസ്തകസ്യ വിമോചനമപി കരിഷ്യതി. മന്ത്രിമണ്ഡലസ്യ ആർത്ഥിക കാര്യസമിത്യ ഹ്യഃ അഗ്രിമ വിത്തീയ വർഷസ്യ രവി വിപണന സത്രസ്യ സർവേഷാം സൂചിതാനാം സസ്യാനാം ന്യൂനതമ സമർത്ഥന മൂല്യം വർദ്ധയിത്തും അനുമോദനം പ്രദത്തം. കേന്ദ്രീയ സൂചനാ പ്രസാരണ മന്ത്രി അശ്വിനി വൈഷ്ണവ നവദില്യാം കേന്ദ്രീയ മന്ത്രിമണ്ഡലസ്യ ഉപവേശനാനന്തരം വാർത്താഹരാൻ സംബോധയൻ ഉക്തവാൻ യത് കൃഷകേഭ്യ തേഷാം കൃഷ്യുത്പാദാനാം ലാഭകരം മൂല്യം സുനിശ്ചേതും നിർണയ അയം ഗൃഹീത.
2: सबसे पहला फैसला लिया गया रबी क्रॉप्स के लिए MSP तय करना. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने अपने कार्यकाल के आरंभ से ही MSP में 50% प्रॉफिट देना वो तय किया था. उस फैसले को इसमें लागू किया गया है. वीट बार्ली ग्राम लेंटिल्स रेपसीड मसूर मस्टर्ड और सेफ्लावर इन सब के लिए जो प्रोडक्शन कॉस्ट है उससे कम से कम 50% ज्यादा रखी गई है MSP.
1: കുസുമ സസ്യസ്യ സമർത്ഥന മൂല്യേ സർവാധികം 75,600 രൂപ്യകാണാം സർഷപസ്യ 13,400 ചണകസ്യ 83 ഗോധൂമസ്യ ച 25 രൂപ്യകാണാം പ്രതി ക്വിന്റൽ മിതം പരിവർധനം വിഹിതം. ഏതദതിരച്യ മന്ത്രിമണ്ഡലേന ഹരിതോർജ വീഥി ഇത്യസ്യ തൃതീയ ചരണം അഥ ഐതിഹാസികി PM ധാരാ യോജന ച സമനുമോദിത. येन राज्येषु केन्द्र शासित प्रदेशेषु च 35 गीगावाट परिमितस्य नवीकरणीयोर्जा उत्पादनस्य सुगम संचारणं भविष्यति. भारतर्तु विज्ञान विभागेन अद्य तटीय कर्णाटक केरलम माहे आंतरिक कर्णाटक तमिलनाडु पुडुचेरी कराईकल चेत्येषु प्रदेशेषु विद्युत गर्जनेन सह प्रबल वृष्टिः पूर्वानुमानिता. ऋतु विभागेन अद्य नागालैंड मणिपुर मिजोरम त्रिपुरा प्रदेशेष्वपि समानैव ऋतु परिस्थितयः प्रवर्तिष्यन्ते इति संभावना अभिव्यक्ता. विभागेन उक्तं यत् रायलसीमा आंतरिक कर्णाटक ओडिशा अरुणाचल प्रदेश असम मेघालय प्रदेशेष्वपि विद्युत गर्जनेन सह विद्युत्पातस्य च संभावना अस्ति. जापान देशे प्रवर्तमानासु एशिया क्रीडासु भारताय ह्यः अद्यावधि सर्वाधिकः सफल दिवसः अभवत्. भारतेन 4 सुवर्णपदकानि प्राप्तानि. अनेन भारतस्य पदक संख्या आहत्य 6 अभवत् यस्मिन् 10 सुवर्णपदकानि 21 रजतपदकानि तथा 39 कांस्यपदकानि च

0: वार्ताः।
1: ആകാശവാണി സമയം 7 മണി.

0: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. നമുക്ക് വഴികാട്ടിയായി നിന്ന് കൈപിടിച്ചുയർത്തിയവരെ സ്നേഹാദരങ്ങളോടെ ചേർത്തു നിർത്തിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ പുലർവട്ടം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എന്ന വിഷയത്തിൽ ഈ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 6 കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 1.5 മാസം പ്രായമായ പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. 1 വില 200 രൂപ. താൽപര്യമുള്ളവർ 9400483754 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിൻ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മുട്ടക്കോഴികളുടെ പൊതുവായ പരിപാലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂട് പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യ പരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 5 മുൻപായി ഓഫീസ് സമയത്ത് 8547073 0487237773 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4 ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണിത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബീസ് രോഗബാധ ഉണ്ടാവുന്നത് തടയാൻ സാധിക്കും. കെ ആക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഈ മാസം 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ ആക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപയടച്ച് ഈ മാസം 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
4: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
2: 5 ലേഡി സീവി സ്കൂട്ടറുകൾ
4: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
5: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ്, സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
6: ഇട്ടാപ്പള്ളി ഏജൻസീസ്.
0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
7: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്.
8: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: ലോകത്തിലെ വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിലേക്കും അവരുടെ സംഭാവനകളിലേക്കും സാധ്യമായ അവസരങ്ങളിലേക്കും ശ്രദ്ധ ആകർഷിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ 1990 പ്രഖ്യാപിച്ചതനുസരിച്ച് എല്ലാ ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം ആചരിക്കുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് 1904 ഒക്ടോബർ 1 ശ്രീമൂലം ജനപ്രിയ സഭ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ ജനപ്രതിനിധി സഭകളിൽ ഒന്നാണിത്. 1904 ഒക്ടോബർ 22 തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൽ വെച്ചാണ് സഭയുടെ ആദ്യ യോഗം ചേർന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് 1953 ഒക്ടോബർ 1 തെലുഗു ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് പോറ്റി ശ്രീരാമുലു ആവശ്യം മുൻനിർത്തി നടത്തിയ ഉപവാസവും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ മരണവും കണക്കിലെടുത്തുമാണ് തീരുമാനമുണ്ടായത്. കുർണൂലായിരുന്നു ആന്ധ്രയുടെ ആദ്യ തലസ്ഥാനം. ഇന്ത്യയുടെ സ്വയംഭരണത്തിനായി ഇന്ത്യക്കാരോടൊപ്പം പ്രവർത്തിച്ച ഐറിഷ് വനിതയായ ആനി ബെസന്റ് ജനിച്ചത് 1847 ഒക്ടോബർ 1 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാനായി ഇന്ത്യയിലെത്തിയ അവർ 1916 കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ വർഷം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിലെ പ്രമുഖ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവും സ്വാതന്ത്ര്യസമരസേനാനിയും ദീർഘകാലം ലോക്സഭാംഗവുമായിരുന്ന AKG എന്ന AK ഗോപാലൻ ജനിച്ചത് 1904 ഒക്ടോബർ 1 കരുതൽ തടങ്കൽ നിയമത്തിന്റെ ദുരുപയോഗത്തിനെതിരെ നിയമ പോരാട്ടവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായി. കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനും സ്വാതന്ത്ര്യസമരസേനാനിയുമായ AP ഉദയഭാനു ജനിച്ചത് 1915 ഒക്ടോബർ 1 മാതൃഭൂമി, ദീനബന്ധു തുടങ്ങിയ പത്രങ്ങളിൽ അദ്ദേഹം പത്രാധിപരായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മാവോ സെതുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ ഫലമായി 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായി. ലോകത്തിലെ തന്നെ ആദ്യ തപാൽ കാർഡ് യൂറോപ്യൻ രാജ്യമായ ഓസ്ട്രിയയിൽ 1869 ഒക്ടോബർ 1 പുറത്തിറങ്ങി. കറസ്പോണ്ടൻസ് കാർഡ് എന്ന പേരിലാണ് ഈ കാർഡ് അറിയപ്പെടുന്നത്. ആരോഗ്യവാന്മാരായ പൌരന്മാരിൽ രക്തദാനശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ എല്ലാ ഒക്ടോബർ 1 ദേശീയ സന്നദ്ധ രക്തദാന ദിനമായി ആചരിക്കുന്നു. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത എഴുത്തുകാരനുമായിരുന്ന CP നായർ അന്തരിച്ചത് 2021 ഒക്ടോബർ 1 വിലമതിക്കാനാവാത്ത ഭരണപരമായ സംഭാവനകൾക്കൊപ്പം തന്നെ ഹാസ്യ സാഹിത്യ രംഗത്തും അദ്ദേഹം തനതായ മുദ്ര പതിപ്പിച്ചിരുന്നു. വിരമിക്കലിന് ശേഷവും പൊതുരംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം 2016 മുതൽ 2021 സംസ്ഥാന ഭരണ പരിഷ്കാര കമ്മീഷൻ അംഗമായി സേവനമനുഷ്ഠിച്ചു. മികച്ച ഒരു ഹാസ്യ സാഹിത്യകാരനും പത്രങ്ങളിൽ സ്ഥിരമായി പീരിയോഡിക്കലുകൾ എഴുതിയിരുന്ന കോളമിസ്റ്റുമായിരുന്നു അദ്ദേഹം. ഇരുകാലിമൂട്ടകൾ, തകർന്ന സിംഹാസനം തുടങ്ങി നിരവധി ജനപ്രിയ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1994 കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
5: വയോജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ചൂഷണം, അതിക്രമം, സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വയോജനങ്ങൾക്കോ അവകാശ ലംഘനമോ മറ്റു പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. ആശ്വാസത്തിന്റെ തണലേകാൻ വയോജന കമ്മീഷനുണ്ട്. വയോജനങ്ങൾക്ക് സുരക്ഷയും നീതിയും അന്തസ്സും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
6: റേഡിയോ ഹെൽത്ത്.

0: ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. പുലർവട്ടത്തിൽ ഇനി കേൾക്കാം ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കെ പി രാജഗോപാലൻ സംസാരിക്കുന്നു.
2: ആരോഗ്യമുള്ള യുവതലമുറ നിരന്തരം നിശ്ചിത ഇടവേളകളിൽ സന്നദ്ധ രക്തദാനം നിർവഹിക്കുന്നത് തങ്ങളുടെ ഒരു കർത്തവ്യമാണ് എന്ന ചിന്തയോടെ രക്തദാനത്തിനായി അടുത്തുള്ള രക്തകേന്ദ്രങ്ങളിൽ പോയി രക്തദാനം ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സന്നദ്ധ രക്തദാനം ശ്രേഷ്ഠമാണ്. സന്നദ്ധ രക്തദാനത്തിലൂടെ നാം നൽകുന്നത് നമ്മുടെ ജീവന്റെ തുടിപ്പുകളും അംശങ്ങളുമാണ്. അതൊരു സ്നേഹ സമ്മാനമാണ്, ജീവദാനമാണ്. അതിനാൽ 3 മാസം കൂടുമ്പോൾ അടുത്തുള്ള ആശുപത്രിയിലെ രക്തകേന്ദ്രത്തിൽ പോയി ആരുടെയും പ്രേരണയില്ലാതെ സ്വയം പോയി രക്തം ദാനം ചെയ്യുന്ന ഒരു പുതിയ സംസ്കാരം നമ്മളിൽ ഉയർന്നു വരട്ടെ. നമ്മുടെ നാടിനെ നമുക്കൊന്നായി രക്തദാനത്തിലൂടെ കൈകോർത്ത് സംരക്ഷിക്കാം, മുന്നോട്ട് നയിക്കാം. നമുക്ക് രക്തദാനം മഹാദാനമായി എന്തുകൊണ്ടാണ് കണക്കാക്കുന്നതെന്നൊരു പരിശോധിക്കാം. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൽ വിവിധ ഘടകങ്ങൾ അഥവാ കമ്പോണൻസ് അടങ്ങിയിരിക്കുന്നു. നമ്മുടെ രക്തത്തിന്റെ 55% പ്ലാസ്മ എന്ന ദ്രാവകവും 44% ചുവന്ന രക്താണുക്കളും RBC എന്ന് പറയും. 1% പ്ലേറ്റ്ലെറ്റ്സും വെളുത്ത രക്തകോശങ്ങളും WBC ചേരുന്നതാണ്. അതിനാൽ രക്തത്തിലെ ഓരോ ഘടകവും ഓരോ ജീവനുകളെ രക്ഷിക്കുന്നു. ചുവന്ന രക്തകോശങ്ങൾ ശസ്ത്രക്രിയകൾക്കും രക്തക്കുറവിനും പ്രസവത്തിനും മറ്റും നൽകുന്നു. രക്തത്തിൽ അണുബാധ വരുന്ന പ്രമേഹ രോഗികൾക്കും തീപ്പൊള്ളലേറ്റവർക്കും വൃക്കരോഗികൾക്കും മറ്റും പ്ലാസ്മ എന്ന ഘടകവും നൽകുന്നു. അങ്ങനെ ഒരാൾ ദാനം ചെയ്യുന്ന രക്തം ഘടകങ്ങളായി വേർതിരിച്ച് വിവിധ രോഗികൾക്ക് ജീവൻ രക്ഷാ ഔഷധമായി നൽകുന്നതിനാൽ ചുരുങ്ങിയത് 3 രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നു. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരമ്മയ്ക്ക് ഒരാൾക്ക് 1 പ്രാവശ്യം ജന്മം നൽകാൻ സാധിക്കുന്നു. എന്നാൽ ഒരു രക്തദാതാവ് ഓരോ പ്രാവശ്യം രക്തം ദാനം ചെയ്യുമ്പോഴും ചുരുങ്ങിയത് 3 പേർക്ക് പുനർജന്മം കൊടുക്കുന്നു. അതിനാലാണ് രക്തദാനം മഹാദാനം എന്ന് പറയുന്നത്. സന്നദ്ധ രക്തദാനം പല വിധത്തിലുണ്ട്. 1 ഹോൾ ബ്ലഡ് ഡൊണേഷൻ, മുഴു രക്തദാനം എന്ന് പറയും. രക്തദാനത്തിന് ചില വ്യവസ്ഥകൾ നിലവിലുണ്ട്. 18 വയസ്സ് മുതൽ 65 വയസ്സിനുള്ളിൽ പ്രായമായ, ചുരുങ്ങിയത് 45 കിലോഗ്രാമെങ്കിലും ശരീരഭാരവും 12 g/100 mL ഹീമോഗ്ലോബിനും ഉള്ള, ശാരീരികവും മാനസികവുമായും ആരോഗ്യമുള്ള, മരുന്നുകളൊന്നും കഴിക്കാത്ത അവസ്ഥയിലുള്ള പുരുഷന്മാർക്ക് 3 മാസത്തിലൊരിക്കലും സ്ത്രീകൾക്ക് 4 മാസത്തിലൊരിക്കലും ഹോൾ ബ്ലഡ് ദാനം ചെയ്യാം. 45 kg മുതൽ 55 kg വരെ ശരീരഭാരമുള്ള രക്തദാതാക്കളിൽ നിന്ന് 320 mL രക്തമാണ് ശേഖരിക്കുന്നത്. 350 mL ശേഖരിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് രക്തബാഗിൽ 30 mL ആന്റികോയാഗുലന്റും അഥവാ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു ദ്രാവകവും ചേർത്താണ് 350 mL ശേഖരിക്കുന്നത്. സാധാരണ അപകടങ്ങളിലോ പ്രസവത്തിലോ ക്രമാതീതമായ രക്തസ്രാവമുണ്ടാകുന്ന അവസരങ്ങളിൽ മുഴു രക്തം അഥവാ ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നു. 55 kg മുകളിൽ ശരീരഭാരമുള്ളവരിൽ നിന്നും 400 mL രക്തവും 50 mL ആന്റികോയാഗുലന്റ് ദ്രാവകവും ചേർത്ത് 450 mL ആണ് ശേഖരിക്കുന്നത്. ഇതിനെ ഘടകങ്ങളാക്കി വേർതിരിച്ച് രക്തകേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്നു. ഇതിലെ ചുവന്ന രക്തകോശങ്ങൾ 42 ദിവസവും പ്ലേറ്റ്ലെറ്റ്സ് 5 ദിവസവും പ്ലാസ്മ 1 വർഷവും മാത്രമേ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഹോൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന രക്തദാതാവിന് 3 മാസം കഴിഞ്ഞ് അടുത്ത രക്തദാനം ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ അഫെറിസിസ് ഡൊണേഷന് അഥവാ സിംഗിൾ ഡോണർ പ്ലേറ്റ്ലെറ്റ് രക്തദാതാവിന് 15 ദിവസത്തിൽ ഒരിക്കൽ പ്ലേറ്റ്ലെറ്റ്സ് ദാനം ചെയ്യാം എന്നുള്ളതാണ് വലിയൊരു നേട്ടം. ഈ ദാനം ചെയ്യുന്നതിനാൽ രക്തദാതാവിന് യാതൊരു വിധമായ ശാരീരിക ക്ഷീണമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല. പ്ലേറ്റ്ലെറ്റ്സ് മാത്രമായി ദാനം ചെയ്യുന്ന ദാതാവിന് 1 വർഷത്തിൽ 24 തവണ രക്തദാനം ചെയ്യാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് KP രാജഗോപാലൻ.
0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: തൊഴിൽ ദർശനം.
1: സതേൺ റെയിൽവേയിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കോട്ടയിലുള്ള റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. ലെവൽ 1, ലെവൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലായി 17 അവസരം. ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികയിൽ തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ 2 വീതം ഒഴിവുണ്ട്. ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികകൾ ഒഴിവ് 13. യോഗ്യത 10-ാം ക്ലാസ് ITI, NAC. പ്രായം 18-33 വയസ്സിനും ഇടയിൽ. ലെവൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകൾ ഒഴിവ് 4. യോഗ്യത 12-ാം ക്ലാസ് 50% മാർക്കോടെ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ 10-ാം ക്ലാസ് വിജയവും ITIയും. പ്രായം 18-30 വയസ്സിനും ഇടയിൽ. വനിതകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, SC/ST വിഭാഗക്കാർ, മത ന്യൂനപക്ഷ വിഭാഗക്കാർ, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരും വാർഷിക കുടുംബ വരുമാനം 50,000 രൂപയിൽ താഴെയുള്ളവരും 250 രൂപ അടച്ചാൽ മതിയാവും. ഇവർ പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരിച്ചു നൽകും. മറ്റുള്ളവർക്ക് 500 രൂപയാണ് പരീക്ഷാ ഫീസ്. ഇവർ പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrcmas.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrcmas.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 10. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ അസിസ്റ്റന്റ് മറൈൻ സർവീസസ് ഓഫീസർ, ഡെപ്യൂട്ടി മറൈൻ സർവീസസ് ഓഫീസർ, മറൈൻ സർവീസസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. അസിസ്റ്റന്റ് മറൈൻ സർവീസസ് ഓഫീസർ 4, ഡെപ്യൂട്ടി മറൈൻ സർവീസസ് ഓഫീസർ 2, മറൈൻ സർവീസസ് ഓഫീസർ 1. യോഗ്യത 12-ാം ക്ലാസ് ജയവും നേവി അല്ലെങ്കിൽ തത്തുല്യ സേനയിൽ കുറഞ്ഞത് 7 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലുള്ള പ്രാവീണ്യം. പ്രായം 57 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 12. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in. കേന്ദ്ര സർവീസിലെ എഞ്ചിനീയറിംഗ് തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി നടത്തുന്ന 2027 എഞ്ചിനീയറിംഗ് സർവീസസ് എക്സാമിനേഷന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലായി 480 ഒഴിവുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേടിയ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 2027 ജനുവരി 1-21-30 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 200 രൂപ ഓൺലൈനായി അടയ്ക്കണം. https://upssconline.nic.in എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://upssconline.nic.in. അപേക്ഷയ്ക്കൊപ്പം ഫോട്ടോയും ലൈവ് ഫോട്ടോയും ഒപ്പും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 6. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssc.gov.in. തൊഴിൽ ദർശനം.

0: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർതം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒക്ടോബർ 4 പുണർതം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5 പൂയം നാളിൽ ദീപാരാധന, 6 ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മേപ്പള്ളിയിലെത്ത് 4 ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
0: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
2: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
3: പുലർവട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനം. മിഴികൾ സാക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം VDakshinamurthy.

0: 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD Satheesan തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന UPSC ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഒരു റിപ്പോർട്ട്.
2: 1926 UPSC സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം October 1 ആരംഭിച്ച ആഘോഷ പരിപാടികളാണ് ഇന്ന് സമാപിക്കുന്നത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവയും 100 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് UPSC ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. UPSC സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ഭാരത് മണ്ഡപത്തിൽ ശതാബ്ദി സമാരോഹ് മന്ദൻ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ വിവിധ IT സംരംഭങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ആർമി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ സക്ഷം പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിക്കുക, പേയ്മെന്റ് റൂട്ടിംഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ നിരവധി പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹം പുറത്തിറക്കും. രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും മുൻഗണന നൽകിക്കൊണ്ട് സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ന്യൂഡൽഹിയിൽ നടന്ന 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓഫ് ഗ്യാസ്ട്രോ എൻഡറോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
3: ആയുഷ്മാൻ ഭാരത് PMJAY is the world's largest government-funded health assurance scheme, providing a health cover of 500,000 per family per year. The scheme now covers more than 600 million beneficiaries.
1: റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി. ഗോതമ്പും ബാർലിയും ഉൾപ്പെടെയുള്ള വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. ഹരിതോർജ ഇടനാഴിയുടെ 3-ാം ഘട്ട വികസനത്തിനും മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. August 13 നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. നിലവിൽ ഉണ്ടായിരുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 1891 പകരമാണ് പുതിയ നിയമം. ബാങ്കേഴ്സ് ബുക്കിന്റെ ഡിജിറ്റൽ രേഖകൾ തെളിവായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യവസ്ഥയും ഈ നിയമത്തിലുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1991 October 1 മുതലാണ് മുതിർന്നവർക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD Satheesan ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതിനോടനുബന്ധിച്ച് ഇന്നലെ നടന്ന വിളംബര ജാഥ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ദേശീയ തീരദേശ ദൌത്യം നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. 767 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി രാജ്യത്തെ

0: 50 തീരദേശ സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 2031 വരെ നടപ്പാക്കും. തീരദേശ മേഖലകളുടെ പ്രതിരോധ ശേഷിയും സുസ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനും നീലസമ്പദ്വ്യവസ്ഥയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നതായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ശ്രീ യാദവ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീൻ അപ്പിനെ കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
1: ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭത്തിലെത്തിക്കുക എന്നിവയായിരുന്നു ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 2006-2008 കാലഘട്ടത്തിലെ അമിതമായ വായ്പാ വിതരണത്തെ തുടർന്ന് തകർച്ചയിലെത്തിയ ബാങ്കിംഗ് മേഖലയെ വീണ്ടെടുക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിച്ചു. വായ്പ നൽകാനുള്ള ബാങ്കുകളുടെ ശേഷി വർദ്ധിച്ചതോടെ രാജ്യത്തെ ക്രെഡിറ്റ് വളർച്ച 18.8% ഉയർന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വച്ഛതാ സേ സമൃദ്ധി സന്ദേശമുയർത്തിക്കൊണ്ട് നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനിന്റെ ഭാഗമായി MPEDA നെറ്റ് ഫിഷിന്റെ നേതൃത്വത്തിൽ ആലപ്പാട് അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, ബോട്ടുടമകൾ എന്നിവർക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ ഹാർബറിൽ നിന്നുള്ള 50-ലധികം പേർ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ന്യൂഡൽഹിയിൽ ദേശീയതല സഫായി മിത്ര സുരക്ഷാ ഏവം സമ്മാൻ ശിവർ സംഘടിപ്പിച്ചു. നമസ്തേ പദ്ധതി കേന്ദ്ര ക്ഷേമസഹായങ്ങൾക്കപ്പുറം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ഉന്നമനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. നിലവിൽ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്നലെ 4 സ്വർണവും 3 വെങ്കലവുമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്നലെ ലഭിച്ചത്. ബോക്സിംഗിൽ 2ഉം ഗുസ്തിയിൽ 1 വെങ്കലവും ഇന്നലെ ലഭിച്ചു. ഗുവാഹത്തിയിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് നേടി. ജോൺ ക്യാംപ്ബെൽ, ഷായ് ഹോപ്പ്, അമീർ ജംഗു എന്നിവർ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിൽ 27 പന്ത് ബാക്കി നിൽക്കെ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 133 പന്തിൽ നിന്ന് പുറത്താകാതെ 223 റൺസും രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസും നേടി. മികച്ച പ്രകടനം കാഴ്ചവച്ച ഗിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഒ ജെ ജനീഷ്, ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർ നയിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തം എറിയുകയും സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ രൂപപ്പെടുകയുമായിരുന്നു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. അതേസമയം BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസിന്റെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ മാരാർജി ഭവന് നേരെയും കുപ്പികളും കല്ലുകളും വലിച്ചെറിഞ്ഞ് ആക്രമണം നടത്തിയതായി ആരോപണമുണ്ട്. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. UPSC ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി.

0: പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
1: ബാലഭാസ്കർ. വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായിരുന്ന ബാലഭാസ്കർ 1978 ജൂലൈ 10 തിരുവനന്തപുരത്ത് ജനിച്ചു. സംഗീത പാരമ്പര്യമുള്ള അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ വയലിൻ പഠനം ആരംഭിച്ചു. തന്റെ 12 വയസ്സു മുതൽ ബാലഭാസ്കർ വേദികളിൽ കലാപ്രകടനം നടത്തി തുടങ്ങി. മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകൻ എന്ന വിശേഷണവും ബാലഭാസ്കറിന് സ്വന്തമായിരുന്നു. തന്റെ 17 വയസ്സിലായിരുന്നു മംഗല്യപ്പല്ലക്ക് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നത്. പാഞ്ചജന്യം, മോക്ഷം, കണ്ണാടിക്കടവത്ത് തുടങ്ങിയ ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നിനക്കായി ആദ്യമായി എന്നീ ആൽബങ്ങളിലെ ഗാനങ്ങൾക്കും അദ്ദേഹം ഈണം പകർന്നു. ഇന്ത്യയിലും വിദേശത്തുമായി അനേകം വേദികളിൽ അദ്ദേഹം തന്റെ കലാപ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2008 ബിസ്മില്ലാ ഖാൻ യുവ സംഗീത്കാർ പുരസ്കാർ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പുതുതലമുറയിലെ സംഗീതജ്ഞർക്ക് എക്കാലവും പ്രചോദനമായി വേദികളിൽ വയലിനാൽ ഇന്ദ്രജാലം തീർത്ത ബാലഭാസ്കർ 2018 ഒക്ടോബർ 2 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ബാലഭാസ്കറിന്റെ ശബ്ദം കേൾക്കാം.
2: വയലിൻ എന്റെ ലൈഫിലേക്ക് വന്നതാണ് ശരിക്കും. ഞാൻ എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ ജനിച്ചു. എന്റെ അങ്കിൾ, അമ്മയുടെ ചേട്ടൻ വിശേഷകുമാർ, അദ്ദേഹം എ വയലിനിസ്റ്റാണ്, ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ എനിക്ക് കൊച്ചിലെ മുതൽ അവിടെ നിന്ന് പഠിക്കാന്ന് വെച്ചാൽ ആദ്യത്തെ പഠനമൊക്കെ കേൾവി തന്നെയായിരുന്നു കേട്ടോ എന്റെ. അപ്പോൾ ഞാൻ അറിയാണ്ട് തന്നെ ആ ഒരു ഇൻസ്ട്രുമെന്റും മ്യൂസിക്കും ഒക്കെ, മ്യൂസിക് ഒരുപക്ഷെ എന്റെ ബ്ലഡിലേക്കും ഇൻസ്ട്രുമെന്റ് എന്റെ കൈകളിലേക്കും കിട്ടിയതാണ് അങ്ങനെ. അപ്പം അങ്ങനെ ഐ വാസ് ലക്കി ഇനഫ് എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ ഒരു ഫോക്കസ് ഉണ്ടായതാവാം കൊച്ചിലേ മുതൽ എനിക്ക്.
3: അന്ന് ഈ കർണാട്ടിക് കൃതീസ് അതൊക്കെയാണോ കേട്ടിരുന്നത്?
2: തീർച്ചയായിട്ടും. കാരണം അപ്പൊ വളരെ കൊച്ചിലേക്ക് അറിഞ്ഞുകൊണ്ടും അല്ല കേൾക്കുന്നത്. അമ്മാവൻ സാധകം ചെയ്യും, പിന്നെ അമ്മ സാധകം ചെയ്യും, പിന്നെ അമ്മാവൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും വരും. വീട്ടിലെല്ലാവർക്കും എപ്പോഴും പാട്ടും എന്തെങ്കിലും കാണും. 24 മണിക്കൂർ അത് തന്നെയുള്ളൂ. അപ്പൊ അറിയാതെ കേട്ട് ഇതൊക്കെ എനിക്ക് ഫെമിലിയറായി. അറിഞ്ഞപ്പോൾ ഇത് ക്ലാസിക്കൽ മ്യൂസിക് ആണെന്ന് വിചാരിച്ചിട്ട് കേട്ടിട്ടൊന്നുമല്ല. എനിക്ക് ഇങ്ങനത്തെ മ്യൂസിക് എല്ലാം ഫെമിലിയർ ആയിരുന്നു. ഞാൻ ഇൻസ്ട്രുമെന്റ് വായിച്ചു തുടങ്ങിയത് തന്നെ കറക്റ്റായിട്ട് എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അത് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ ഇത് ഇന്ന സ്റ്റൈൽ മ്യൂസിക് ഇതിൻ്റെത് എന്നൊക്കെ കേട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയതൊക്കെ കുറച്ചുകൂടെ പ്രായം കഴിഞ്ഞ ശേഷമാണ്. അതുവരെയൊക്കെ എൻ്റെ എന്നിലേക്ക് ഫീഡ് ചെയ്യപ്പെട്ടത് മുഴുവൻ ക്ലാസിക്കൽ മ്യൂസിക്
3: തന്നെയാണ്.
2: തീർച്ചയായിട്ടും. പിന്നെ
3: അമ്മ പാട്ട് പാടും?
2: ആ പാടും. അന്നൊന്നും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ സാൻസ്ക്രിറ്റ് ടീച്ചറാണ്. പക്ഷെ അമ്മ അമ്മാവൻ്റെ അടുത്ത് പഠിച്ചിരുന്നു. ശരിക്കും അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് പറയാനാണെങ്കിൽ ഞാനത് സീരിയസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് 10th കഴിഞ്ഞതിന് ശേഷമാണ്. 10th എനിക്ക് അബദ്ധത്തിൽ കുറെ മാർക്ക് കിട്ടി, 87.5 ഒക്കെ കിട്ടി. അപ്പോൾ പക്ഷെ എന്നിട്ട് എനിക്കെന്തറിയാം, സെക്കൻഡ് ഗ്രൂപ്പിൽ മെറിറ്റിലൊക്കെ കിട്ടി. അപ്പോൾ അമ്മാവൻ ഭയങ്കര ആഗ്രഹം എന്നെ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം എന്ന് പറഞ്ഞു. സെക്കൻഡ് ഗ്രൂപ്പിന് തന്നെ പോകണം. കാരണം വെച്ചാൽ ഈ മ്യൂസിക്കിന് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആ പ്രൊഫഷനിൽ നിൽക്കണം എന്നുണ്ടെങ്കിലൊക്കെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല സെക്കൻഡ് ഗ്രൂപ്പ് എടുക്ക്, എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേരുക, അതിന് തന്നെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അമ്മാവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. ഒരൊറ്റ ദിവസം ക്ലാസ്സിൽ പോയിട്ടുള്ളൂ. പോയിട്ട് അന്ന് ഇറങ്ങി ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അറിയോ ഫിസിക്സ് പഠിക്കുന്നതുകൊണ്ട് ഇപ്പം എനിക്കും ഫിസിക്സ് കൊണ്ട് ഗുണമില്ല, ഫിസിക്സിന് എന്നെ കൊണ്ടും ഗുണമില്ല. അപ്പം അതുകൊണ്ട് തൽക്കാലം അതങ്ങനെ നിർത്തണേ നിർത്തിക്കൊള്ളൂ, കുഴപ്പമില്ല, തേർഡ് ഗ്രൂപ്പ് എടുക്കാമെന്ന് പറഞ്ഞു. തേർഡ് ഗ്രൂപ്പ് അങ്ങനെയാണ്. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ടില്ല അത് എൻ്റെ അച്ഛനും അമ്മയും ഫ്രം ദ ഫാമിലി. ഞാൻ പറഞ്ഞ ആ പോയിന്റിലാണ് ഞാൻ തിരിച്ചറിയുന്നത് ദാറ്റ് ഐ ആം സോ സീരിയസ് അബൌട്ട് മൈ മ്യൂസിക്.

0: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
1: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത്ത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
0: വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
2: ഗുഡ് ഇംഗ്ലീഷ്.
3: ഹലോ എവ്രി വൺ, ഞാൻ ഡോക്ടർ കല്യാണി വല്ലത്ത്. ഇന്നത്തെ ഗുഡ് ഇംഗ്ലീഷിൽ നമുക്ക് ചില പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പരിചയപ്പെടാം. ഒരേ കാര്യം പല രീതിയിൽ പറയാമല്ലേ, പക്ഷേ ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മീനിങ് കൂടുതൽ ക്ലിയർ ആകും. ഈയിടെയായി മഴ വളരെ കുറവാണ്. ഞാൻ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോൾ അതാ പ്രതീക്ഷിക്കാതെ ഒരു മഴ ആകെ നനഞ്ഞു. മഴയെക്കുറിച്ച് പറയാൻ റെയിൻ എന്ന ഒരു വാക്ക് മാത്രം മതിയോ? ചാറ്റൽ മഴ, പെരുമഴ, അങ്ങനെ പല ഭാവങ്ങളില്ലേ മഴയ്ക്ക്? വെൻ ഇറ്റ് സഡൻലി സ്റ്റാർട്സ് റെയിനിങ്, ഹൗ ഡു വി ഡിസ്ക്രൈബ് ഇറ്റ്? ഒരു നല്ല വാക്ക് ഡ്രിസിൽ, DRIZZLE, ഡ്രിസിൽ. എന്താണ് ഡ്രിസിൽ? ഡ്രിസിൽ ഒരു ചെറിയ നേർത്ത മഴയാണ്. എ സോഫ്റ്റ് ഡ്രിസിൽ ബിഗാൻ ആസ് വി വാക്ക്ഡ് ഹോം. വീട്ടിലേക്ക് നടക്കുമ്പോൾ ചാറ്റൽ മഴ തുടങ്ങി എന്നർത്ഥം. മറ്റൊരു വാക്കുണ്ട് ഷവർ, SHOWER. ബാത്റൂമിലെ ഷവർ അല്ല കേട്ടോ, SHOWER, അതേ സ്പെല്ലിംഗ്. പക്ഷേ കുറച്ചു നേരം പെയ്തിട്ട് പെട്ടെന്ന് മാറുന്ന മഴയ്ക്കും ഷവർ എന്ന് പറയാം. ദേർ വാസ് എ ബ്രീഫ് ഷവർ ഇൻ ദി ആഫ്റ്റർനൂൺ, ബട്ട് ഇറ്റ് ഇസ് സണ്ണി അഗൈൻ. ഉച്ചയ്ക്ക് ചെറിയൊരു മഴ പെയ്തെങ്കിലും ഇപ്പോൾ വീണ്ടും നല്ല വെയിലുണ്ട്. ഇതാ മറ്റൊരു വാക്ക് ഡൗൺ പോർ, DOWNPOUR. ഒറ്റ വാക്കാണ് ഡൗൺ പോർ. ഡൗൺ പോർ എന്നാൽ ശക്തമായി തുടർച്ചയായി പെയ്യുന്ന മഴ. വി റാൻ ഇൻ സൈഡ് ടു എസ്കേപ്പ് ദ ഡൗൺ പോർ. മഴ നനയാതിരിക്കാൻ ഞങ്ങൾ അകത്തേക്ക് ഓടി. ദ സിറ്റി ഗോട്ട് ഫ്ലഡഡ് ഇൻ ദ ഡൗൺ പോർ എന്നും പറയാം. ശക്തമായ മഴയിൽ നഗരം മുങ്ങിപ്പോയി. ഡെല്യൂജ് എന്ന് കേട്ടിട്ടുണ്ടോ? DELUGE, ഡെല്യൂജ്. ഡെല്യൂജ് അതിശക്തമായ മഴയെയോ വെള്ളപ്പൊക്കത്തെയോ സൂചിപ്പിക്കുന്നു. മഹാമാരി, മഹാപ്രളയം എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. പെരുമഴ എന്നും ആവാം. About a dozen houses were damaged in the deluge. പെരുമഴയിൽ 10-12 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കണ്ടോ, ഇറ്റ് ഇസ് റെയിനിങ് എന്ന് മാത്രം പറയുന്നതിന് പകരം മഴ എങ്ങനെയാണ് എന്ന് കൃത്യമായി പറയാൻ നമുക്ക് ഈ വാക്കുകൾ സഹായകമാകും. Shall I now ask you a question? When you return to work after a vacation, if you find your inbox flooded with emails, how can you describe it? We can say, it is a deluge of emails. ഒരു ഇമെയിലുകളുടെ മഹാമാരി തന്നെ. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. വി വിൽ ഹാവ് മോർ ഇൻട്രസ്റ്റിംഗ് വേർഡ്സ് ആൻഡ് ദെയർ യൂസേജ് ഇൻ ഡെയിലി ലൈഫ് ഇൻ ദി അപ്കമിംഗ് എപ്പിസോഡ്സ്. താങ്ക് യു.
2: ഗുഡ് ഇംഗ്ലീഷ്.
0: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
1: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത്ത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
0: വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
8: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
9: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
10: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
11: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
12: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ്, സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: ഇനി അരഞ്ഞാണം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസും എസ് ജാനകിയും. ഗാനരചന P. ഭാസ്കരൻ, സംഗീതം KJ ജോയ്.

ഇനി കേൾക്കാം, നമുക്ക് ചുറ്റും. പോസ്റ്റ് മെട്രിക് കോഴ്സുകളിൽ പഠനം നടത്തുന്ന OEC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷിക്കാം. e-grants.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ December 31 അപേക്ഷിക്കണം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥി

കുട്ടികൾക്കായി നൽകുന്ന മാർഗദീപം സ്കോളർഷിപ്പിന് ഈ മാസം 15 വൈകിട്ട് 5 മാർഗദീപം .kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-2300-524. വെട്ടറോഡ് ജംഗ്ഷൻ സെയിന്റ് ആൻഡ്രൂസ് റോഡിലെ വെട്ടറോഡ് റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി നാളെ രാവിലെ 10 മുതൽ വൈകിട്ട് 3 അടച്ചിടും. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി നാളെ മുതൽ ഈ മാസം 8 വരെ ദേശീയോദ്യാനങ്ങൾ, കടുവ സങ്കേതങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവേശന ഫീസ് ഒഴിവാക്കി. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന 1 PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആന്റ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 പ്രവേശനത്തിന് ഈ മാസം 15 ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി കേൾക്കാം KP ബ്രഹ്മാനന്ദനും വാണി ജയറാമും പാടിയ ഗാനം, ചിത്രം ഈണം. ഗാനരചനയും സംഗീതവും ഭരതൻ.

പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാം ഈണം നൽകി അസ്ത്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവട്ടം പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന്

0: ഒന്നും ഇന്ന് വ്യസനിക്കുന്നില്ല. അയാൾ അല്പം ശാന്തനായി തുടർന്നു: ദൈവം എനിക്കിതാണ് വെച്ചത്. ദൈവം തരുന്നത് എപ്പോഴും നല്ലതാവും. ഇപ്പോ എങ്ങനെ അറിഞ്ഞത്? രാധ പറഞ്ഞിട്ട്. ആ കുട്ടിയുടെ അച്ഛനാണ് അവനെ എടുത്തു വളർത്തിയത്. സുലൈമാൻ വല്ലാതെ കിതച്ചിരുന്നു. അയാൾ കിടക്കയിലിരുന്നു. ഖദീജ, ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. എനിക്ക് എങ്ങനെയായാലും എന്തായാലും ഇങ്ങളെ ഇഷ്ട. എന്റെ മയ്യത്തെടുക്കോളം, അതിനൊട്ട് കുറവും വരൂല. സുലൈമാൻ ആ കുടുംബിനെ ഒന്നു നോക്കി. അപ്പോഴത്തെ പോലെ അവൾ ഒരിക്കലും അത്ര സുന്ദരിയായി തോന്നിയിട്ടില്ല. ഖദീജ, ഓ, നിനക്കിത് പൊറുക്കാൻ കഴിയോ? അതെന്തേ, നിന്റെ മക്കളെ ഇങ്ങൾ നോക്കുന്നില്ലേ? അപ്പോ ഇങ്ങടെ മോൻ ഇതിനാ ഇങ്ങളിപ്പോ ബേജറാവുന്നത്? ബെർക്കനെ ഇരിക്കി. ആ സംഭാഷണം വാസ്തവത്തിൽ അന്തരീക്ഷത്തിന് കനം കുറയ്ക്കുക തന്നെ ചെയ്തു. സുലൈമാന് അപ്പോഴാണ് താൻ ജയിലിൽ നിന്ന് മുക്തനായെന്ന് തോന്നിയത്. അപ്പോഴാണ് ഭർത്താവായതെന്നും അച്ഛനായതെന്നും തോന്നിയത്. തടസ്സങ്ങളും വേദനകളും മാഞ്ഞുപോവുകയാണ്. പഴയ കാലത്തിൻ്റെതായ ഒരു കാറ്റ് അയാളുടെ തലയിലേക്കടിച്ചു. അയാൾ അറിയാതെ വിളിച്ചുപോയി: ദൈവമേ. മനുഷ്യഹൃദയം ഒരു സ്നേഹപാനം ഏറ്റിരിക്കുകയാണ്. അയാൾ കിടന്നു. എന്നിട്ടും ഉറക്കം വന്നില്ല. വിശ്വത്തെപ്പറ്റി വിചാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവനിത് പുതിയ അനുഭവമാണ്. ആ കുട്ടി വല്ലാതെ വേവലാതിപ്പെടുകയാവും. അവൻ തന്നെ ഓർക്കുകയായിരിക്കുമോ? നേരം ഒന്ന് വെളുത്ത് കിട്ടിയെങ്കിൽ. അയാൾ തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന് കഴിച്ചുകൂട്ടി. പുലരാറായപ്പോഴാണ് ഒന്ന് മയങ്ങിയത്. ഹൃദയം സ്വപ്നത്തിലേക്ക് ഉരസിയിറങ്ങി. ചുറ്റും തീത്തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദ്വീപിലാണ് അയാൾ നിൽക്കുന്നത്. പല നിറത്തിലുള്ള വെയിലാണ് അവിടെ. പച്ചയും മഞ്ഞയും നീലയും ചുവപ്പുമായ വെയിൽ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് വെയിലല്ലെന്നു മനസ്സിലായി. രത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രഭാപടലങ്ങളാണ്. പച്ച തഴപ്പെഴുന്ന മരക്കുടിലുകൾ. നടുക്കുള്ള മരത്തിന്മേൽ ഒരു സ്ത്രീ ചാരി നിൽക്കുന്നു. ചുറ്റും ഒരു നിലാവ് പരന്നിട്ടുണ്ട്. ഏതാണ് ആ സ്ത്രീ? അതെ, അവളാണ്. അവൾ അയാളെ നോക്കി തേങ്ങി തേങ്ങി കരയുകയാണ്. അയാൾക്ക് അങ്ങോട്ടോടിയെത്തണമെന്നുണ്ട്. പക്ഷേ നടന്നിട്ട് നീങ്ങുന്നില്ല. അരയോളം വെള്ളത്തിലൂടെയാണ് നീങ്ങുന്നതെന്ന് തോന്നി. നടന്ന് നടന്ന് അയാൾ കുഴഞ്ഞ് ക്ഷീണിച്ച് വീഴാൻ പോവുകയാണ്. സുലൈമാൻ ഉറക്കെ വിളിച്ചു: കുഞ്ചുകുട്ടി! ഞെട്ടി ഉണർന്നു. ഖദീജ അടുത്തു തന്നെ നിൽക്കുന്നു. എന്തേയ്? ഒന്നുമില്ല. താൻ ആകെ വിയർത്തിരിക്കുന്നുവെന്ന് സുലൈമാൻ മനസ്സിലാക്കി. അയാൾ അസ്സലായി ഒന്ന് കുളിച്ച് ഉടുപ്പ് മാറ്റി. കുടയുമെടുത്ത് പുറത്തേക്ക് പോയി.
1: ബേയം വരൂലേ?
0: ഖദീജ വിളിച്ചു ചോദിച്ചു. വരും. അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെന്നത്. അയാൾ പടിക്കലെത്തിയപ്പോൾ വിശ്വനാഥനും ഗോപാലകൃഷ്ണനും പുറത്തേക്ക് വരുന്നു. അയാൾ കുട താഴെയിട്ട് ഓടിച്ചെന്ന് വിശ്വത്തെ കെട്ടിപ്പിടിച്ചു.
1: എന്റെ മകനേ!
0: നിങ്ങളോ? വിശ്വം അയാളുടെ മുഖത്തേക്ക് നോക്കി. ആ പരുത്ത മനുഷ്യന്റെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നതായി ഗോപാലകൃഷ്ണൻ കണ്ടു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. നമ്മുടെ ജീവിതയാത്രയിൽ വെളിച്ചം നൽകി കൈപിടിച്ചു നടത്തിയവരെ ആദരവും സ്നേഹവും നൽകി ലോകം മുഴുവൻ ഒന്നിച്ചു പരിഗണിക്കുന്ന സുദിനം. എല്ലാ മാതാപിതാക്കൾക്കും നിറഞ്ഞ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇന്നത്തെ സ്മൃതി മധുരം ഗാനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആദ്യം കേൾക്കാം അമ്മക്കിളി കൂട്ടിലെ ഗാനം. പാടിയത് MG ശ്രീകുമാർ. വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഈണം നൽകിയത് രവീന്ദ്രൻ.

0: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രായമായ ദമ്പതികളുടെ സ്നേഹത്തിന്റെയും ഏകാന്തതയുടെയും കഥ പറയുന്ന സഫലം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. തങ്കൻ തിരുവട്ടാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജാസി ഗിഫ്റ്റ്. ഈ ഗാനം പാടിയത് രാജേഷ് വിജയ്.

0: സ്മൃതി മധുരം സമാപിച്ചു.
1: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
2: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. വയോജനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ അനുഭവവും അറിവും സമൂഹത്തിന്റെ സമ്പത്തായി അംഗീകരിക്കുകയും അവരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. വയോജനങ്ങളെ പീഡിപ്പിക്കുന്നവർ ഒന്നോർക്കുക, അകാലത്തിൽ മരണം മാടി വിളിച്ചില്ലെങ്കിൽ ഇതുപോലൊരു വയോജനകാലം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഈ ലോക വയോജന ദിനത്തിൽ അവകാശങ്ങൾ അറിയുന്ന, അന്തസ്സോടെ ജീവിക്കുന്ന വയോജനങ്ങളുടെ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ആകാശവാണി.
3: യോഗസൗഖ്യം
4: എന്നീ പരിപാടിയിൽ മാനസിക സംഘം

0: ഹർഷവും യോഗയും. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
1: ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ മാനസിക സമ്മർദ്ദം, അമിതമായ ഉത്കണ്ഠ, ഡിപ്രഷൻ എന്നിവ സാധാരണമായ അവസ്ഥകളായി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, വൃദ്ധജനങ്ങൾ തുടങ്ങി എല്ലാവരിലും ഈ അവസ്ഥകൾ വളരെ സാധാരണമാണ് ഇന്ന്. യോഗ എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ തീർത്തും പ്രാധാന്യമുള്ള ഒരു വെൽനസ് അപ്രോച്ച് ആണെന്ന് ഇന്ന് പഠനങ്ങൾ പറയുന്നു. മനസ്സിന്റെ ഉള്ളറകളെ തിരിച്ചറിയാൻ യോഗയിലൂടെ കഴിയുന്നു. മെഡിറ്റേഷൻ അഥവാ ധ്യാനം, യോഗനിദ്ര എന്നിവ നിരന്തരം അഭ്യസിക്കുന്നവരിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ ആൽഫ തരംഗങ്ങൾ ധ്യാന അവസ്ഥയിൽ തീവ്രമാകുകയും അത് സാധകന് പൂർണ്ണ റിലാക്സേഷൻ സാധ്യമാക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ. ഇന്ന് ഒരു നേരമെങ്കിലും തങ്ങളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ സ്വന്തം കുടുംബത്തിൽ പോലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തവരാണ് അധികം പേരും. അത്തരം ബുദ്ധിമുട്ടുകൾക്കൊന്നും പരിഹാരം ഇല്ലാതെ വരുമ്പോൾ അതും പേറി ആഴത്തിലുള്ള സമ്മർദ്ദത്തിലാണ്ട് ജീവിക്കുന്നവർ അനേകം. എത്ര വലിയ പ്രശ്നങ്ങൾ കടന്നുകൂടിയാലും മനസ്സ് ശാന്തമാണെങ്കിൽ അതിനുള്ള ഉത്തരവും ലഭിക്കും. മനസ്സിന്റെ അശാന്തി എപ്പോഴും ഉണ്ടാകുന്നത് അഹം എന്ന ആന്തരിക ഭാവത്തിലൂടെയാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. വികാസമാണ് മനസ്സിന്റെ സ്വാഭാവികത. മനസ്സ് സങ്കുചിതമാകുന്നത് പലപ്പോഴും അഹന്തയിലൂടെ അതിനെ തളച്ചിടുമ്പോഴാകുന്നു. സാധകൻ ധ്യാനത്തിലൂടെ അഹന്തയെ പൂർണ്ണമായും മറികടക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിൽ താൻ ഒന്നുമല്ല എന്നും സാഗരത്തിലെ ഒരു തുള്ളി ജലത്തെ പോലെ നിഷ്പ്രഭമാണും എന്നും മനസ്സിലാകുമ്പോൾ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം ഒരുവനിൽ ഉണ്ടാകും. എങ്കിലും ഇന്നത്തെ പ്രശ്നങ്ങൾ നിരന്തരം വന്നു പോയിക്കൊണ്ടിരിക്കും, തിരമാലകളെ പോലെ. പക്ഷെ ഒരു പ്രശ്നവും ശാശ്വതമായി നിലനിൽക്കില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്. അതിനായി മനോമാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുക, നിയന്ത്രിതമായ അളവിൽ ചെയ്യുന്ന പ്രാണായാമ പ്രക്രിയകളായ ഭ്രാമരി, നാഡീശുദ്ധി, ചന്ദ്രഭേദി, ശീത്കാരി മുതലായ പ്രാണായാമങ്ങൾ മനസ്സിന് അചഞ്ചലത്വം കൈവരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തെയും സമ്മർദ്ദത്തിലാക്കുന്നു. അനന്തരം ഹൃദ്രോഗം, അധികമായ രക്തസമ്മർദ്ദം, ഉറക്കക്കുറവ്, ജീവിതശൈലി രോഗങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു. മനോരോഗത്തിലേക്ക് വഴിതിരിച്ചുവിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ചൈൽഡ്ഹുഡ് ട്രോമ പോലുള്ള പോസ്റ്റ് ട്രോമാറ്റിക് ഡിസീസസ്. പെട്ടെന്നുള്ള പ്രതികൂല സാഹചര്യത്തിൽ പെട്ട് ആഘാതമുണ്ടായ മനസ്സിന് ആ സാഹചര്യം ഉൾക്കൊള്ളാതെ വരികയും ഉപബോധ മനസ്സിൽ അവ ആഴത്തിൽ പതിയുകയും ചെയ്യുന്നു. കുട്ടിക്കാലത്തുണ്ടായ സെക്ഷൽ അബ്യൂസ് കുട്ടിയുടെ പിൽക്കാല ഭാവിയിൽ ആഴത്തിൽ ബാധിച്ചേക്കാം. പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത മരണം മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറം ഉപബോധ മനസ്സിൽ പതിയുകയും അകാരണ ഭയം, മറ്റു മനോവൈകല്യങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യാം. പ്രകൃതി ദുരന്തങ്ങളിൽ ഇത്തരം സംഭവം ഉണ്ടായേക്കാം. ഇവിടെയെല്ലാം യോഗയിലെ ധ്യാനത്തിലൂടെ മനസ്സിനുള്ളിലെ അറകളിൽ വെളിച്ചമുണ്ടാക്കാൻ സാധിക്കും. മാനസിക വ്യാധികൾക്ക് കാരണമായേക്കാവുന്ന സബ്സ്റ്റൻസ് അബ്യൂസ്, മദ്യപാനം, പുകവലി എന്നിവ ഇന്ന് വളരെ കൂടുതലാണ്. കുട്ടികളിൽ അത് വലിയ ദുരന്തമുണ്ടാക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത, മനസ്സിന്റെ ബലം, ആത്മവിശ്വാസം, ഓർമ്മ എന്നിങ്ങനെ ഓരോന്നായി മാഞ്ഞുപോകാം. ലഹരിക്കടിമപ്പെട്ടവരിലും ഡോക്ടറോടും വിദഗ്ധ പരിശീലകരോടും സംവദിച്ചതിനു ശേഷം കൃത്യമായി ചിട്ടപ്പെടുത്തിയ ആസനങ്ങൾ, റിലാക്സേഷൻ ടെക്നിക്സ്, മസിൽ റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ എന്നിവ വഴി ഒരുപാട് മാറ്റം സാധ്യമാണ്.
0: മാനസിക സംഘർഷവും യോഗയും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.

ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ആരോഗ്യ പരിചരണം, സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ താമസം, ഭക്ഷണം, പരിചരണം, സ്വകാര്യത, സ്വത്തവകാശം, നിയമപരമായ സംരക്ഷണം, കുടുംബത്തിലും സമൂഹത്തിലും സജീവമായി പങ്കെടുക്കാനുള്ള അവസരം, ഇവയെല്ലാം വയോജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന അവകാശങ്ങളാണ്. മക്കളോ ബാധ്യതയുള്ള ബന്ധുക്കളോ ആവശ്യമായ പരിപാലനം നൽകാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരം മെയിന്റനൻസ് ആവശ്യപ്പെടാം. സ്വത്ത് കൈമാറ്റം ചെയ്ത ശേഷം പരിപാലനം ലഭിക്കാത്ത സാഹചര്യങ്ങളിലും നിയമ സംരക്ഷണം നൽകുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികളിൽ ഇടപെടുന്നതിനുമായി കേരള സംസ്ഥാന വയോജന കമ്മീഷനെയും സമീപിക്കാം. വയോജനങ്ങൾക്ക് നേരിട്ടോ ഇമെയിൽ മുഖേനയോ പരാതി കമ്മീഷന് നൽകാവുന്നതാണ്. കൂടാതെ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനും അധികാരമുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം ജയിക്കാനായി ജനിച്ചവൻ.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: ഇന്ന് 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
3: ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും വസന്തയും പാടിയത്, ചിത്രം ഒരു വാക്കു പറഞ്ഞെങ്കിൽ. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം മുഹമ്മദ് സുബൈർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:45 കേൾക്കാം.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി.
2: ഗിഗ് ഓൺ, ഗിഗ് തൊഴിലാളികൾക്ക് ഒരു വിശ്രമത്തണൽ. പുറത്തിറങ്ങാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിലെത്തുക എന്നത് വളരെ സൌകര്യപ്രദമായ ഒരു കാര്യമാണ്. എന്നാൽ അത് എത്തിക്കുന്നതിന് പിന്നിലുള്ള അധ്വാനം അത് ചെറുതല്ല. തിരക്കുള്ള നമ്മുടെ നഗരങ്ങളുടെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്യുന്ന

0: ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും മതിയായ സൌകര്യങ്ങൾ പലപ്പോഴും ഇവർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇവർക്കായി ഒരു തണലൊരുങ്ങിയിരിക്കുന്നു, കേരളത്തിലെ ആദ്യത്തെ ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രം ഗിഗോൺ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തൊഴിൽ വകുപ്പ് ആരംഭിച്ച ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 23 മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് പ്രാഥമിക ഘട്ടമായി വിശ്രമ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. എറണാകുളം ജില്ലയിലെ ഗിഗോൺ വെൽനസ് ഹബ് കൊച്ചിയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ഗിഗ് തൊഴിലാളികൾക്കായി വിശ്രമ കേന്ദ്രം നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊഴിലാളി സൌഹൃദ കേരളത്തിന്റെ ഏറ്റവും പുതിയ മാതൃകയാണ് ഗിഗ് തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഗിഗോൺ വിശ്രമ കേന്ദ്രങ്ങളെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. തൊഴിലാളികളുടെ ജോലിക്കിടയിലെ വിശ്രമത്തിനും സുരക്ഷയ്ക്കും അന്തസ്സിനും സർക്കാർ നൽകുന്ന അംഗീകാരത്തിന്റെ പ്രതീകമാണിതെന്നും മന്ത്രി പറഞ്ഞു.
1: നമ്മുടെ ദൈനംദിന ജീവിതം സുഗമമാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഗിഗ് വർഗസ്. ഇവരില്ലാതെ നമ്മൾ ജീവിക്കാൻ കഴിയില്ല എന്നൊരു സാമൂഹിക സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ വീട്ടിലിരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ വാതിൽക്കൽ എത്തുന്നു. അവരുടെ പിന്നിലുള്ള അധ്വാനമോ കഷ്ടപ്പാടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നതേയില്ല. നമ്മൾ പേ ചെയ്യുന്നു, ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നു, ഡെലിവറി ആയിട്ട് കുട്ടികൾ കൊണ്ടുവരുന്നു, നമ്മൾ സന്തോഷത്തോടെ വാങ്ങിച്ച് താങ്ക് യു പറഞ്ഞു പോകുന്നു. അവർ ഈ നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഡെലിവറി എത്തുന്നുണ്ട്. അവർക്ക് ഒന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാനോ ഒന്ന് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനോ ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിലില്ല. കേരളം പോലൊരു പരിഷ്കൃതമായ സമൂഹത്തിന് ഇനിയും പരിഹരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഈ കാര്യം. സംസ്ഥാനത്ത് ആദ്യമായി ഗിഗ് വർഗസിന് ഇത്തരത്തിലൊരു റെസ്റ്റിംഗ് റൂം, ഇതൊരു തുടക്കമാണ്. 14 ജില്ലകളിലും ആരംഭിച്ച് എവിടെ വർക്കേഴ്സ് കൂടുതലുണ്ടോ അവിടെയെല്ലാം വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായും വരുന്ന വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പരമാവധി ചെയ്യാവുന്നിടത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും.
0: ഓൺലൈൻ ഭക്ഷ്യവിതരണം, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇ കൊമേഴ്സ് ജീവനക്കാർ, ഊബർ, ഒല മുതലായ റൈഡ് ഹെയിലിംഗ് തൊഴിലാളികൾ തുടങ്ങിയ വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന ഗിഗ് തൊഴിലാളികൾക്ക് പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ്. കൊച്ചി നഗരസഭാ മേയർ മിനിമോൾ വി കെ വാർത്താ തരംഗിണിയോട്.
2: എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ഗിഗോൺ കലൂർ സെന്റ് ആന്റണീസ് ചർച്ചിന് സമീപമുള്ള ഒരു റൂമാണ് അതിനുവേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മാറി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളുമൊക്കെ ഈ ഗിഗ് വർക്കേഴ്സായി ജോലി ചെയ്യുന്നത് നമുക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ആദ്യമായി ഗിഗോൺ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇനി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തൊഴിൽ മേഖലയായി മാറിയിരിക്കുന്ന ഗിഗ് വർക്കേഴ്സ് ഓർഡർ അനുസരിച്ച് ഓരോ സാധനങ്ങളും കൃത്യമായ സമയത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ്. മഴയത്തും വെയിലത്തും ഒക്കെ അവർ ആ ജോലി കൃത്യമായി നിർവഹിക്കുന്നതുമാണ്. അവർക്ക് കൃത്യമായ വിശ്രമം ഒരുക്കുക എന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ കൺസെപ്റ്റ് ജനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്.
0: 2 ഷിഫ്റ്റുകളിലായാണ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം. രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെയും വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയുമാണ് ഷിഫ്റ്റുകൾ. ഓരോ ഷിഫ്റ്റിലും 2 ജീവനക്കാരെ വീതം കേന്ദ്രങ്ങളുടെ നടത്തിപ്പിനായി നിയോഗിച്ചിട്ടുണ്ട്. ഗിഗ് വിശ്രമ കേന്ദ്രം കേവലം ഒരു മുറി മാത്രമല്ല, ഗിഗ് തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കി ഒരുക്കിയ ഒരു ഹൈടെക് റെസ്റ്റ് പ്ലേസ് ആണ്. തൊഴിൽ മേഖലയിലെ ഈ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ചും ഇതിന്റെ ഭാവി പദ്ധതികളെക്കുറിച്ചും അഡീഷണൽ ലേബർ കമ്മീഷണർ ബിച്ചു ബാലൻ വാർത്താ തരംഗിണിയോട്.
3: ഗിഗോണിന്റെ പ്രധാന ഉദ്ദേശം എന്ന് തൊഴിൽ വകുപ്പ് കണ്ടത് ഗിഗ് തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് പ്രധാനമായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ശുചിമുറി ഇല്ല. രണ്ടാമത് അവർക്ക് ഇരുന്നൊന്നും ഭക്ഷണം കഴിക്കാനുള്ളൊരു സൗകര്യം, വിശ്രമിക്കാനൊരു സൗകര്യമില്ല. ഇതുപോലത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു ഗിഗോൺ ആരംഭിക്കുന്നതിലൂടെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ തുറന്നിട്ടുള്ള 3 കേന്ദ്രങ്ങളിലും ഈ പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ, അതായത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, കുടിവെള്ളം, ശുചിമുറികൾ, വൈഫൈ കണക്ഷൻ, ഒരു റിക്രിയേഷൻ എന്നുള്ള ഭാഗമായിട്ട് TV കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഈ ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ജോലി നിന്ന് അല്പസമയം വളരെ പീസ്ഫുള്ളായിട്ട് വന്നിരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി തന്നെ ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി

0: മണി വരെയാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ തൊഴിലാളികൾക്ക് ഇവിടെ വന്നിരിക്കാം. ഈ പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യവും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഫേസ് എന്നുള്ള നിലയിൽ കൂടുതൽ ജില്ലയും കൂടെ വ്യാപിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഉള്ള സൗകര്യം ആ ജില്ലകളിലും ഏർപ്പെടുത്തുന്നതായിരിക്കും.
1: ഗിഗ് തൊഴിലാളികൾ നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെയും നഗരജീവിതത്തിന്റെയും ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. അവരുടെ ക്ഷേമവും അന്തസ്സും ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ശൌചാലയമോ വിശ്രമിക്കാൻ സുരക്ഷിതമായ സ്ഥലമോ ഇല്ലാതിരുന്ന അവസ്ഥയിൽ ഗിഗ് വിശ്രമ കേന്ദ്രം വനിതാ ഗിഗ് തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഓൺലൈൻ ഡെലിവറി ജീവനക്കാരി സുമ.
2: ഏകദേശം 6 വർഷത്തോളമായി ഓൺലൈൻ ഫുഡ് ഡെലിവറി ജോബ് ചെയ്തു വരുന്നു. 8 മുതൽ 11 മണിക്കൂർ വരെ തിരുവനന്തപുരം സിറ്റിയിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി ജോബ് ചെയ്യുന്നതിനിടയ്ക്ക് സമയത്ത് ഭക്ഷണം കഴിക്കുവാനോ ബാത്റൂമിൽ പോകുവാനോ കുടിവെള്ളത്തിനായോ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. ചുരുക്കം ചില റെസ്റ്റോറൻറ്റുകളിൽ മാത്രമാണ് ഞങ്ങൾക്ക് വാഷ്റൂം സംവിധാനം അലൗഡ് ആയിട്ടുള്ളത്. ഈ ഒരു പ്രാഥമിക കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിരവധി സംഘടനകളോട് ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു ഷെൽട്ടർ തുറക്കണമെന്നുള്ള ആവശ്യമായിട്ട്. ഗിഗ് വർക്കേഴ്സിന് ഗിഗോൺ എന്നൊരു സംരംഭം ബേക്കറി ജംഗ്ഷനിൽ ആദ്യമായിട്ട് തുറന്നു തന്നിരിക്കുകയാണ്. അവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കുടിവെള്ളമായാലും ഭക്ഷണമായാലും വിശ്രമമായാലും എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: ജോലിക്കിടയിലെ ചെറിയൊരു ഇടവേള പോലും സുരക്ഷിതമായും മാന്യമായും ചെലവഴിക്കാൻ ഗിഗ് തൊഴിലാളികൾക്ക് ഇനി ഈ കേന്ദ്രങ്ങളെ ആശ്രയിക്കാം. വിശ്രമ കേന്ദ്രത്തെക്കുറിച്ച് ഓൺലൈൻ ഡെലിവറി ജീവനക്കാരൻ ജെ റസൽ.
3: മഴയത്തും വെയിലത്തും നമ്മൾ ഡെലിവറി പാർട്ട്നേഴ്സ് ഫുഡ് മറ്റ് സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്ത് വരുമ്പോൾ പലപ്പോഴും തണലിനായിട്ട് മരത്തിനെയോ അല്ലെങ്കിൽ വാഷ്റൂം ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ട് പെട്രോൾ പമ്പിനെയൊക്കെയാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ സർക്കാർ വന്ന് 100 ദിനമാകുമ്പോൾ തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ നമുക്കൊരു വിശ്രമ കേന്ദ്രം ആരംഭിക്കാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ള ആവശ്യങ്ങളും പരിഗണിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരുന്നതിനും അങ്ങനെ ഡെലിവറി പാർട്ട്നേഴ്സിന് കൂടുതൽ ബെറ്റർ സർവീസ് കൊടുക്കാനും അതുവഴി കസ്റ്റമേഴ്സിനും മെച്ചപ്പെട്ട സേവനം ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിന് സർക്കാർ കൂടുതലായിട്ട് മുൻകൈ എടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
1: വീടുകളിൽ ഇരുന്ന് ആപ്പ് വഴി സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അത് എത്തിക്കുന്ന ഗിഗ് തൊഴിലാളികൾക്ക് മാനുഷിക പരിഗണനയും വിശ്രമവും ആവശ്യമാണ്. നഗരജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഗിഗ് തൊഴിലാളികൾക്ക് അല്പം വിശ്രമിക്കാൻ ഒരു തണൽ. ഗിഗ് തൊഴിലാളികളുടെ അന്തസ്സും ക്ഷേമവും മുൻനിർത്തി അവർക്ക് അർഹിക്കുന്ന ആദരവും കരുതലും നൽകുന്നതിൽ ഗിഗോൺ മാതൃക തീർച്ചയായും അഭിനന്ദനീയമാണ്. കൂടുതൽ നഗരങ്ങളിലേക്ക് ഈ തണൽ പടരട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദേവദാസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി.

0: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: ഞാൻ അഡ്വക്കേറ്റ് കെ എസ് ഉമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്നത്തെ ലോകം വയോജനങ്ങൾ ഇന്നലകളിൽ സ്വന്തം അധ്വാനഫലം കൊണ്ട് പടുത്തുയർത്തിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കേണ്ടി വരാത്ത മുതിർന്ന പൗരരുടെ ഒരു സമൂഹമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് കൈമാറി

0: ുള്ള അവസരങ്ങൾ ഒരുക്കുകയും വേണം. ഈ ലോക വയോജന ദിനത്തിൽ നമ്മുടെ വീടുകളിലും സമൂഹത്തിലും വയോജനങ്ങൾക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും ബഹുമാനവും നൽകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
1: ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655321. മറ്റൊരു നമ്പർ കൂടി പറയാം, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ, വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ഇനി സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിനായി യേശുദാസും ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് ജി ദേവരാജൻ.

0: ഇരുണ്ടവാനിൽ ഒളിവിതറും ചന്ദ്രനായി ഹൃദയവാനിൽ വന്ന മന്നവൻ,
1: ഹൃദയവാനിൽ വന്ന മന്നവൻ,
0: വരണ്ട മണ്ണിലൊരു മധുര മാധവമായി മരണ്ട മാരി പെയ്ത നന്ദനൻ,
1: മരണ മാരി പെയ്ത നന്ദനൻ,
0: ചുരുണ്ട കൂന്തലും ജ്യോതി കണ്ണുകളും സുഗന്ധമെയ്യഴകും കൊണ്ടവൻ,
1: സുഗന്ധമെയ്യഴകും കൊണ്ടവൻ,
0: മയങ്ങി വീണ മധുമോഹപദമലരിൽ മണികൾ ചാർത്തിടുന്ന നർത്തകൻ.

0: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അൻസർ സുഹദ് സേഠ്.
3: നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: സ്തനാർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
4: കാരണങ്ങൾ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമിതവണ്ണം. സാധാരണയായിട്ട് അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്തനാർബുദം കാണുന്നത്. അതിന്റെ കാരണം, സ്തനാർബുദം എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഡിപ്പെൻഡന്റ് ട്യൂമറാണ്. അതായത് ഹോർമോണും വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്യൂമർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു സ്ത്രീയാക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജനും പ്രൊജസ്റ്റോണുമാണ്. അതിന്റെ സ്വീകരണികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ കൊഴുപ്പിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ത്വക്കിനടിയിലുള്ള

0: ആയിട്ട് മാറാം. അതുപോലെ ഇതിൻ്റെ മാറിന് അതിൻ്റെ അത് വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ മൃദുവായിട്ടുള്ള ഒരു അവയവമായതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നാരുകൾ പോലുള്ള ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ നാരുകളുടെ അംശവും അതേപോലെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചേർന്നുള്ള ഒരു വളർച്ച, ഒരു ട്യൂമർ ഉണ്ടാകാറുണ്ട്. അതിന് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ മൂന്നിനെയും പ്രീ മെലിഗ്നന്റ് എന്നാണ് പറയുന്നത്. അതായത് വളരെ അപൂർവമായിട്ട് അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്യൂമറുകൾ ക്യാൻസറായിട്ട് മാറാം. പിന്നെ ഒരു പരിധിവരെ പാരമ്പര്യ ഘടകം, 5 to 10% വരെ ബ്രസ്റ്റ് ക്യാൻസറുകൾ പാരമ്പര്യജന്യമായി നിയന്ത്രിക്കപ്പെടുന്നു. ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ചില ആൾക്കാരിൽ പാരമ്പര്യജന്യമായിട്ട് സ്ഥിതി ചെയ്യുന്നു, അങ്ങനെയുള്ളവരുടെ ഫാമിലികളിൽ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, അണ്ടാശയ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇത് മൂന്നും ഒരുമിച്ചാണ് കുടുംബങ്ങളിൽ കണ്ടുവരുന്നത്. അപ്പം അതായത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ആ ആളുമായി രക്തബന്ധമുള്ള ആർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം, അതുപോലെ അണ്ടാശയത്തിൻ്റെ ക്യാൻസർ അഥവാ ഒവേറിയൻ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ അഥവാ എൻഡോമെട്രിയൽ ക്യാൻസർ, ഇവ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്ന് കണ്ടുവരുന്ന ലിഞ്ച് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം തന്നെ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ പാരമ്പര്യ ഘടകം വന്നു. ഇനിയുള്ളത് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന റേഡിയേഷന്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ, ആ വളരെ കൂടുതലായിട്ടുള്ള റേഡിയേഷനുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ വളരെ അപൂർവമായി നമ്മുടെ ശരീരത്തിൽ ചില സ്ഥിതി ചെയ്യുന്ന ചില ഓങ്കോജീനുകളുണ്ട്. ആ ഓങ്കോജീനുകളുടെ ഘടനയിൽ വരുന്ന വ്യത്യാസം, ആ ജീൻ മ്യൂട്ടേഷൻ ബ്രസ്റ്റ് ക്യാൻസറിന് വഴിതെളിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ബ്രസ്റ്റ് ക്യാൻസർ 1, ബ്രസ്റ്റ് ക്യാൻസർ 2 ജീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജീനുകളുടെ സാന്നിധ്യവും അതിൻ്റെ ഘടനാ വ്യതിയാനവും ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, അതും ഈ ജനിതക വ്യതിയാനങ്ങൾക്ക് ഇടയാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്മോക്കിംഗ്. നമ്മുടെ നാട്ടിലെ സ്മോക്കിംഗ് അത്രയും കൂടുതലല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലും കൂടി വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യം പ്രത്യേകിച്ച് വളരെ സമയം മുഷിച്ചിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഈ ഉറക്കമുളച്ചിരിക്കാൻ വേണ്ടി പലപ്പോഴും സ്മോക്കിങ്ങിൻ്റെ ശീലമൊക്കെ വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ പോലെ തന്നെ ഇന്ത്യയിലും അത് പ്രസക്തമായി തുടങ്ങിയിട്ടുണ്ട്. സ്മോക്കിംഗ് ഒരു വിഷയമാണ്. ആൽക്കഹോളിസം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഗർഭനിരോധന ഗുളികകൾ, അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. സാധാരണ ഇപ്പോൾ മെൻസ്ട്രുവേഷനിൽ, പീരീഡ്സിൽ ആർത്തവ ചക്രത്തിന് വരുന്ന വ്യതിയാനങ്ങൾക്ക് വേണ്ടി ആ വ്യതിയാനങ്ങൾ ശരിക്കും അത് കൺട്രോൾ ചെയ്ത് ആ ചക്രം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി പലപ്പോഴും ഗൈനക്കോളജിസ്റ്റുകൾ ഹോർമോൺ ഗുളികൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഗൈനക്കോളജിസ്റ്റിൻ്റെ ആ ഉപദേശത്തിൻ്റെ ആ കാലാവധി കഴിഞ്ഞിട്ടും ഇവരിത് ചിലപ്പോൾ തുടർന്നു പോയെന്ന് വരാം. പിന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ ആർത്തവം താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി ഈ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കില്ല. അപ്പോൾ അത് പലതവണ ആ സന്ദർശനം ആവർത്തിക്കുമ്പോഴേക്കും പലതവണ ഈ ടാബ്ലറ്റ്സ് ഉള്ളിൽ ചെന്നിട്ടുണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ ഡോക്ടറിന് റോള് പോലും ഉണ്ടാവില്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനകത്ത് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഗർഭനിരോധന ഗുളികകളുടെ അമിതമായിട്ടുള്ള, ശരിക്കും അതിൻ്റെ ലോജിക്കില്ലാത്ത ഉപയോഗവും ഒരു കാരണമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
1: സാർ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്?
0: ചലനരഹിതമായ, വേദനാരഹിതമായ മുഴയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ മുലക്കണ്ണിൽ നിന്ന് ചിലപ്പോൾ സ്രവമുണ്ടായെന്ന് വരാം. സാധാരണഗതിയിൽ ഇപ്പോൾ ഹോർമോൺ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളിനെ സംബന്ധിച്ച്, ഹോർമോണിൻ്റെ സ്വാധീനമുള്ള സാധാരണ ആർത്തവചക്രത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് മുലക്കണ്ണിൽ കൂടി ആ ആർത്തവ സമയത്ത് ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് പോലെ വന്നു എന്ന് വരാം. അത് ഹോർമോൺ വ്യത്യാസത്തിന് മാത്രമാണ്. പക്ഷേ ആ സ്രവത്തിൻ്റെ നിറം ചുവപ്പ് കളറിലാകുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യത്യാസമാണ്. ആ ചുവപ്പ് കളറിലുള്ള ഡിസ്ചാർജ് പലപ്പോഴും പരിശോധനയ്ക്ക് കൊടുത്ത് ആ പരിശോധനയിലെ അർബുദ കോശങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേദനാരഹിതമായ, ചലനരഹിതമായിട്ടുള്ള മുഴ, നിപ്പിൾ ഡിസ്ചാർജ്, മുലക്കണ്ണുകളുടെ വലിപ്പ വ്യത്യാസം. സാധാരണഗതിയിൽ ഇടത് മുലക്കണ്ണും വലത് മുലക്കണ്ണും ഏകദേശം ചെറിയ വ്യത്യാസം, സ്വാഭാവികമായിട്ട് ഫിസിയോളജിക്കൽ ഡിഫറൻസ് തന്നെയുണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ട് വ്യത്യാസം കാണുന്നു. ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു വലിവ് കാണുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് കാണുന്ന ചില വ്യത്യാസങ്ങൾ, സ്കിൻ ചേഞ്ചസ്, അതിനകത്ത് അതിൻ്റെ തൊലിപ്പുറത്ത് കാണുന്ന വ്യത്യാസങ്ങൾ, തൊലിപ്പുറത്ത് ഒരു അണുബാധയുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചില പ്രത്യേക പാടുകൾ, അല്ലെങ്കിൽ പുറത്തേക്ക് ദൃശ്യമാകാവുന്ന ചില മുഴകൾ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഇത് കണ്ടുവന്ന് വരാം. പിന്നെ ഇത് സാധാരണഗതിയിൽ മാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുഴകളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതേസമയത്ത് മാറിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ആ ഏത് ഭാഗത്തേക്ക് പടർന്നു പിടിച്ചു എന്നുള്ളതനുസരിച്ചായിരിക്കും അത്തരം ആൾക്കാരിലെ രോഗലക്ഷണം ഉണ്ടാവുക. ഉദാഹരണത്തിന് കരളിലേക്ക് പടർന്നു പിടിച്ച ഒരു രോഗമാണെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും ആ രോഗിക്ക് ആദ്യമായിട്ട് വരിക. തലച്ചോറിലോട്ട് പടർന്നു പിടിച്ച ഒരാളുടെ നാലാം ഘട്ടത്തിലെ അസുഖമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപസ്മാരമായിട്ടോ അല്ലെങ്കിൽ ബോധക്ഷയമായിട്ടോ പരാലിസിസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുക.

0: അല്ലെങ്കിൽ എല്ലുകളിലേക്ക് വ്യാപിച്ച ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തുള്ള എല്ലുകളിലുള്ള വേദനയായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ അങ്ങനെ ആ രോഗത്തിൻ്റെ മുലക്കണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖമാണെങ്കിൽ ആ ലക്ഷണങ്ങൾ, വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ. അതല്ല, മാറിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ്, അതായത് ലസികാ കുഴലുകളും ലസികാ നോട്ട്സും, അത് സ്ഥിതി ചെയ്യുന്നത് കക്ഷത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് കക്ഷത്ത് ചിലപ്പോൾ കഴലകൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, കഴല വീക്കമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അത് വിയപ്പ് ഗന്ധി എന്നുള്ള ഒരു അണുബാധ എന്നാണ് ആ കഴല വീക്കം ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നതെങ്കിലും വളരെ അപൂർവമായി ഈ കഴല വീക്കം മാറിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. ആൻറ്റിബയോട്ടിക്സിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടും പലപ്പോഴും മാറാതെ നിൽക്കുന്ന മുഴ കുത്തി പരിശോധിച്ച് നോക്കുമ്പോൾ അത് അതിനകത്ത് അർബുദകോശങ്ങളുടെ സാന്നിധ്യം പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയാം.
1: സർ, ഈ സ്തനാർബുദം പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ, പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗ നിർണയമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു മുഴയുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വയം പരിശോധനയിൽ ഒരു മുഴ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള തുടർ പരിശോധന ചെയ്ത് ആ പരിശോധനയിൽ കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ഫലത്തിനനുസരിച്ചുള്ള ചികിത്സ കൃത്യമായി നൽകുക. പിന്നെ അമിതവണ്ണം ഉണ്ടാകാൻ പാടില്ല. അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അമിതവണ്ണം ഉണ്ടാകാതിരിക്കാനുള്ള പോംവഴി എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് അമിത ആഹാരം കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് കുറയ്ക്കുക, മിതമായിട്ടുള്ള വ്യായാമം സ്ഥിരമായിട്ട് ശീലിക്കുക. നമ്മുടെ സ്ത്രീകളുടെ പൊതുവെ ഒരു ധാരണയുണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അങ്ങനെയല്ല സ്ത്രീകൾ. പക്ഷേ ഇപ്പം അത് മാറി വരുന്നുണ്ട്. ഒത്തിരി പുതിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ അതാണ്. ഇപ്പം എല്ലാവരും വർക്കൗട്ടൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. കാരണം ഒരു അയാളും ചെയ്യുന്നു ഇയാളും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോയി ചെയ്യുന്നത് അവിടെ വെച്ച് നിന്ന് പോകരുത്. മിതമായിട്ടുള്ള വ്യായാമം, അമിതവണ്ണം ഒഴിവാക്കൽ, അതേപോലെ തന്നെ നിരന്തര റേഡിയേഷൻ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കൽ, പിന്നെ ഗർഭനിരോധന ഗുളികകളുടെ വിവേചനരഹിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ നിയന്ത്രിക്കുക തന്നെ വേണം. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞാലല്ലാതെ ആ പറഞ്ഞ കാലയളവിലല്ലാതെ തോന്നിയ പോലെ കഴിക്കാൻ പാടില്ല. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയം മറച്ചു വെക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഫാമിലിയിൽ ക്യാൻസർ ഉള്ളവർ, ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ഒരു ആളിൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാർക്ക് രക്തബന്ധമുള്ള ഒരാൾക്ക് ക്യാൻസർ രോഗം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടി അല്ലെങ്കിൽ ആ അസുഖം വന്ന് മരണപ്പെട്ടു പോയി, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾ ഗർഭാശയ ക്യാൻസറും അണ്ടാശയ ക്യാൻസറിൻ്റെയും ലക്ഷണങ്ങൾ കൂടി അവർ പരിഗണിക്കണം. മാറിൻ്റെ മാത്രം പോയി നോക്കിയാൽ പോലെ, വയറിലൊരു അസ്വാഭാവികത ഉണ്ടെങ്കിൽ, ആർത്തവചക്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിൽക്കാതെ ബ്ലീഡിങ് ഉണ്ടാവുമെങ്കിൽ, ഈ ലക്ഷണങ്ങളൊന്നും അവഗണിക്കാൻ പാടില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക, ഉചിതമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചികിത്സ കൃത്യസമയത്ത് കൃത്യ കാലയളവിൽ കൃത്യമായി അത് ചെയ്തു തീർക്കുക. അത് കാരണം ശരീരം അനുവദിക്കുന്ന രീതിയിൽ, ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ കൗണ്ട് നോക്കുമ്പോൾ കൗണ്ട് കുറവാണെങ്കിൽ ചിലപ്പോൾ കീമോ ഇഞ്ചക്ഷൻ വേണ്ടാന്ന് വെച്ചു എന്ന് വരും. പക്ഷെ അതല്ല വിഷയം, വെച്ചാൽ ആ ഇങ്ങനെയാണ് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത്. ആ ട്രീറ്റ്മെൻറ്റ് മുടക്കമില്ലാതെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷമുള്ള ചെക്കപ്പ് അത്യാവശ്യമാണ്. കാരണം രണ്ടാമത് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് എന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടെങ്കിൽ ചെക്കപ്പ് കറക്റ്റായിട്ട് പോകും. പിന്നെ അതേപോലെ ഇപ്പോൾ മാറിൻ്റെ ശസ്ത്രക്രിയ ചെയ്ത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ലിംഫഡീമ എന്ന് പറയുന്ന മന്ത് പോലത്തെ ഒരു നീര് വരാറുണ്ട്, പ്രത്യേകിച്ച് വണ്ണമുള്ള സ്ത്രീകളിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്യാത്തവരാണ്. ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്തു പോയെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. ഈ ഫിസിയോതെറാപ്പിയൊക്കെ ആദ്യത്തെ ഒരു ഉത്സാഹം ഉണ്ടാവും, ഡോക്ടർ പറഞ്ഞു വിടുന്ന അത്രയും കാലയളവ്. ഒരു വർഷം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഗുളിക മാത്രം ആവുന്നൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഫിസിയോതെറാപ്പിയൊക്കെ മറക്കും, പിന്നെ വീണ്ടും കയ്യിൽ മന്ത് പോലായിട്ടായിരിക്കും, പിന്നെ ആ ആൾ നമ്മുടെ മുന്നിൽ വരിക. അപ്പോൾ ആ അസുഖത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അവബോധം, പിന്നെ അസുഖം എന്ന് പറയുന്നത് ഒരു പാപമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ട് അസുഖത്തിനുള്ള സ്റ്റിഗ്മ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ക്യാൻസർ എന്തോ മുജ്ജന്മ പാപത്തിൻ്റെ ഫലമാണ് എന്ന് കരുതി നമ്മളതിനെ കവറപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രോഗം ആരുടെയും കുറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത്.
1: സ്തനാർബുദത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ അൻസർ സുഹത് സേത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൌമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട് ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നത്

0: ത്തിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാകൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇന്ന് October 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
3: ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് ജി ശ്രീനിവാസൻ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കെ അശോകൻ മൃദംഗം. ആദ്യം കന്നഡ ഗൗള രാഗത്തിൽ സൊഗസു ജൂഡ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ രചിച്ച കൃതി രൂപ

ഇതുവരെ പാടിയത് ജി ശ്രീനിവാസൻ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കെ അശോകൻ മൃദംഗം. രാഗാമൃതത്തിൽ അടുത്തതായി എ കെ സി നടരാജൻ ക്ലാർനെറ്റിൽ വായിച്ച കൃതി കേൾക്കാം. മധ്യമാവധി രാഗത്തിൽ ശരവണഭവ എന്നാരംഭിക്കുന്ന പാപനാശം ശിവൻ രചിച്ച കൃതി ആദിതാളം.

0: പ്രിയ ശ്രോതാക്കളെ, നേരത്തെ അറിയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാവിലെ 11:10 മുതൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ നേരിട്ടുള്ള പ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാവിലെ 11:10 മുതൽ.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
4: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
2: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
4: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
5: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
6: ഇട്ടാപ്പള്ളി ഏജൻസീസ്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം സർഗം.

ഭക്ഷണങ്ങളിലെ പഞ്ചസാരകളെ അവയുടെ സ്രോതസ്സിൻ്റെയും ഭക്ഷണത്തിലുള്ള രൂപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രധാനമായും രണ്ടായിത്തിരിക്കാം. സ്വാഭാവികമായി ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരകളും ഭക്ഷണം തയ്യാറാക്കുമ്പോഴോ സംസ്കരണവേളയിലോ പ്രത്യേകമായി ചേർക്കുന്ന പഞ്ചസാരകളും. പഴങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നിവയും പാലിലെ ലാക്ടോസും ഇതിനുദാഹരണങ്ങളാണ്. ഇത്തരം പഞ്ചസാരകൾ മിക്കതും നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയ മറ്റു പോഷക ഘടകങ്ങൾക്കൊപ്പം കാണപ്പെടുന്നു. ഭക്ഷണം തയ്യാറാക്കുമ്പോഴോ ഭക്ഷ്യവസ്തുക്കളുടെ സംസ്കരണവേളയിലോ പ്രത്യേകമായി ചേർക്കുന്ന പഞ്ചസാരകളെയാണ് ആഡഡ് ഷുഗേഴ്സ് എന്ന് വിളിക്കുന്നത്. സാധാരണ പഞ്ചസാരയായ സുക്രോസ്, ഗ്ലൂക്കോസ് സിറപ്പ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. ബേക്കറി ഉൽപ്പന്നങ്ങൾ, മധുരപാനീയങ്ങൾ, മിഠായികൾ, ബിസ്ക്കറ്റുകൾ, ഐസ്ക്രീം തുടങ്ങിയവയിൽ ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതോടൊപ്പം തന്നെ തേൻ, പഴച്ചാറുകൾ തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരകളും കൂടി ഉൾപ്പെടുന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരമുള്ള ഫ്രീ ഷുഗേഴ്സ് എന്ന വിഭാഗം. ആഡഡ് ഷുഗേഴ്സും ഫ്രീ ഷുഗേഴ്സും അമിതമായി അല്ലെങ്കിൽ പതിവായി ഉപയോഗിക്കുന്നത് അമിതവണ്ണം, ടൈപ്പ് 2 പ്രമേഹം, ദന്തക്ഷയം, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കാം. അതിനാൽ ദിവസേന ലഭിക്കുന്ന ആകെ ഊർജത്തിൽ ഫ്രീ ഷുഗേഴ്സിൽ നിന്നുള്ള വിഹിതം 10% താഴെയായി പരിമിതപ്പെടുത്തണമെന്നും സാധ്യമെങ്കിൽ അത് 5% താഴെയാക്കുന്നത് കൂടുതൽ അഭികാമ്യമെന്നും ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നു. ചുരുക്കത്തിൽ, പഴങ്ങൾ പോലുള്ള പ്രകൃതിദത്തവും അധികം സംസ്കരിക്കാത്തതുമായ ഭക്ഷണങ്ങൾക്ക് മുൻഗണന നൽകുകയും ആഡഡ് ഷുഗേഴ്സ് ഉൾപ്പെടെയുള്ള ഫ്രീ ഷുഗേഴ്സിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരമായ ഭക്ഷണശൈലി. ഇത്രയൊക്കെ പറയുമ്പോൾ പഞ്ചസാരകൾ വലിയ പ്രശ്നകാരികളാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ നേരെ മറിച്ചാണ് യാഥാർത്ഥ്യം. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സുകളിൽ ഒന്നാണ് കാർബോഹൈഡ്രേറ്റുകൾ. നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കളിലെ കാർബോഹൈഡ്രേറ്റുകൾ ശരീരം പ്രധാനമായും ഗ്ലൂക്കോസ് പോലെയുള്ള ലളിതമായ തന്മാത്രകളാക്കി മാറ്റുന്നു. ഇവ രക്തത്തിൽ പ്രവേശിച്ച് ശരീരകോശങ്ങളുടെയും അവയവങ്ങളുടെയും സുഗമമായ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ധനമായി മാറുന്നു. ശരീരഭാരത്തിന്റെ 2% മാത്രം വരുന്ന നമ്മുടെ തലച്ചോർ വിശ്രമാവസ്ഥയിൽ ഉൾപ്പെടെ നമുക്ക് ആവശ്യമായ മൊത്തം ഊർജത്തിന്റെ 20% വരെ ഉപയോഗിക്കുന്നു. തലച്ചോറിന് വലിയ തോതിൽ ഗ്ലൂക്കോസ് സംഭരിക്കാനുള്ള കഴിവില്ലാത്തതിനാൽ രക്തത്തിൽ നിന്ന് തുടർച്ചയായി ഗ്ലൂക്കോസ് ലഭിക്കേണ്ടതുണ്ട്. കാർബോഹൈഡ്രേറ്റുകളിൽ നിന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് രക്തപ്രവാഹത്തിലെത്തുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയരുന്നു. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ഗ്ലൂക്കോസിനെ പ്രധാനമായും അസ്ഥിപേശികളിലേക്കും കൊഴുപ്പ് കോശങ്ങളിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നു. അവിടെ ഗ്ലൂക്കോസ് ഊർജോൽപാദനത്തിനും സംഭരണത്തിനുമായി വിനിയോഗിക്കപ്പെടുന്നു. കോശങ്ങളിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന ജൈവരാസപ്രവർത്തനങ്ങളിലൂടെ ഗ്ലൂക്കോസ് വിഘടിക്കുമ്പോൾ ഊർജം ലഭ്യമാകുന്നു. സെല്ലുലാർ റെസ്പിറേഷന്റെ ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിന് ഓക്സിജന്റെ നേരിട്ടുള്ള സാന്നിധ്യമില്ലാതെയാണ് നടക്കുന്നത്. തുടർന്ന് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന എയ്റോബിക് റെസ്പിറേഷനിലൂടെ ഗ്ലൂക്കോസിലെ രാസോർജത്തിന്റെ വലിയൊരു ഭാഗം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന ATP തന്മാത്രകളിൽ സംഭരിക്കപ്പെടുന്നു. ഈ ATP വിവിധ കോശപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭ്യമാക്കുന്നു. ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഗ്ലൂക്കോസിന്റെ ഒരു ഭാഗം കരളിലും അസ്ഥിപേശികളിലും ഗ്ലൈക്കോജൻ എന്ന പോളിമറായി സംഭരിക്കപ്പെടുന്നു. ഇതിൽ കരളിലെ ഗ്ലൈക്കോജൻ ശരീരത്തിലാകെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായി നിലനിർത്താൻ സഹായിക്കുമ്പോൾ അസ്ഥിപേശികളിലെ ഗ്ലൈക്കോജൻ പ്രധാനമായും ആ പേശികളുടെ സ്വന്തം ഊർജാവശ്യങ്ങൾക്കായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ പാൻക്രിയാസ് പ്രകടിപ്പിക്കുന്ന ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ കരളിലെ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസാക്കി രക്തത്തിലെത്തിക്കുന്നു. ഇൻസുലിനും ഗ്ലൂക്കോഗോണും നിർവഹിക്കുന്ന ഈ പ്രവർത്തനങ്ങളാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നത്. ഈ നിയന്ത്രണ സംവിധാനത്തിലെ തകരാറുകളാണ് പ്രമേഹത്തിലേക്ക് നയിക്കുന്നത്. ഇൻസുലിന്റെ ഉൽപ്പാദനം നിലയ്ക്കുകയോ തീരെ കുറയുകയോ ചെയ്യുന്ന ടൈപ്പ് 1 പ്രമേഹത്തിലും ശരീരകോശങ്ങളുടെ ഇൻസുലിൻ പ്രതിരോധവും ക്രമേണ ഇൻസുലിൻ ഉൽപ്പാദനക്കുറവും പ്രകടമാകുന്ന ടൈപ്പ് 2 പ്രമേഹത്തിലും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അനിയന്ത്രിതമായി ഉയരുന്നു. തുല്യ അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ വ്യത്യസ്ത ഭക്ഷണങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എത്രത്തോളം ഉയർത്തുന്നു എന്ന് താരതമ്യം ചെയ്യുന്ന അളവുകോലാണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. ഗ്ലൂക്കോസിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് 100 കണക്കാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ഭക്ഷണങ്ങളുടെ ഇൻഡെക്സ് സാധാരണയായി 0 മുതൽ 100 വരെയുള്ള സ്കെയിലിലാണ് രേഖപ്പെടുത്തുന്നത്. ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസ് താരതമ്യേന വേഗത്തിൽ ഉയർത്താം. എന്നാൽ ഈ സ്വാധീനം ഭക്ഷണത്തിന്റെ അളവ്, ഘടന, പാചകരീതി എന്നിവയനുസരിച്ച് വ്യത്യാസപ്പെടും. നാരുകൾ കൂടുതലുള്ള, തവിടുള്ള അരി, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്ക് പൊതുവെ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത്. നാരുകൾ കാർബോഹൈഡ്രേറ്റിന്റെ ദഹനവും ആകിരണവും മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നതാണ് ഇതിന് ഒരു കാരണം. ഒരു ഭക്ഷണത്തിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സും ഒരു

നിശ്ചിത അളവിലുള്ള ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവും ഒരുമിച്ച് പരിഗണിക്കുന്ന അളവുകോലാണ് ഗ്ലൈസമിക് ലോഡ്. സാധാരണ കഴിക്കുന്ന ഒരു നിശ്ചിത അളവ് ഭക്ഷണം രക്തത്തിലെ ഗ്ലൂക്കോസിനെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് വിലയിരുത്താൻ ഇത് സഹായിക്കുന്നു. ഗ്ലൈസമിക് ലോഡ് 10 അതിൽ താഴെയോ ആണെങ്കിൽ കുറഞ്ഞതായും 11 മുതൽ 19 വരെയാണെങ്കിൽ ഇടത്തരമായും 20 അതിൽ കൂടുതലോ ആണെങ്കിൽ ഉയർന്നതായും കണക്കാക്കുന്നു. കുറഞ്ഞ ഗ്ലൈസമിക് ലോഡുള്ളതും നാരുകൾ ധാരാളം അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ശീലമാക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നിയന്ത്രണത്തിനും മെറ്റബോളിക് ആരോഗ്യത്തിനും സഹായകരമാണ്. പഞ്ചസാര അഥവാ സുക്രോസ് അന്നജത്തേക്കാൾ വേഗത്തിൽ ദഹിച്ച് ആഗിരണം ചെയ്യപ്പെടാം. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയും ഒരു ഫ്രക്ടോസ് തന്മാത്രയും ചേർന്നുണ്ടാകുന്ന ഡൈസാക്രൈഡാണ് സുക്രോസ്. ചെറുകുടലിൽ സുക്രേസ് എന്ന എൻസൈം സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായി വിഘടിപ്പിക്കുന്നു. ഇവ ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് കരളിലെത്തുന്നു. തുടർന്ന് ഗ്ലൂക്കോസ് ശരീരത്തിലെ വിവിധ കോശങ്ങളിലേക്ക് എത്തുകയും സെല്ലുലാർ റെസ്പിറേഷനിലൂടെ ഊർജ്ജോൽപാദനത്തിന് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഫ്രക്ടോസിന്റെ ഉപാപചയം പ്രധാനമായും കരളിലാണ് നടക്കുന്നത്. ഫ്രക്ടോസ് കരളിൽ ഗ്ലൂക്കോസ്, ഗ്ലൈക്കജൻ, ലാക്ടേറ്റ് തുടങ്ങിയവയായി മാറുന്നു. അധിക ഊർജ്ജം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ ഫ്രക്ടോസിന്റെ ഒരു ഭാഗം ഫാറ്റി ആസിഡുകളായും ട്രൈഗ്ലിസറൈഡുകളായും അങ്ങനെ കൊഴുപ്പായും മാറാം. ഗ്ലൈക്കജനായി സംഭരിക്കാൻ കഴിയുന്നതിലും അധികമായി എത്തുന്ന ഗ്ലൂക്കോസും ഇപ്രകാരം കൊഴുപ്പായി മാറുന്നുണ്ട്. പഞ്ചസാരയും മധുരപാനീയങ്ങളും അമിതമായി കഴിക്കുന്നത് ശരീരത്തിലെ അധിക ഊർജ്ജ ലഭ്യതയ്ക്കും കരളിൽ കൊഴുപ്പുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കാം. ദീർഘകാലം ഇത്തരത്തിലുള്ള ഭക്ഷണശീലം തുടരുന്നത് കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിനും മെറ്റബോളിക് സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നതിനും കാരണമായേക്കാം. പഴങ്ങളും ധാന്യങ്ങളും പോലെയുള്ള പ്രകൃതിദത്ത ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് സംസ്കരിച്ച പഞ്ചസാര വലിയ അളവിൽ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പഴങ്ങളിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ് എന്നിവ അടങ്ങിയിട്ടുണ്ടെങ്കിലും അവ നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങി മറ്റു പല പോഷക ഘടകങ്ങളോടൊപ്പമാണ് കാണപ്പെടുന്നത്. ഈ ഘടകങ്ങൾ പഞ്ചസാരയുടെ ആഗിരണത്തെ മന്ദഗതിയിലാക്കുകയും ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ സന്തുലിതമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിനാൽ പഴങ്ങൾ അവയുടെ സ്വാഭാവിക രൂപത്തിൽ കഴിക്കുന്നത് പൊതുവെ ആരോഗ്യകരമായ ഭക്ഷണശീലത്തിന്റെ ഭാഗമാണ്. ഫ്രീ ഷുഗറുകളും അനാരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും ആവശ്യത്തിന് അന്നജം, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ലഭിക്കുന്ന സമീകൃതാഹാരം ശീലമാക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരമായ ജീവിതത്തിന് ഉചിതം. ഊർജം നൽകുന്നതിന് പുറമെ കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ മറ്റ് പല പ്രധാന ധർമ്മങ്ങളും നിർവഹിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ രക്തഗ്രൂപ്പ് AB, AB, O എന്നിവയിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രത്യേക കാർബോഹൈഡ്രേറ്റ് ഘടനകൾ ചുവന്ന രക്താണുക്കളുടെ ഉപരിതലത്തിലുണ്ട്. ഈ ഘടനകളുടെ അറ്റത്ത് കാണപ്പെടുന്ന പഞ്ചസാരയുടെ വ്യത്യാസമാണ് AB രക്തഗ്രൂപ്പുകളെ വേർതിരിക്കുന്നത്. എ ഗ്രൂപ്പിൽ എൻ അസറ്റൈൽ ഗാലക്ടോസാമിൻ എന്ന പഞ്ചസാരയും ബി ഗ്രൂപ്പിൽ ഗാലക്ടോസ് എന്ന പഞ്ചസാരയുമാണ് കാണപ്പെടുന്നത്. AB ഗ്രൂപ്പിൽ ഇവ രണ്ടും ഉണ്ടാകും. ഒ ഗ്രൂപ്പിൽ ഈ രണ്ട് പഞ്ചസാരകളും ഇല്ലാതെ അടിസ്ഥാന കാർബോഹൈഡ്രേറ്റ് ഘടന മാത്രമായി നിലനിൽക്കുന്നു. ജീവന്റെ നിലനിൽപ്പിനെ തന്നെ നിർണ്ണയിക്കുന്ന മറ്റു പല സുപ്രധാന ശാരീരിക ധർമ്മങ്ങളിലും കാർബോഹൈഡ്രേറ്റ് തന്മാത്രകൾ പങ്കുവഹിക്കുന്നുണ്ട്. അതിലേറ്റവും അത്ഭുതകരമായ ഒന്നാണ് ബീജസങ്കലന പ്രക്രിയയിലെ ചില പഞ്ചസാര തന്മാത്രകളുടെ പങ്ക്. ഒരു ബീജം അണ്ഡത്തെ തിരിച്ചറിയുന്നതിലും അതിന്റെ ബാഹ്യ ആവരണവുമായി ബന്ധപ്പെടുന്നതിലും ഇത്തരം കാർബോഹൈഡ്രേറ്റ് തന്മാത്രകൾക്ക് പങ്കുണ്ട്. അണ്ഡത്തിന്റെ ബാഹ്യ ആവരണത്തിൽ കാണപ്പെടുന്ന സിയാലിൻ ലൂയിസ് എക്സ് പോലുള്ള കാർബോഹൈഡ്രേറ്റ് ഘടനകൾ ബീജത്തിന്റെ ഉപരിതലത്തിലുള്ള ചില പ്രോട്ടീനുകളുമായി പ്രതിപ്രവർത്തിക്കുന്നു. ഒരു പൂട്ടും താക്കോലും എന്നതുപോലെയുള്ള ഈ തന്മാത്രാതല തിരിച്ചറിയൽ ബീജം അണ്ഡവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയയിൽ പങ്കുവഹിക്കാം എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ പുതിയൊരു ജീവന്റെ ഉത്ഭവത്തിലും കാർബോഹൈഡ്രേറ്റ് തന്മാത്രകൾക്ക് നിർണായകമായ ഒരു പങ്കുണ്ടെന്ന് പറയാം. ഭക്ഷണത്തിലെ മധുരം ജീവിതത്തിലെ വലിയ ആനന്ദങ്ങളിൽ ഒന്നാണെങ്കിൽ കൂടി പഞ്ചസാരയുടെ അമിത ഉപയോഗം പരിമിതപ്പെടുത്തുന്നതാണ് ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരം. പഞ്ചസാര ചേർത്ത പഴച്ചാറിന് പകരം ഒരു പഴം അതിന്റെ സ്വാഭാവിക രൂപത്തിൽ കഴിക്കുന്നതുപോലെ ഭക്ഷണങ്ങളെ പ്രകൃതിദത്തമായ തനിമയോടെ സ്വീകരിക്കുന്നതാണ് ഉചിതം. പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് നാം ബോധപൂർവം ചിന്തിക്കാറുണ്ടെങ്കിലും മധുരത്തോടുള്ള നമ്മുടെ താല്പര്യം അതിന് പലപ്പോഴും തടസ്സമാകാറുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ വഴിയിൽ ഊർജ്ജസാന്ദ്രമായ ഭക്ഷണങ്ങളോടുള്ള ഈ ആകർഷണം നമ്മുടെ പൂർവികരെ അതിജീവനത്തിന് സഹായിച്ചിരിക്കാം. എന്നാൽ മധുരം എളുപ്പത്തിലും അമിതമായും ലഭ്യമാകുന്ന ഇന്നത്തെ ലോകത്ത് ഒരിക്കൽ നിലനിൽപ്പിന് സഹായകരമായിരുന്ന അതേ ജൈവിക ത്വര നമുക്ക് തന്നെ വലിയൊരു ആരോഗ്യ വെല്ലുവിളിയായി മാറുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വന്തം പരിണാമ വിജയത്തിന്റെ ഇരകളാണ് നാം. ചിന്തോദ്ദീപകമായ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഭൂമിയിലെ എല്ലാ മധുരത്തിന്റെയും തുടക്കം എവിടെയാണ്? ഉത്തരം ലളിതമാണ്, സൂര്യൻ. സൂര്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തി സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കുന്ന ഗ്ലൂക്കോസാണ് സകല മധുരങ്ങളുടെയും ഉറവിടം.

0: ഭക്ഷണത്തിലൂടെ നമ്മുടെ കോശങ്ങളിൽ എത്തുന്ന ആ ഗ്ലൂക്കോസ് ATP എന്ന ഊർജമായി മാറി നമ്മുടെ ശ്വാസമായും ഹൃദയമിടിപ്പായും ജീവന്റെ തുടിപ്പുകളായും മാറുന്നു. ഒരു സ്പൂൺ പഞ്ചസാരയിൽ നാം കാണേണ്ടത് വെറുമൊരു മധുരമല്ല, അതിൽ സൂര്യനിൽ നിന്ന് ആരംഭിച്ച ഒരു ഊർജ യാത്രയുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയുടെ അത്ഭുതകരമായ കൂട്ടുകെട്ടാണത്. നമ്മുടെ ശരീരകോശങ്ങൾക്ക് തുടിപ്പ് നൽകുന്ന രാസപ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഈ തന്മാത്രാബന്ധത്തിലൂടെയാണ്. ചുരുക്കത്തിൽ, ജീവന്റെ നിലനിൽപ്പിനെ തന്നെ കാത്തുസൂക്ഷിക്കുന്ന പ്രകൃതിയുടെ വലിയൊരു വിസ്മയമാണ് ആ ചെറിയ തരികളിൽ ഒളിഞ്ഞിരിക്കുന്നത്. മധുരത്തിൽ നിന്ന് ഭയന്നോടുകയല്ല, മറിച്ച് അതിനെ കരുതലോടെ സ്വീകരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അത് വെറുമൊരു സ്വാദ് മാത്രമല്ല, ജീവന്റെ താളത്തിനുള്ള ഇന്ധനവും അതിജീവനത്തിനുള്ള ഊർജവുമാണ്. അളവറിഞ്ഞ് ആസ്വദിച്ച് വിവേകത്തോടെ നമുക്കതിനെ കൂടെ കൂട്ടാം, ജീവിതത്തിന് കൂടുതൽ മധുരം പകരാം.
1: മധുരത്തിന്റെ ജൈവരസതന്ത്രം ആറ്റിങ്ങൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ. അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. മുതിർന്ന പൌരന്മാർക്കായി പ്രത്യേക വകുപ്പും രൂപീകരിച്ചുകൊണ്ട് കേരളം ദേശീയ തലത്തിൽ മാതൃകയായി. വയോജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. പരാതികളും അവകാശ ലംഘനങ്ങളും കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ചെയർപേഴ്സൺ, കേരള സംസ്ഥാന വയോജന കമ്മീഷൻ, തിരുവനന്തപുരം 1 എന്ന വിലാസത്തിൽ പരാതികൾ നൽകാവുന്നതാണ്. വയോജനങ്ങൾ സമൂഹത്തിന് ഒരു ഭാരമല്ല. എല്ലാവർക്കും കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
2: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
3: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
1: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
3: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
4: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
5: ഇട്ടാപ്പള്ളി ഏജൻസീസ്.
0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രജനീ ചന്ദ്രൻ സംസാരിക്കുന്നു.

0: ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും

രാവിലെ 8:45. പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഞാൻ അഡ്വക്കേറ്റ് കേശവ പ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെപ്പറ്റി പുനർചിന്തിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ ലോക വയോജന ദിനത്തിൽ ഓരോ വയോജനത്തിന്റെയും അന്തസ്സും അവകാശങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹ സ്ഥാപനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യാം.
1: ആകാശവാണി ഇപ്പോൾ ബി പ്രകാശ് സംഗീതം നൽകി റാണ ഭുവൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം, പിന്നിലേക്കായും മരങ്ങൾ പെയ്യുന്നു ചാഞ്ഞും ചരിഞ്ഞു. രചന ദിലീപ് എം കെ.

0: October 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
1: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ആരോഗ്യ പരിചരണം, സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ താമസം, ഭക്ഷണം, പരിചരണം, സ്വകാര്യത, സ്വത്തവകാശം, നിയമപരമായ സംരക്ഷണം, കുടുംബത്തിലും സമൂഹത്തിലും സജീവമായി പങ്കെടുക്കാനുള്ള അവസരം, ഇവയെല്ലാം വയോജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന അവകാശങ്ങളാണ്. മക്കളോ ബാധ്യതയുള്ള ബന്ധുക്കളോ ആവശ്യമായ പരിപാലനം നൽകാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരം മെയിന്റനൻസ് ആവശ്യപ്പെടാം. സ്വത്ത് കൈമാറ്റം ചെയ്ത ശേഷം പരിപാലനം ലഭിക്കാത്ത സാഹചര്യങ്ങളിലും നിയമ സംരക്ഷണം നൽകുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികളിൽ ഇടപെടുന്നതിനുമായി കേരള സംസ്ഥാന വയോജന കമ്മീഷനെയും സമീപിക്കാം. വയോജനങ്ങൾക്ക് നേരിട്ടോ ഇമെയിൽ മുഖേനയോ പരാതി കമ്മീഷന് നൽകാവുന്നതാണ്. കൂടാതെ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനും അധികാരമുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: സമയം 12 കഴിഞ്ഞ് 59:57. ഇനി പ്രാദേശിക വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോക നേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ്, പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ ഇപ്പോഴും നിലനിൽക്കുന്ന വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മണ്ഡപത്തിൽ UPSC ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ്, 100 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് UPSC ആന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും അദ്ദേഹം പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1991 October 1 മുതലാണ് മുതിർന്നവർക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി സംസ്ഥാനത്തിന്റെ സമസ്ത ഭൂപ്രദേശങ്ങളും ഉൾപ്പെടുത്തി മുതിർന്നവർക്കുള്ള സർവേ തയ്യാറാക്കും. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മേഖലയിലെ ലോകോത്തര മാതൃകകൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാങ്കേതിക ഉപദേശക സമിതി സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
4: അപ്പം നമുക്ക് അവരെ സജീവമാക്കണം, അവരെ നമുക്ക് കരുത്തുറ്റതാക്കണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ നാടിന്, സാമൂഹ്യ പുരോഗതിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരാക്കി അവരെ മാറ്റണം. അതോടൊപ്പം തന്നെ ആരും അന്വേഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. കേരളത്തിൽ രാജ്യത്തിന് മാതൃകയായ തരത്തിൽ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ സംവിധാനം അടുത്ത തന്നെ ഏറ്റവും ഫലപ്രദമായി നിലവിൽ വരും.
3: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് MM സുന്ദരേഷ്, ജസ്റ്റിസ് PB വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. പടക്കങ്ങളുടെ പൂർണ്ണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കുമെന്നും അതേസമയം ദിവസം മുഴുവൻ ഉപയോഗം അനുവദിക്കുന്നത് പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധിക രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ലൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കുകയും ദുരന്തം ഒഴിവാക്കുകയും ചെയ്ത ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർ പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ചു. ക്യാപ്റ്റനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹ പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ മച്ചാർ ചികിത്സയിലാണെന്നും അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്നും ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ അസാമാന്യമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ച ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അദ്ദേഹം വേഗത്തിൽ ആരോഗ്യവും കരുത്തും വീണ്ടെടുക്കട്ടെയെന്നും സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. പാചക എണ്ണയുടെ പുനരുപയോഗം വ്യാപകമായി നടക്കുന്നുവെന്ന പരാതിയിൽ ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ കൊല്ലം നഗരത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. 6 സ്ക്വാഡുകൾ രൂപീകരിച്ച് നഗരത്തിൽ നടത്തിയ ഡ്രൈവിൽ 96 കടകൾ പരിശോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
5: ഉപയോഗിച്ച എണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന TPC മെഷീന്റെയും മൊബൈൽ ലാബിന്റെയും സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ ഇല്ലാതെ പ്രവർത്തിച്ച 8 കടകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. മാലിന്യം ശരിയായി നീക്കം ചെയ്യാത്തതും പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതുമായ സ്ഥാപനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കാനും കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം നൽകാനും ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകി. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു.
3: സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും സർക്കാർ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാട്ടിൽ കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെയുണ്ടായ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. അതേസമയം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കെ രാജൻ തുടങ്ങിയവർ സന്ദർശനം നടത്തി. ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: രണ്ട് ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിനായി കേന്ദ്രസംഘം കവരത്തിയിലെത്തി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ സെക്രട്ടറി PK സിംഗ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഡയറക്ടർ ദേവേന്ദ്രകുമാർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ദ്വീപിലെത്തിയത്. സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രത്യേക യോഗത്തിൽ ലക്ഷദ്വീപിലെ പ്രവർത്തന പുരോഗതിയിലുള്ള ഡീറെഗുലേഷന്റെ പ്രവർത്തനങ്ങൾ സംഘം അവലോകനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര കാപ്പി ദിനം. സിവിൽ സ്റ്റേഷനിൽ നിന്നാരംഭിച്ച കാപ്പി റാലിയോടെ വയനാട് ജില്ലയിൽ ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
7: കോഫി ബോർഡ്, കൃഷി വകുപ്പ്, വ്യവസായ വകുപ്പ്, വയനാട് സൗത്ത് ഇന്ത്യൻ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോഫി ദിനാചരണം നടക്കുന്നത്. പൊതുസമ്മേളനത്തിന് ശേഷം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകളും പ്രദർശന വിപണന മേള, കോഫി പാർട്ടി, കർഷകരെയും കർഷക പ്രതിനിധികളെയും സംരംഭകരെയും ആദരിക്കൽ തുടങ്ങിയവയും നടന്നു. അടുത്ത 10 വർഷത്തേക്ക് വയനാട് ജില്ലയിൽ കാപ്പി കൃഷിയുടെ വ്യാപനവും ഉൽപാദന വർധനവും ലക്ഷ്യമിട്ട് 2500 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമാണ് കോഫി ബോർഡ് വിവിധ ഏജൻസികൾക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുള്ളത്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിനെ കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെന്ന്. ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭം ത്തിലെത്തിക്കുക എന്നിവയായിരുന്നു ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നിലയം മേധാവി AG ബൈജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ ആകാശവാണിയുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. ഗാന്ധി ക്വിസ്, ശുചീകരണ തൊഴിലാളികളെ ആദരിക്കൽ, വൃക്ഷത്തൈ നടീൽ തുടങ്ങി വിപുലമായ പരിപാടികളാണ് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണിയിൽ സംഘടിപ്പിച്ചിരുന്നത്. പാലക്കാട് നഗരത്തിലെ കന്നുകാലി ശല്യം നിയന്ത്രിക്കാൻ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജ്ജിതമാക്കി നഗരസഭ. കന്നുകാലികൾ അലക്ഷ്യമായി നടക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 6 സ്ക്വാഡുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
8: കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ശല്യമാകുന്ന വിധത്തിൽ നഗരത്തിൽ കന്നുകാലികളെ അഴിച്ചുവിടുന്നത് വർദ്ധിച്ചതോടെയാണ് നടപടി. കന്നുകാലികളെ കൂടുതലായി അഴിച്ചുവിടുന്ന മേഖലകളിൽ സ്ഥിരം നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.

0: ഇതിനു പുറമെ നഗരസഭ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. കന്നുകാലികളെ അഴിച്ചുവിടുന്നത് ആവർത്തിച്ചാൽ കാലികളെ പിടിച്ചുകെട്ടി ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ 12-ാം ദിവസം തുടച്ചിലിൽ പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി മെഡൽ. സ്ക്വാഷിൽ വനിതാ ടീം വെങ്കലം നേടി. വനിതാ ഹോക്കി ടീം ഫൈനലിൽ നാളെ ചൈനയെ നേരിടും. 10 സ്വർണവും 22 വെള്ളിയും 30 വെങ്കലവും ഉൾപ്പെടെ ആകെ 62 മെഡലുമായി ഇന്ത്യ നിലവിലെ 8-ാം സ്ഥാനത്താണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 35 പോയിന്റ് താഴ്ന്ന് 72,446-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 54 പോയിന്റ് ഇടിഞ്ഞ് 22,567-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 1,09,440 രൂപയും ഗ്രാമിന് 13,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ല എന്ന് സുപ്രീംകോടതി. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോക നേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിലിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ് പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മുൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജനി ചന്ദ്രൻ സംസാരിക്കുന്നു.
1: വാർദ്ധക്യത്തെ വിശേഷിപ്പിക്കുന്നത് സാധ്യതകളുടെ ശേഖരം, അനുഭവ സമ്പത്ത് എന്നൊക്കെയാണെങ്കിലും വയസ്സായാൽ പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. കേരളത്തിൽ 6-ൽ 1 60 വയസ്സിന് മുകളിൽ എന്നാണ് സ്ഥിതിവിവരക്കണക്ക്. മാതാപിതാക്കളുടെ കിടപ്പാടം ഭാഗം വെച്ച് വാങ്ങിയ ശേഷം അവരെ പരിപാലിക്കുന്നതിന് കണക്ക് പറയുന്ന മക്കൾ ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. 2031 വാർദ്ധക്യത്തിലെത്തുന്നവർ 75 ലക്ഷമാണെന്നാണ് കണക്കുകൾ സൂചന നൽകുന്നത്. വാർദ്ധക്യം എപ്പോൾ ആരംഭിക്കുന്നു, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 30-നും 50-നും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളിൽ വയസ്സാകുന്നു എന്നതിന്റെ ലക്ഷണമായ ക്ഷീണവും നടുവേദനയും മറ്റും കണ്ടു തുടങ്ങുന്നത്. 36-ഉം 47-ഉം ഇടയ്ക്കുള്ള പ്രായത്തിലാണ് ശാരീരിക മാനസിക സംഘർഷാവസ്ഥ അതിന്റെ മൂർധന്യത്തിലെത്തുന്നത്. ഇതിനെ മിഡ് ലൈഫ് ക്ലൈമാക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ചുമതലകൾ ഏറ്റവും കൂടുതൽ അനുഭവമാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. സ്വന്തം കുഞ്ഞുങ്ങളുടെ പരിപാലനവും വൃദ്ധ മാതാപിതാക്കളുടെ പരിചരണവും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയും ജോലിസ്ഥലത്തെ വർക്ക് പ്രഷറും ആകെ കൂടി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ തലമുടി കൊഴിയുക, നരയ്ക്കുക, തൊലിപ്പുറത്തെ മിനുസത നഷ്ടപ്പെടുക തുടങ്ങിയവയും കണ്ടു തുടങ്ങും. ബേസിക് മെറ്റബോളിക് റേറ്റ് താഴുന്നതിനാൽ ശരീരഭാരം വർദ്ധിക്കുന്നതും മറ്റൊരു വെല്ലുവിളിയാണ്. വെള്ളെഴുത്തിന്റെ ആരംഭവും കേൾവിശക്തിക്കുണ്ടാകുന്ന വ്യതിയാനവും വയസ്സാകുന്നത് വിളിച്ച് അറിയിക്കുന്ന ലക്ഷണങ്ങളാണ്. കാൽമുട്ട് വേദന, തോളല്ലിന്റെ തേയ്മാനം നിമിത്തം കൈ ഉയർത്താനും അടിവസ്ത്രത്തിന്റെ കൊളുത്തിടാൻ കൈ പുറകിലോട്ട് മടക്കാൻ സാധിക്കാത്തതും കാരണം പരസഹായം തേടേണ്ടി വരിക എന്നിവയെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മനോവിഷമുണ്ടാക്കുന്ന സന്ദർഭങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു മധ്യവയസ്സില് മൂത്രശങ്ക വന്നു തുടങ്ങിയാൽ മൂത്രത്തെ പിടിച്ചു വയ്ക്കാനുള്ള കഴിവില്ലായ്മ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെയധികം സ്ത്രീകളെ വിഷമിപ്പിക്കുന്ന മറ്റൊരു അവസ്ഥയാണ്. നമ്മുടെ മസിലിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പരിഹാരമാണ്. അതേസമയം മധ്യവയസ്സുകാരനായ പുരുഷന് വേണ്ടത്ര വിശ്രമവേളകൾ ദൈനംദിന ജീവിതത്തിൽ ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന്, വരാന്തയിലുള്ള ചാരി കസേരയിൽ ചാരിയിരുന്ന് പത്രം വായിക്കാനും സ്വീകരണ മുറിയിലെ സോഫയിൽ കിടന്നുകൊണ്ട് TV കാണാനും സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവസരങ്ങൾ താരതമ്യേനെ ഏറെയാണ്. പാവം സ്ത്രീ രാവിലെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ വീട്ടിൽ ജോലിയിൽ ഏർപ്പെടുന്നു. ആദ്യത്തെ ജോലി ഗേറ്റിലെ പൂട്ടു തുറക്കുക, പിന്നെ പത്രമെടുത്ത് സ്വീകരണ മുറിയിലെ ചെറുമേശയിൽ വച്ചിട്ട് അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കുന്നതിന്റെ വെപ്രാളമാണ്. ഉണ്ടാക്കിയ ചായ വീട്ടിലെ ഗൃഹനാഥൻ പതിവായി കുടിക്കുന്ന ചായക്കോപ്പിയിൽ തന്നെ ഒഴിച്ച് പത്രവുമെടുത്ത് കിടക്കമുറിയിൽ പോയി അദ്ദേഹത്തെ ഉണർത്തേണ്ട ചുമതലയും സൂപ്പർ വുമൺ കോംപ്ലക്സ് ഉള്ള സ്ത്രീകൾ ചെയ്തു കൂട്ടുന്ന ജോലിയാണ്. അമ്മേ, എന്നെ 6 മണിക്ക് ഉണർത്താൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ ഹോംവർക്ക് ഫിനിഷ് ചെയ്തില്ല എന്ന് കിണുങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് വരുന്ന 2-ാം ക്ലാസ്സുകാരിയെ കുളിമുറിയിൽ കൊണ്ടുപോയി പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് യൂണിഫോം ഇടിപ്പിച്ച് പഠനമേശക്കരിയിലിരുത്തി തയ്യാറാക്കിയ പ്രാതൽ കുട്ടി എഴുതുന്നതിനിടയിൽ അതിന്റെ വായിൽ വെച്ചു കൊടുത്ത് ശീലിപ്പിച്ച സ്ത്രീജനങ്ങൾ കുടുംബത്തിലെ മുഴുവൻ പേരെയും മടി പിടിപ്പിക്കുന്നവരാണ്. അതുമാത്രമല്ല, അധിക ഭാരം ചുമക്കുന്നത് വഴി സ്വന്തം ആരോഗ്യം നശിപ്പിക്കുകയും ചെയ്യുന്നു. മാനസിക സംഘർഷവും ഇക്കൂട്ടരെ അലട്ടുന്നതിനാൽ വാർദ്ധക്യകാല ലക്ഷണങ്ങൾ ഇവരിൽ വളരെ നേരത്തെ കണ്ടു തുടങ്ങുന്നു. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വാക്കുകളിലൂടെ പറഞ്ഞാൽ, സംഘർഷം പുറത്തു കാണിക്കാതെ മനസ്സിൽ അടക്കി വെച്ച് ജീവിച്ചാൽ പിൽക്കാലത്ത് അവ വികൃത രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്നാണ്. ഉദാഹരണം, രക്താതിസമ്മർദ്ദം, പക്ഷാഘാതം, ഹൃദയസ്തംഭനം തുടങ്ങിയവ. കോവിഡിന്റെ പിന്തുടർച്ചയായി പലർക്കും പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. 50 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരെയും കൂടി അപ്രതീക്ഷിത മരണം കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ വൃദ്ധജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ? വർദ്ധിച്ചു വരുന്ന വൃദ്ധജനസംഖ്യയെ കണക്കിലെടുത്ത് അവർക്ക് സുരക്ഷിതമായ ജീവിതം നൽകാനായി പ്രത്യേക നീക്കിയിരിപ്പ് ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നടപ്പിൽ വന്നാൽ ഒറ്റപ്പെട്ടു പോയവരും സ്വന്തം മക്കളുടെ സാമീപ്യം കിട്ടാത്തവരുമായ വൃദ്ധജനങ്ങൾക്ക് നിലവിലുള്ള വിശ്രമകാല വസതികൾ ഏറെ ഗുണം ചെയ്യുമെന്ന് ആശിക്കാം. അതുപോലെ തന്നെ സർക്കാർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഒന്നാമത്തത് വയോമിത്രം പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് രോഗനിർണയം മൊബൈൽ ക്ലിനിക്കിലൂടെ നൽകുന്നു. സൗജന്യ മരുന്ന് വിതരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ പദ്ധതി, കിടപ്പ് രോഗികൾക്ക് സേവനം നൽകുന്ന ഈ പദ്ധതിയിൽ പ്രാദേശികമായിട്ട് കിടപ്പ് രോഗികളുള്ള വീടുകളിൽ സന്ദർശിച്ച് സേവനം നൽകുന്നു. ഹെൽത്ത് ഡെസ്ക് വയോമിത്രം കോർഡിനേറ്റർ മുഖാന്തരം മുതിർന്ന പൗരർക്ക് സേവനം നൽകുന്നു. നാലാമത് മറ്റ് സേവനങ്ങൾ. മാനസിക ഉല്ലാസത്തിന് ഗുണഭോക്താക്കളുമായി സല്ലാപം, സ്നേഹയാത്ര, കൗൺസിലിംഗ്, പുനരധിവാസ സേവനങ്ങൾ എന്നിവ നൽകുന്നു. അഞ്ചാമത്തത് വയോശ്രേഷ്ഠ സമ്മാൻ ദേശീയ തലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ആറാമത് വയോ അമൃത, ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ സേവനം നൽകുന്നു. ഏഴാമത്തത് മന്ദഹാസം പദ്ധതി, സൗജന്യ കൃത്രിമ പല്ല് സെറ്റ് BPL പൗരന്മാർക്ക് നൽകുന്നു. കൂടാതെ പരമാവധി 5,000 രൂപ ധനസഹായവും നൽകുന്നു. എട്ട് സ്വയംപ്രഭ ഹോം, പങ്കാളി നഷ്ടപ്പെട്ട വൃദ്ധജനങ്ങൾ 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, അതായത് 20 പേർക്ക് വീതം പ്രവേശനം ഈ പദ്ധതി മുഖാന്തരം ലഭ്യമാകും. ഒൻപത് ആശ്വാസ കിരണ പദ്ധതി, 600 രൂപ പ്രതിമാസ സഹായം കിടപ്പ് രോഗികൾക്ക് നൽകി വരുന്നു. ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്? കുടുംബ വാർഷിക വരുമാനം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്ത് 22,375 രൂപയും പഞ്ചായത്തുകളിൽ 20,000 രൂപയും ആണ് ഒന്നാമത്തെ മാനദണ്ഡം. രണ്ട് മുഴുവൻ സമയം പരിചാരകന്റെ സേവനം ആവശ്യമുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർ, ക്യാൻസർ രോഗികൾ ഈ പദ്ധതിയുടെ പരിധിയിൽപ്പെടും. BPL കാർഡുള്ള 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഷുഗർ നോക്കുന്ന യന്ത്രം സൗജന്യത്തിന് ലഭിക്കും. പിന്നെ വരുന്ന വൃദ്ധസദനം, സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഈ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കാൻ ഉള്ള ഫോൺ നമ്പറുകൾ ഇനി പറയാം. തിരുവനന്തപുരത്തുള്ളവർക്ക് 9349788889 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാം. ആറ്റിങ്ങൽ ഉള്ളവർക്ക് 80 72 30 70

0: അറുപത്തിനാല് പൂജ്യം മൂന്ന്. കൊല്ലത്ത് ഉള്ളവർക്ക് 93 87 88 88 89 എന്ന നമ്പറിൽ വിളിക്കാം. പുനലൂര് 90 72 57 44 54 ആ നമ്പറിലും വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാം. പിന്നെ കരുനാഗപ്പള്ളിയിൽ 96 45 00 63 93 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വർക്കല 93 88 78 88 87 എന്ന നമ്പറിൽ വിളിക്കാം. നെയ്യാറ്റിൻകരയാണെങ്കിൽ 93 88 78 88 87 എന്നീ നമ്പറുകളിൽ വിവരങ്ങൾ തിരക്കാൻ ബന്ധപ്പെടാവുന്നതാണ്.
1: അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മുൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജനി ചന്ദ്രൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 50 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ലൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച, യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. യു പി എസ് സി കഴിഞ്ഞ 100 വർഷങ്ങളിൽ ജനസേവനത്തിൽ നിർണായക സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി യു പി എസ് സിക്ക് നിർണായക സംഭാവനകൾ ചെയ്യാൻ സാധിക്കുമെന്നും ജനങ്ങൾക്ക് യു പി എസ് സിയോടുള്ള വിശ്വാസം അചഞ്ചലമായി തുടരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: വികസിത് ഭാരത് ജിസ് തരഹ കി ഗവർണൻസ് ദേശ് കോ ചാഹിയെ ഉസ്കാ ബഹുത് ബഡാ മാധ്യമം യു പി എസ് സി ഓർ രാജ്യോ കെ ചയൻ ആയോഗ് ഭി ഹൈ. ആജ് ആപ് ജിൻ യുവാവോ കി ഭർത്തി കർ രഹെ ഹൈ വോ വികസിത് ഭാരത് കെ നിർമാണ മേ അഹം ഭൂമിക നിഭായേ ഓർ വഹി വികസിത് ഭാരത് കെ സബ്സെ ബഡിയ ബെനിഫിഷ്യറി ഭി ഹോനേ വാലേ. ഇസി കോ ധ്യാൻ മേ രഖ്തേ ഹുയേ ഹമേ ദോ കസോട്ടിയോ കോ ഹമേശാ യാദ് രഖ്നാ ഹൈ. പഹലി കസോട്ടി ഹൈ നേഷൻ ഫസ്റ്റ് ഓർ ദൂസരി കസോട്ടി ഹൈ സിറ്റിജൻ ഫസ്റ്റ്.
1: 1926 യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 1 വർഷം നീണ്ട ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമായത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക, നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച്, യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ക്യാപ്റ്റൻ സ്മിത്ത് രാജ്യത്തിന് അഭിമാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. അപകടകരമായ സാഹചര്യത്തിനിടയിലും ക്യാപ്റ്റൻ സ്മിത്ത് കാണിച്ച ധീരത ആദരവും പ്രശംസയും അർഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ധീരത 100 കണക്കിന് ജീവനുകൾ രക്ഷിക്കാനും വലിയൊരു ദുരന്തം ഒഴിവാക്കാനും സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ കുടുംബവുമായി സംസാരിച്ച പ്രധാനമന്ത്രി സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനത്തിലെ 174 പേർ

0: ഇവരുടെ ജീവൻ രക്ഷിക്കാനും വൻ ദുരന്തം ഒഴിവാക്കാനും ക്യാപ്റ്റൻ സ്മിത്തിന് സാധിച്ചതിൽ ലോക നേതാക്കളും അഭിനന്ദനം രേഖപ്പെടുത്തി. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടു. അതേസമയം ക്യാപ്റ്റനെ കുത്തി പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹ പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ ട്രേഡ് കമ്മീഷണറുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളുടെ ഭാഗമായി US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രിയറുമായി ശ്രീ പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. വയോജനക്ഷേമത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ കെയർ ഗിവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് കെയർ സംവിധാനത്തെ കെയർ ഗിവിംഗ് പദ്ധതിയുമായി ബന്ധിപ്പിക്കും. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും ആശുപത്രികളിലും വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ലോകത്തെ നല്ല മോഡലുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഈ രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളുകളുടെ സഹായം നോളജ് പാർട്ണറായിട്ട് ഉണ്ടാകും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായിട്ട് നമ്മൾ സഹകരണം ഉറപ്പാക്കും. എല്ലാ ജില്ലകളിലും സീനിയർ സിറ്റിസൺസ് സെല്ല് രൂപീകരണം, സീനിയർ സിറ്റിസൺസ് വൾനറബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രി ഉണ്ടാകും. ഒരു കെയർ വർക്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുക.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. എന്നാൽ പടക്കങ്ങൾ നിയന്ത്രണമില്ലാത്ത ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ജസ്റ്റിസ് MM സുന്ദരേഷ്, ജസ്റ്റിസ് PB വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. പടക്കങ്ങളുടെ പൂർണ്ണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാമെന്നും എന്നാൽ നിയന്ത്രണമില്ലാത്ത ഉപയോഗം പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധികർ, രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ബാധിക്കുമെന്നും പരമോന്നത കോടതി നിരീക്ഷിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വരും തലമുറകൾക്കായി വിലപ്പെട്ട പൈതൃകം കരുതി വയ്ക്കുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവി വാരം 2026നോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യയുടെ തീരമേഖലയെ വളർച്ചയുടെ ചാലക കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2015ലാണ് നരേന്ദ്രമോദി സർക്കാർ സാഗർമാല പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, തടസ്സരഹിതമായ റോഡ്, റെയിൽ ഗതാഗത സൌകര്യങ്ങൾ, തുറമുഖ അധിഷ്ഠിത വ്യവസായവൽക്കരണം, തീരദേശ സമൂഹങ്ങളുടെ വികസനം, കപ്പൽ ഗതാഗതത്തിന്റെയും ഉൾനാടൻ ജലപാതകളുടെയും വിപുലമായ ഉപയോഗം എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6 ലക്ഷം കോടി രൂപയുടെ 845ലധികം പദ്ധതികളിൽ 315 ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഈ മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് സാക്ഷ്യപത്രമായി ലോകത്തിലെ മികച്ച 100 തുറമുഖങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ 9 ഇന്ത്യൻ തുറമുഖങ്ങൾക്ക് സാധിച്ചു. വ്യാപാര രംഗത്തും തൊഴിൽ മേഖലയിലും നിർണായക സംഭാവനകളാണ് സാഗർമാല പദ്ധതി നൽകിവരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശുചിത്വം എന്നത് ദൈനംദിന ഉത്തരവാദിത്തമായി മാറണമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന സ്വച്ഛതാ ഹി സേവ 2026 പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വീടുകളിൽ തുടങ്ങി ഓഫീസുകളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ശുചിത്വബോധം വ്യാപിപ്പിക്കണമെന്നും രാജ്യം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ഓരോരുത്തരും കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനം സെപ്റ്റംബറിൽ 14.7% വർദ്ധിച്ച് 2.03 ലക്ഷം കോടി രൂപയായി. മുൻവർഷം ഇതേ കാലയളവിൽ 1.77 ലക്ഷം കോടി രൂപയായിരുന്നു GST വരുമാനം. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫിനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീം വെങ്കലം നേടി. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ വ്യക്തിഗത

0: കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നം ഇന്ത്യയ്ക്കായി വെങ്കലം സ്വന്തമാക്കി. 10 സ്വർണവും 22 വെള്ളിയും 31 വെങ്കലവും ഉൾപ്പെടെ ആകെ 63 മെഡലുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ നിലവിൽ 8-ാം സ്ഥാനത്താണ്. ഗുവാഹത്തിയിൽ ഇന്നലെ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച് വെസ്റ്റിൻഡീസിനെതിരായ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ 101-ാം സ്ഥാപക ദിനത്തിൽ നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദരമർപ്പിച്ച് പ്രതിരോധ മന്ത്രാലയം. ധീര സൈനികരെയും കുടുംബങ്ങളെയും സമർപ്പണ ബോധത്തോടെയും കരുണയോടെയും പരിചരിക്കുന്ന നഴ്സിംഗ് ഉദ്യോഗസ്ഥർ സേവനത്തിന്റെയും മാനവികതയുടെയും മാതൃകയാണെന്ന് മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ ജന്മദിനാശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതിയുടെ ലാളിത്യം, ഭരണഘടനാപരമായ പ്രതിബദ്ധത, വിശിഷ്ടമായ പൊതുസേവനം എന്നിവ എല്ലാവർക്കും പ്രചോദനമേകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനം, ഭരണഘടനാ മൂല്യങ്ങൾ, ജനക്ഷേമം എന്നിവയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ ദീർഘകാല പൊതുജീവിതത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടിയിൽ ആദ്യം കേൾക്കാം കുഞ്ഞാറ്റക്കിളികൾ. ഈ ചിത്രത്തിനുവേണ്ടി KJയകുമാർ വരികൾ എഴുതി, AJ ജോസഫ് ഈണം നൽകി ചിത്രപാടിയ ഗാനം.

0: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: വയോജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ചൂഷണം, അതിക്രമം, സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വയോജനങ്ങൾക്കോ അവകാശ ലംഘനമോ മറ്റു പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. ആശ്വാസത്തിന്റെ തണലേകാൻ വയോജന കമ്മീഷനുണ്ട്. വയോജനങ്ങൾക്ക് സുരക്ഷയും നീതിയും അന്തസ്സും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം ജാലകം.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സീവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: ഇട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഇന്ന് 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
5: ഒരു വട്ടം കൂടി തുടരുന്നു. ഇനി കേൾക്കാം ചാന്ത് പൊട്ട്. ഈ ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസനും സംഘവും പാടിയ ഗാനം. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം മൂന്നാം പക്കം. ഈ ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് ഇളയരാജ.

0: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. വയോജനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ അനുഭവവും അറിവും സമൂഹത്തിന്റെ സമ്പത്തായി അംഗീകരിക്കുകയും അവരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. വയോജനങ്ങളെ പീഡിപ്പിക്കുന്നവർ ഒന്നോർക്കുക, അകാലത്തിൽ മരണം മാടി വിളിച്ചില്ലെങ്കിൽ ഇതുപോലൊരു വയോജനകാലം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഈ ലോക വയോജന ദിനത്തിൽ അവകാശങ്ങൾ അറിയുന്ന, അന്തസ്സോടെ ജീവിക്കുന്ന വയോജനങ്ങളുടെ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: ഒരു വട്ടം കൂടിയിൽ ഇനി മൈ ഡിയർ മുത്തച്ഛൻ. ഈ ചിത്രത്തിനു വേണ്ടി സി ഒ ആൻ്റോയും ചിത്രയും മിൻമിനിയും ജാൻസിയും പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

വടക്കുന്നാഥൻ ഈ ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുതഞ്ചേരി വരികൾ എഴുതി രവീന്ദ്രൻ ഈണം നൽകി എം ജി ശ്രീകുമാറും മച്ചാട് വാസന്തിയും പാടിയത്.

0: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്നത്തെ ലോകം വയോജനങ്ങൾ ഇന്നലകളിൽ സ്വന്തം അധ്വാന ഫലം കൊണ്ട് പടുത്തുയർത്തിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കേണ്ടി വരാത്ത മുതിർന്ന പൗരരുടെ ഒരു സമൂഹമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും വേണം. ഈ ലോക വയോജന ദിനത്തിൽ നമ്മുടെ വീടുകളിലും സമൂഹത്തിലും വയോജനങ്ങൾക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും ബഹുമാനവും നൽകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
1: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം. ഹലോ, ഈ ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികൾ എഴുതി അലക്സ് പോൾ ഈണം നൽകി ശ്വേത പാടിയ ഗാനം.

0: stock holding period of dealers to 15 days to check hoarding and other malpractices. Defence Minister Rajnath Singh emphasises integrated financial systems for defence management and resource utilisation. Commerce and Industry Minister Piyush Goyal calls for food security and cooperation at G20 Trade Ministers' meeting, reviews India-EU FTA progress, and in Asian Games 2026, India bags first sailing silver medal, taking overall tally to 63, including 10 gold. With that, we end the midday news.
1: ആകാശവാണി അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
2: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. മുതിർന്ന പൌരന്മാർക്കായി പ്രത്യേക വകുപ്പും രൂപീകരിച്ചുകൊണ്ട് കേരളം ദേശീയ തലത്തിൽ മാതൃകയായി. വയോജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. പരാതികളും അവകാശ ലംഘനങ്ങളും കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ചെയർപേഴ്സൺ, കേരള സംസ്ഥാന വയോജന കമ്മീഷൻ, തിരുവനന്തപുരം 1 എന്ന വിലാസത്തിൽ പരാതികൾ നൽകാവുന്നതാണ്. വയോജനങ്ങൾ സമൂഹത്തിന് ഒരു ഭാരമല്ല. എല്ലാവർക്കും കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.

അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, നാടകം 8-ാം ഭാഗം. രചന സലിംകുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, തമലം ശ്രീകുമാർ, പന്തളം രാധാമണി, പരമേശ്വരൻ കുര്യാത്തി. സംവിധാനം എൻ വാസുദേവ്.

0: ഓ, കൊള്ള കൂട്ടങ്ങൾ പോയത് കണ്ടില്ലേ? ഇനി നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നിങ്ങൾക്കും തല്ലി പൊളിക്കണോ? ഈ വാതില് പൊളിക്കണോന്ന് പൊളിക്കണോ?
1: അമ്മച്ചി, അമ്മച്ചി, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല.
0: എങ്കിൽ പൊയ്ക്കോ, എന്റെ മുറ്റത്ത് ഇന്ന് പൊയ്ക്കോ, എനിക്ക് ആരെയും കാണണ്ട.
1: അമ്മച്ചി സമാധാനപ്പെട്, എല്ലാം ശരിയാകും.
0: സമാധാനം? ഇനി എന്തിനാ ഈ ഭാനുമതിക്ക് സമാധാനം? ഒക്കെ നഷ്ടപ്പെട്ടു, എല്ലാം പോയി. എന്റെ കുഞ്ഞ് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഈ തള്ളയ്ക്ക് അറിയില്ല മോനെ. ഈ കളവി ഒറ്റയ്ക്കായി, എനിക്ക് ആരുമില്ല മക്കളെ.
1: അയ്യോ, അങ്ങനെ പറയാതെ അമ്മച്ചി. അമ്മച്ചി കരുതുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതെ, ഈ സുധാകരൻ അമ്മച്ചി അന്വേഷിച്ചു തന്നെ വന്നതാ. എന്നെ അയച്ചത് അമ്മച്ചിയുടെ മകൻ സാക്ഷാൽ ഡോക്ടർ ജയരാജ് തന്നെയാ.
0: എന്റെ മോനെ അയച്ചതോ? എന്റെ മോനാണോ മോനെ അയച്ചത്? അവനിപ്പോ എവിടെ ഉണ്ട്? എനിക്കൊന്ന് കാണണം എന്റെ കുഞ്ഞിനെ.
1: പതുക്കെ പതുക്കെ, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. അല്ലമ്മച്ചി, ഈ സുധാകരം വരുന്ന വഴിക്കെല്ലാം പൗരസമിതിയുടെ പേരിൽ പലതും എഴുതി വച്ചിരിക്കുന്നു. ഈ സുധാകരന്റെ താരെ അങ്ങോട്ട് പേരുത്തിരിക്കുക, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
0: ഒക്കെ കള്ളമാ കുഞ്ഞെ. ആ നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരെ കണ്ടില്ലേ? ഓരോരുത്തര് ചിരിച്ചും കൊണ്ട് പിരിഞ്ഞു പോകുന്നത് ഒക്കെ നന്ദി കേട്ടവന്മാരാ മോനെ. മോൻ ആ വളവ് കണ്ടോ?
1: ആ കണ്ടു. ആ വലിയ മരം നിൽക്കുന്ന സ്ഥലമല്ലേ?
0: അത് തന്നെ. ആ വളവ് തിരിഞ്ഞു ചെല്ലുമ്പോ ഒരു വലിയ കരിങ്കല്ലുമടയാ. എന്റെ കുഞ്ഞു പലപ്പോഴും അവിടെ പണിക്ക് പോകുമായിരുന്നു. എന്തിനായിരുന്നോ? അവന് പഠിക്കാനുള്ള പണത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു എന്റെ കുഞ്ഞ്. പട്ടിണി കടന്നു. ഒറ്റ നാട്ടുകാരനും 10 പൈസ കൊടുത്ത് എന്റെ കുഞ്ഞിനെ സഹായിച്ചിട്ടില്ല. പലപ്പോഴും രാത്രിയില് അവനിരുന്ന് കരയുന്നത് ഈ അമ്മ കണ്ടിട്ടുണ്ട്. എല്ലാ വേദനയും ഉള്ളിലൊതുക്കുന്ന പ്രകടനമായിരുന്നു അവൻ്റെത്. ഞാനും കുറെ വേദനിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഡോക്ടറായപ്പോ എന്റെ കുഞ്ഞ് നാട്ടുകാരോട് സ്നേഹമായി തന്നെ പെരുമാറി. ആരോടും 10 പൈസ പോലും വാങ്ങിച്ചിട്ടില്ല. ഏതു പാതിരായിക്കും ആരെയും പോയി ചികിത്സിക്കുമായിരുന്നു. ഒക്കെ നന്ദി കേട്ടവരാ മോനെ, നന്ദി കേട്ടവര്. എന്റെ കുഞ്ഞിനെ കള്ളനും ഭ്രാന്തനും കൊലപാതകയും ഒക്കെ

0: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മച്ചി.
1: ഈ ഭാനുമതിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇത് കണ്ട, ഈ കെട്ടിടത്തിലായിരുന്നു അവൻ രോഗികൾക്ക് മരുന്ന് കൊടുത്തിരുന്നത്. മരുന്ന് കൊടുക്കാനും കുത്തിവയ്ക്കാനുമായി ഒരു പെണ്ണിനെ അവൻ വെച്ചിരുന്നു, ഒരു ഫിലോമിന. ഒരു ദിവസം മരുന്ന് വാങ്ങാൻ വന്ന ഒരു പെണ്ണ് ഇവിടുന്ന് കൊടുത്ത മരുന്ന് കഴിച്ചു മരിച്ചു. അതോടെ എന്റെ കുഞ്ഞിന്റെ കഷ്ടകാലവുമായി.
0: എന്റെ ഭഗവതി, മരിച്ചെന്നോ? അതെങ്ങനെ സംഭവിച്ചു? ഡോക്ടർക്ക് വല്ല കൈപ്പിഴയും സംഭവിച്ചു അമ്മച്ചി?
1: എനിക്കൊന്നും അറിയത്തില്ല മോനെ. പോലീസും കേസുമായി. ഒരു ദിവസം ആ ഫിലോമിന ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷവുമായി. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിയില്ല. ആൾക്കാരുടെ പരാതിയിൽ പോലീസ് ഇവിടെ വന്ന് പരിശോധിച്ചു. ദാ ആ കാണുന്ന മലയില്ലേ?
0: എവിടെ?
1: ദാ അങ്ങോട്ട് നോക്ക്, ദൂരെ താഴ്വരയ്ക്കപ്പുറത്ത് കണ്ടില്ലേ ഒരു വലിയ മല?
0: ഓ, ഇപ്പം കണ്ടു. അല്ല, അത് അടുത്തല്ലേ അമ്മച്ചി?
1: അത് അത്രയ്ക്ക് അടുത്തല്ല. ആ മലയടിവാരത്തെത്തണമെങ്കിൽ മണിക്കൂറുകളോളം അടിക്കാട്ടിലൂടെ നടക്കണം.
0: അതെയോ?
1: ആ മലയുടെ പേരാ ചെകുത്താൻ മലയെന്ന്.
0: ചെകുത്താൻ മലയെന്നു? അതിശയമായിരിക്കുന്നു കേട്ടോ.
1: ആ മലയ്ക്ക് ചെകുത്താൻ എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്.
0: എന്താ കാരണം അമ്മച്ചി?
1: ആൾക്കാർ അവിടെ പോയാ ചാകുന്നത്.
0: ചാകുന്നു? എന്റെ അമ്മോ.
1: അതെ, ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആ മലയിൽ നിന്ന് താഴേക്ക് ചാടും. പലരും അങ്ങനെ ചാടി ചത്തിട്ടുണ്ട്. ഈ കാണാതായ ഫിലോമിന എന്ന കള്ളിയെ എന്റെ മോൻ ജയൻ കൊന്ന് ആ ചെകുത്താൻ മലയിൽ നിന്ന് കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞെന്ന അവളുടെ ബന്ധുക്കളും ഈ നന്ദികെട്ട നാട്ടുകാരും പറയുന്നത്.
0: എന്റെ ഭഗവതി, എന്തു മഹാഭാവമായി ഈ പറയുന്നത്!
1: പോലീസുകാർ കഷ്ടപ്പെട്ട് ആ മലയടിവാരത്തെത്തി ഒന്ന് രണ്ട് അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തെങ്കിലും പിന്നീട് ഒരു വിവരങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും എന്റെ കുഞ്ഞാരെയും കൊല്ലില്ല മോനെ, കൊല്ലില്ല. ഈ ഭാനുമതിക്ക് ഉറപ്പാ.
0: അമ്മച്ചി കരയണ്ട കേട്ടോ, ഒരിക്കലും എല്ലാം തെളി. എപ്പോഴും സത്യം മൂടി വെക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഈ സുധാകരന് ഉറപ്പാണ്.
1: പക്ഷേ എല്ലാത്തിനും പിന്നിലാ വേലായുധൻ മുതലാളി. പണവുമായി നിൽക്കുമ്പോ ഒന്നും തെളിയില്ല മോനെ, ഒന്നും തെളിയില്ല. അതാ എന്റെ പേടി, അത്രയ്ക്ക് ദുഷ്ടനായാള്.
0: വേലായുധൻ മുതലാളിയോ? അതാരാമച്ചി? ഏ,
1: അയാള് ദുഷ്ടനാ മോനെ. ഒരു വേലായുധൻ മുതലാളി വന്നിരിക്കുന്നു.

0: എടോ പോളെ, ഞാനിപ്പോ വരാം. ആ ജീപ്പ് തിരിച്ചിട്ടോ?
1: ആരാ മരുന്ന് മേടിക്കാനാണെങ്കിൽ അവൻ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയിരിക്കുക.
0: എന്റെ പേര് വേലായുധൻ, വേലായുധൻ മുതലാളി എന്ന് നാട്ടുകാർ വിളിക്കും. എന്നെ കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നുകയും ചെയ്യും. കണ്ടില്ലേ കഴുത്തിൽ കിടക്കുന്ന മാലയും മറ്റും? പിന്നെ ആ ജീപ്പ് എന്റെയാ, വില കൂടിയ വണ്ടിയാ. മേടിച്ചിട്ട് ഒരു മാസമേ ആയുള്ളൂ. ഒന്ന് രണ്ട് വില കൂടിയ കാറുകൾ ബംഗ്ലാവിലുണ്ടേ.
1: മുതലാളി ഇങ്ങോട്ട് ഇരുന്നാട്ടെ, ദേ കസേരയിലേക്ക്.
0: എന്നാൽ അങ്ങനെ ആവട്ടെ, ഇനി ഇരുന്നില്ലെന്ന് വേണ്ട. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞില്ല, ആരൊക്കെയുണ്ട് ഇവിടെ? വളരെ ചെറിയ വീട്, കൂടിയാൽ അഞ്ചോ ആറോ സെന്റ് ഭൂമി കാണും. കഷ്ടം, എങ്ങനെ ഇവിടെ ജീവിക്കും? അല്ല, പേര് പറഞ്ഞില്ല.
1: ഭാനുമതി. എന്റെ കെട്ടിയവൻ മരിച്ചിട്ട് 10-15 വർഷം കഴിഞ്ഞു.
0: ഓ,
1: തടിവെട്ടാൻ പോയതാ, മരത്തേന്ന് വീണാ ചത്തെ. എനിക്ക് മക്കള് 3, 2 പെണ്ണും 1 ആണും. മൂത്തത് മോളാ ശാന്തി, അവളുടെ പേരാ ദാ ആ ബോർഡിൽ എഴുതിയിരിക്കുന്നേ. 2-ാമത്തേതാ എന്റെ മോൻ ജയൻ, ഡോക്ടറാ. ഇളയവൾ ശാരദ.
0: ഞാൻ കണ്ടു, ശാന്തി ക്ലിനിക്, നല്ല ബോർഡ്. ഏതായാലും ഈ മലമൂട്ടിൽ ഇങ്ങനെ ഒരു ക്ലിനിക് ഇട്ടതിൽ സന്തോഷമുണ്ട്. ആൾക്കാർക്ക് അതൊരാശ്വാസമാകും. നല്ലൊരു ചികിത്സ കിട്ടണമെങ്കിൽ ടൗണിൽ പോകണമല്ലോ.
1: മുതലാളി വന്നത്
0: വെറുതെ. ഈ നാട്ടിൽ എന്ത് കാര്യം നടന്നാലും ഈ വേലായുധനെ എന്റെ ബംഗ്ലാവിൽ വന്ന് ക്ഷണിക്കുക പതിവാ. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അക്കാര്യം അറിയാവുന്നതുമാണ്. പക്ഷേ നിങ്ങളത് ചെയ്തില്ല. സാരമില്ല, ഈ വേലായുധൻ അത് ക്ഷമിച്ചു. ഏതായാലും ഇങ്ങനെ ഒരു ക്ലിനിക് ഈ മലമൂട്ടിൽ തുറന്നത് നന്നായി. അതിന്

0: അഭിനന്ദിക്കാൻ കൂടിയാണ് ഞാനിങ്ങോട്ട് വന്നത്. പല തിരക്കും മാറ്റിവെച്ചാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. ക്ഷണിച്ചില്ലെങ്കിലും വരേണ്ട കടമ വേലായുധനുണ്ടല്ലോ.
1: അയ്യോ മുതലാളി ക്ഷമിക്കണം, ഇതൊന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാം കടത്തില. എൻ്റെ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു ഒരു ഡോക്ടറാകുക എന്നത്. അതിനവൻ ഏറെ കഷ്ടപ്പെട്ടു മുതലാളി.
0: ഇനി ആ കഷ്ടപ്പാടൊക്കെ മാറില്ലേ ഭാനുമതി അമ്മേ? എനിക്കറിയാം നിങ്ങളുടെ മോനെ നല്ല അധ്വാനിയ. എന്റെ കരിങ്കൽ ക്വാറിയിലല്ലേ നിങ്ങളുടെ മോൻ പലപ്പോഴും പണിക്ക് വന്നിരുന്നത്. ഇനി അതൊന്നും വേണ്ടല്ലോ. പണം ഇങ്ങോട്ട് വരുമല്ലോ. പണമുണ്ടാക്കാൻ പറ്റിയ ജോലിയാ ഒരു ഡോക്ടറിൻ്റെത്. ഏത് മനസ്സിലായല്ലോ ഭാനുമതി അമ്മയ്ക്ക്. എല്ലാം മോനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ആ എന്നാ ഞാൻ ഇറങ്ങുന്നു.
1: ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ?
0: കുടിക്കാലോ വേലായുധൻ, ഇനിയും വരും. നിങ്ങളുടെ മോനെ അല്ല ഡോക്ടറെ ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാലോ. കൂട്ടത്തിൽ എന്റെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. എന്താ
1: ജയം വരുമ്പോ പറയാം മുതലാളി.
0: ആ പിന്നെ ക്ലിനിക് തുറന്നിട്ട ശേഷം ഇങ്ങനെ കറങ്ങി നടക്കരുതെന്ന് പറയണം കേട്ടോ.
1: ഓ പറയാമേ.
0: പോളേ വണ്ടിയുടെ.

0: അല്ല, നീ ഇപ്പോഴും പുസ്തകം വായന നിർത്തിയില്ലേ?
1: അമ്മ കരുതുന്ന പോലെ ഇത് കഥയോ കവിതയോ ഒന്നും അല്ല, മെഡിക്കൽ സംബന്ധിയായ ഒരു പുസ്തകമാ.
0: എന്തോ, എനിക്കതൊന്നും അറിയില്ല. നേരം എത്രയായെന്നാ നിന്റെ വിചാരം? കിടക്കുന്നില്ലേ?
1: അവർക്ക് കിടന്നു അമ്മേ.
0: ശാന്തി കിടന്നു. ശാരദ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. അല്ല മോനെ, ഇന്ന് നമ്മുടെ ആ വേലായുധൻ മുതലാളി ഇവിടെ വന്നിരുന്നു.
1: വേലായുധ മുതലാളിയോ? അതാരാമേ?
0: നീ ചിലപ്പോഴൊക്കെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന കരിങ്കല്ല് മടയുടെ മുതലാളി. അങ്ങനെയാ അയാൾ പറഞ്ഞത്. അയാളെ ക്ഷണിച്ചില്ലെന്ന പരാതിയുമായിട്ടാ ഇവിടെ വന്നത്. ഇനി വരാമെന്നും പറഞ്ഞാ പോയതും.
1: അതിനിത് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊന്നും അല്ലല്ലോ അമ്മേ, ചെറിയൊരു ക്ലിനിക്ക് അത്രമാത്രം. ഇതിലിത്ര ക്ഷണിക്കാൻ എന്തിരിക്കുന്നു? പിന്നെ കുറച്ച് നോട്ടീസുകൾ അച്ചടിച്ച് ഞങ്ങൾ വിതരണം ചെയ്തിരുന്നു, അതൊരു പക്ഷേ അദ്ദേഹം കണ്ടു കാണില്ല.
0: എന്തോ എനിക്കറിയില്ല.
1: ആ എന്തായാലും അമ്മ പോയി കിടന്നോ, ഞാൻ വന്നോളാം.
0: ആ എന്നാ അമ്മ പോകുന്നു.
1: ആ വേലായുധൻ മുതലാളി ഇവിടെ വരികയോ? എന്തിനായിരിക്കും അദ്ദേഹം ഇവിടെ വന്നത്? ചികിത്സ തേടിയായിരിക്കാൻ ഒരു വഴിയുമില്ല, പിന്നെ എന്തിനു വന്നു?
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 8-ാം ഭാഗം സമാപിക്കുന്നു. 2. രചന സലിം കുമാർ പട്ടണക്കാട്. 3. സംവിധാനം എൻ വാസുദേവ്. 4. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സുധാകരൻ, തമലം ശ്രീകുമാർ, ഭാനുമതി, പന്തളം രാധാമണി, വേലായുധൻ മുതലാളി പരമേശ്വരൻ കുര്യാത്തി. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 9-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർതം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർതം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5-ാം തീയതി പൂയം നാളിൽ ദീപാരാധന, 6-ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ

0: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
1: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
2: പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
4: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
2: 5 ലേഡി സിവി സ്കൂട്ടറുകൾ
4: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
3: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: ആകാശവാണി ഇപ്പോൾ CIET സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇന്ന് 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യം കേൾക്കാം അച്ഛൻ ഉറങ്ങാത്ത വീട്. ഈ ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികൾ എഴുതി അലക്സ് പോൾ ഈണം നൽകി സുജാത പാടിയ ഗാനം.

ഗാനോപഹാരത്തിൽ ഇനി കാർത്തിക്കും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം. ആർ വേണുഗോപാലിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. സ്പാനിഷ് മസാല എന്ന ചിത്രത്തിൽ നിന്ന്.

0: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഗാനോപഹാരത്തിൽ ഇനി ശ്യാമ എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി വരികളെഴുതി, രഘുകുമാർ ഈണം നൽകി, ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം.

എന്റെ നന്ദിനിക്കുട്ടി ഈ ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് വരികൾ എഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇംഗ്ലീഷ് വ്യാകരണം, ഇതിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ്. വിനീത വി ജി കുറുപ്പ് അവതരിപ്പിക്കുന്നു. ഇന്ന് രാത്രി 9:15. ഗാനോപഹാരം തുടരുന്നു. ഇനി കേൾക്കാം ബൈസിക്കിൾ തീവ്സ്. ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികളെഴുതി ദീപക് ദേവ് ഈണം നൽകി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ഗാനോപഹാരം വീണ്ടും എത്തും നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
1: ഇന്ന് October 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
0: ആകാശവാണി.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
1: ശിവാജി സാവന്തിന്റെ നോവൽ കർണൻ,
2: രചന ഡോക്ടർ എം രാജീവ് കുമാർ.
3: മഹാഭാരതത്തിലെ കർണൻ എന്നും സംഘർഷങ്ങളുടെ മനുഷ്യാമ്പരങ്ങൾ വിരിക്കുന്നൊരു കഥാപാത്രമാണ്. പല കാലങ്ങളിലൂടെ ആ ഇതിഹാസ കഥാപാത്രത്തിന് മാനങ്ങളുണ്ടായി.
4: മറാഠി സാഹിത്യത്തിൽ എന്നും ഉയർന്നു നിൽക്കുന്നൊരു സാഹിത്യ ഗോപുരമുണ്ട് മൃത്യുഞ്ജയ, ശിവാജി സാവന്തിന്റെ ബൃഹത്തായ നോവൽ. ഇതിഹാസമാനമുള്ള കൃതി. കർണനെ കേന്ദ്രീകരിച്ച് ഭാരതകഥ കൈക്കുടനയിൽ കോരിയെടുത്തൊരാഖ്യാനം.
3: ശിവാജി ഗോവിന്ദ് സാവന്ത് 1940 ആഗസ്റ്റ് 31 കോലാപൂർ ജില്ലയിലെ അജാറയിൽ ജനിച്ചു. കൊമേഴ്സിൽ ഡിപ്ലോമ നേടി. 1962 മുതൽ 74 വരെ കോലാപൂരിലെ മെയിൻ രാജാറാം ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കി.
4: പിന്നീട് 1980 വരെ മഹാരാഷ്ട്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രസിദ്ധീകരണമായ ലോഹ് ശിക്ഷൻ മാസികയുടെ പത്രാധിപരായി സേവനമനുഷ്ഠിച്ചു.
3: ശിവാജി സാവന്ത് അധികം കൃതികളൊന്നും എഴുതിയിട്ടില്ല. പൗരാണിക കഥാപാത്രങ്ങളെ സമകാലിക ജീവിതാവസ്ഥയിൽ നിർദ്ധാരണം ചെയ്യുന്ന ഏതാനും നോവലുകൾ.
4: എന്നാൽ മൃത്യുഞ്ജയയാണ് അതിൽ പ്രധാനം. മൃത്യുഞ്ജയയ്ക്ക് 1980 ഏറ്റവും മികച്ച സാഹിത്യകൃതിക്കുള്ള മഹാരാഷ്ട്ര സംസ്ഥാന അവാർഡ് ലഭിച്ചു. 1992 ഗുജറാത്ത് സാഹിത്യ അക്കാദമി അവാർഡ് നേടി. ഹിന്ദി, ബംഗാളി, കന്നഡ, ഗുജറാത്തി, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ വിവർത്തനങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. ഇപ്പോൾ ആ നോവൽ എല്ലാ ഇന്ത്യൻ ഭാഷകളിലും പ്രചാരത്തിലുണ്ട്.
3: മൃത്യുഞ്ജയ എന്ന കൃതിയാണ് മലയാളത്തിൽ കർണൻ എന്ന പേരിൽ ഖ്യാതി നേടിയത്. പരിഭാഷപ്പെടുത്തിയത് 1995 ഡോക്ടർ പി കെ ചന്ദ്രനും ഡോക്ടർ ടി ആർ ജയശ്രീയും ചേർന്നാണ് പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത്.
4: 9 ഭാഗങ്ങളിലായി 200 ഖണ്ഡങ്ങൾ, ചെറിയ ചെറിയ അധ്യായങ്ങൾ, കഥാപാത്രങ്ങൾ കഥ പറയുന്ന യയാതിയുടെ രൂപശില്പമാണ് കർണനിൽ നോവലിസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത്.
3: കർണൻ, കുന്തി, വൃഷാലി, ദുര്യോധനൻ, ശോണൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ നേരിട്ട് വന്ന് സ്വഗതാഖ്യാനങ്ങൾ നടത്തുകയാണ്.
4: ഇതിഹാസമാനമുള്ള കൃതിയെ സാധാരണക്കാരിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കാമെന്നാണ് നോവലിസ്റ്റ് തെളിയിക്കുന്നത്. ആദ്യഭാഗം കർണൻ, അതിൽ 30 അധ്യായങ്ങളുണ്ട്. നോവൽ ആരംഭിക്കുകയാണ്.
5: ഇന്ന് ഞാൻ ചില സത്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്.

0: ആത്മഭാഷണം, ആവേശം തുളുമ്പുന്ന സ്ത്രീ പുരുഷാലിംഗനങ്ങളില്ല, ക്ഷണിക ജീവിതചിന്തയെ വിസ്മൃതിയിലാഴ്ത്തുന്ന ലഹരിപ്രയോഗങ്ങളില്ല, കർണൻ പറയാൻ പോകുന്ന കഥയിൽ മദ്യചഷകമില്ല, മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന മദിരാക്ഷികളുടെ പദവിന്യാസങ്ങളുമില്ല. ഇതെല്ലാം നോവലിസ്റ്റിന്റെ വാക്യപ്രയോഗങ്ങളാണ്. മൂന്നാം ഖണ്ഡം തുടങ്ങുകയാണ്.
1: എന്റെ അമ്മ സ്നേഹത്തിന്റെ വിശാല സമുദ്രമായിരുന്നു. കുട്ടിക്കാലത്ത് നഗരവാസികൾ എന്നെ വസുസേനൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്റെ കൊച്ചനിയൻ ശോണൻ എന്നെ വസുചേട്ടൻ എന്ന് വിളിക്കുമായിരുന്നു. അമ്മയാണെങ്കിൽ ദിവസം 100 തവണ വസു വസു എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അവർ അമ്മിഞ്ഞപ്പാല് മാത്രമല്ല, വിശുദ്ധ സ്നേഹത്തിന്റെ അമൃതം നന്നായി ഊട്ടിയിരുന്നു.
0: മൃത്യുഞ്ജയൻ എന്നാൽ മരണത്തെ ജയിച്ചവൻ എന്നാണ് അർത്ഥം. മരണത്തോടടുത്തപ്പോഴും ത്യാഗം ചെയ്ത ഏകധീരനായ യോദ്ധാവായിരുന്നു കർണൻ. ഇത്തരമൊരു കഥാപാത്രം മഹാഭാരതത്തിൽ വേറെയില്ല.
2: അമാനുഷിക സിദ്ധിപ്രയോഗങ്ങൾ കൊണ്ട് അവാസ്തവികമായ പശ്ചാത്തലമൊരുക്കാൻ നോവലിസ്റ്റ് ശ്രമിക്കുന്നില്ല. കേവല മനുഷ്യരായി മാത്രം നോവലിൽ ജീവിക്കുന്നവർക്ക് മനുഷ്യനെ തിരിച്ചറിയാം. മനസ്സിനെ മുകരുന്ന ഭാഷ കൊണ്ട്, സംഭവങ്ങളുടെ നൈരന്തര്യം കൊണ്ട് കർണൻ വായനക്കാരുടെ മനസ്സിലേക്ക് പതിയെ കടന്നുവരികയാണ്.
0: രണ്ടാം ഭാഗം കുന്തിയാണ്. അതിലും 30 ഖണ്ഡങ്ങൾ, ഓരോന്നും കുന്തിയുടെ ആത്മകഥകളും സംഭാഷണങ്ങളുമാണ്. മാതൃത്വത്തിന്റെ എക്കാലത്തെയും സൗരഭം വിടർത്തി കുന്തി സംസാരിച്ചു തുടങ്ങുകയാണ്.
1: മഹാറാണി എന്താണിങ്ങനെ ഉദാസീനയായിരിക്കുന്നത് എന്നാണ് ധാത്രി ചോദിക്കുന്നത്. എന്റെ ഉദാസീനതയുടെ കാരണം ഞാൻ എങ്ങനെ പറഞ്ഞുകൊടുക്കും? എന്റെ ജീവിതത്തിൽ എന്തെല്ലാം കൊടുങ്കാറ്റുകൾ വന്നടിച്ചു! ഈ വഴിത്തിരിവുകളുടെ ലക്ഷ്യമെന്തായിരുന്നു? ഈ ലോകത്തിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് ആരാണ്? ഇതിന്റെ എല്ലാം ചരട് ആരുടെ കയ്യിലാണ്? വിധിയുടെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു മൃഗമല്ലേ മനുഷ്യൻ?
0: കുന്തിയുടെ സ്വഗതോക്തികളും ആഖ്യാനങ്ങളും കൊണ്ട് നിറയുകയാണ് രണ്ടാം ഭാഗം. കർണന്റെ ജനനത്തിന് ആധാരമായ ദുർവാസാവിന്റെ വരം നോവലിസ്റ്റ് ആഖ്യാനം ചെയ്യുന്നത് ഇപ്രകാരമാണ്.
1: മന്ത്രോച്ചാരണം അവസാനിപ്പിച്ച ശേഷം ഒരു ധീര ജേതാവിനെ പോലെ ദുർവാസാവ് എഴുന്നേറ്റു. എന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കുന്തി, ഈ ആര്യാവർത്തത്തിൽ നിന്നെപ്പോലൊരു സ്ത്രീ ഉണ്ടാവില്ല. ഏതേത് ശക്തികളെ ധ്യാനിച്ച് നീ ഈ മന്ത്രം ഉരുവിടുന്നു, ആ ശക്തികൾ മനുഷ്യരൂപം പൂണ്ട് നിന്റെ മുന്നിൽ ഭൃത്യരെ പോലെ വന്നു നിൽക്കും. നിന്റെ വയറ്റിൽ അതേ രൂപത്തിൽ തേജസ്വിയായ മകന് രൂപം നൽകി തിരോധാനം ചെയ്യും. ഇത് ദുർവാസാവിന്റെ വചനമാണ്.
0: ആ വചനപ്രകാരം കിഴക്കുയർന്ന തേജസ്സിന്റെ അനേക രശ്മികളെ മനസ്സിൽ മോഹിച്ച് തേജോരൂപത്തിന്റെ പ്രകാശം ശരീരമാസകലമാവാഹിച്ച് ഗർഭിണിയാകുന്ന കുന്തിയെ തന്മയത്വത്തോടെയാണ് നോവലിസ്റ്റ് വരച്ചിടുന്നത്.
1: ഞാൻ അമ്മയാകാൻ പോകുന്നു. കൗമാരത്തിൽ തന്നെ അമ്മയാകുക, ഒരു സ്ത്രീക്ക് ലഭിച്ച ഏറ്റവും ഉത്തമമായ വരമാണ് മാതൃത്വം. എന്നാൽ എനിക്ക് ലഭിക്കുന്ന ഈ മാതൃത്വം ശാപതുല്യമല്ലേ? ദുർവാസാവിന്റെ ആ വാക്കുകൾ എന്റെ ചെവിയിൽ മുഴങ്ങി. നീ വീരമാതാവാകും. അദ്ദേഹത്തിന്റെ മന്ത്രോച്ചാരണത്തിന്റെ പൊരുൾ എന്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. അടുത്ത നിമിഷം മനസ്സിൽ അച്ഛന്റെ വാക്കുകൾ മുഴങ്ങി. ധീരന്മാർ വിജയലഹരിയിൽ ജീവിക്കണം. അവരുടെ കന്യകകൾ ചാരിത്രശുദ്ധിക്കായി ജീവാർപ്പണം ചെയ്യണം. ചാരിത്ര്യം, സ്ത്രീകളുടെ അമൂല്യരത്നം ചാരിത്ര്യം, ആര്യാവർത്തത്തിലെ സ്ത്രീയുടെ ശ്വാസോച്ഛ്വാസം.
0: കഥ പറയുന്നതിനിടയിൽ ഇത്തരം ചിന്തകളും കൂട്ടിക്കലർത്തിയാണ് നോവലിസ്റ്റ് രചന നിർവഹിച്ചിരിക്കുന്നത്. സന്മാർഗവും സദാചാരവും കൊണ്ട് കളമെഴുതിയ നോവലാണ് കർണൻ.
2: സാധാരണ വായനക്കാരുടെ, വിശേഷിച്ച്

0: സ്ത്രീകളുടെ മനസ്സിലേക്ക് കഥാപാത്രങ്ങളെ കടത്തിവിടുക, എന്നിട്ട് അവർക്ക് ധർമ്മചിന്തയേകുക. സൂക്ഷ്മ വായനയിൽ പ്രബോധന സ്വഭാവം ഈ നോവലിൽ കണ്ടെത്താം.
1: തിന്മയോടൊപ്പം നോവലിസ്റ്റ് നിലയുറപ്പിക്കുന്നില്ല, മറിച്ചിട്ടും തിരിച്ചിട്ടും കഥാപാത്രങ്ങളെ വെള്ളപൂശാനും ശ്രമിക്കുന്നില്ല, ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളുടെ പൊളിച്ചെഴുത്ത് നടത്തുന്നുമില്ല. സാഗരസമാനമായ മഹാഭാരതത്തെ ഉപജീവിച്ച് കഥകളും കഥാന്തരങ്ങളും ഭാരതീയ ഭാഷകളിൽ നിരവധിയാണെങ്കിലും മൃത്യുഞ്ജയത്തിൽ ഭാവന കാടുകയറുന്നില്ല, കയറൂരി വിടുന്നുമില്ല.
2: ഹസ്തിനപുരത്തിലെ ഏതെങ്കിലും ഉച്ചിയിൽ കയറി നിന്ന് കർണൻ എന്റെ മകനാണ് എന്ന് ഉറക്കെ പറഞ്ഞാലോ എന്ന് ഞാൻ പലതവണ ആശിച്ചു. പക്ഷേ എനിക്കത്ര സാഹസം കാണിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ അവർക്ക് വീണ്ടും വനവാസം അനുഭവിക്കേണ്ടി വരാം. സമൂഹം സ്നേഹത്തോടെ കർണനെ ഒന്ന് കാണാൻ പോലും എന്നെ അനുവദിച്ചില്ലെന്ന് വരാം. രണ്ടു തവണ നിന്നെ ഞാൻ ഉപേക്ഷിച്ചു. ഒന്ന് ജനിച്ച ഉടനെ, മറ്റൊന്ന് മെനഞ്ഞാന്ന് കളരിയിൽ. നിർഭാഗ്യവാനായ സൂര്യപുത്രൻ, ഞാൻ എന്റെ ജീവിതം വിധിയുടെ ഹസ്തങ്ങളിൽ ഏൽപ്പിക്കുന്നു, നിന്റെ ജീവിതം നിന്റെ അച്ഛന്റെ കൈകളിലും.
1: സ്വന്തം പുത്രന്റെ വിധിയിൽ മാതാവിന്റെ ആകുലതകൾ. മൂന്നാം ഭാഗം വീണ്ടും കർണന്റെ ആത്മഗതമാണ്. 13 അധ്യായങ്ങളിലൂടെ കർണൻ സ്വന്തം കഥ പറയുകയാണ്.
2: അംഗരാജ്യത്തെ രാജാവായി എന്നതുകൊണ്ട് ഞാനൊരു ഭാഗ്യവാനായി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ രാജപദവി ദുര്യോധനന്റെ കനിവിൽ കിട്ടിയതാണെന്ന് എനിക്ക് നന്നായി അറിയാം. കഴിവുകെട്ടവരും ദുർബലരും മാത്രമേ ഇങ്ങനെ മറ്റുള്ളവരുടെ ദാക്ഷിണ്യം ആഗ്രഹിക്കാറുള്ളൂ. ആരുടെയെങ്കിലും ദയ കൊണ്ട് ഇങ്ങനെയൊരു രാജപദവി നേടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല.
1: കർണന്റെ ജനനം മുതൽ അന്ത്യം വരെയുള്ള എല്ലാ ജീവിത സന്ദർഭങ്ങളും വിശദമായി ഈ കൃതിയിൽ വിവരിച്ചിട്ടുണ്ട്. മാതൃസ്നേഹം, പിതൃഭക്തി, സഹോദരസ്നേഹം, സൗഹൃദബന്ധം, പുത്രവാത്സല്യം, ഔദാര്യം, ദാനശീലം, നിർഭയത്വം, ധൈര്യം, മൂല്യബോധം, ആദർശനിഷ്ഠ, സ്വഭാവശുദ്ധി, എല്ലാം വെളിവാക്കുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്.
0: സാമന്തിന്റെ മൃത്യുഞ്ജയം കർണന്റെ കഥ മാത്രമല്ല, സമ്പൂർണ്ണ മഹാഭാരത പുനരാഖ്യാനം കൂടിയാണ്. കർണനെ മുൻനിർത്തി മഹാഭാരത കഥയെ കൂട്ടിയിണക്കുന്ന രചനാരീതിയാണ് സാവന്ത് സ്വീകരിച്ചിരിക്കുന്നത്.
1: കർണന്റെ വധു വൃഷാലി ഗർഭിണിയായപ്പോൾ സന്ദേഹമായിരുന്നു. പിതാവിന്റെ മനസ്സ് നോവലിസ്റ്റ് ആഖ്യാനം ചെയ്യുകയാണ്.
2: അവസാനം വൃഷാലിക്ക് പുത്രൻ ജനിച്ചു. പക്ഷെ അവന് കവചകുണ്ഡലങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്റെ മനസ്സിൽ സംശയത്തിന്റെ കാർമേഘ പടലങ്ങൾ ഉയർന്നു. അവൻ ആരോഗ്യവാനായിരുന്നു, പക്ഷേ കുണ്ഡലങ്ങളില്ലായിരുന്നു. അവൻ എന്ത് പേരിടണം എന്നതിനെപ്പറ്റി ജിജ്ഞാസ ഉണ്ടായില്ല. അവൻ സുദാമൻ എന്ന് പേരിട്ടു. എന്റെ ഏതെങ്കിലും പുത്രന് കവചകുണ്ഡലങ്ങളില്ലാതെ വരികയില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും മനസ്സിനെ സമാധാനപ്പെടുത്തി. ആശയാണ് ജീവിതത്തിന്റെ ഏറ്റവും മഹത്തായ ശക്തി.
0: മാഘൻ ശ്രീകൃഷ്ണനെയും ശിശുപാലനെയും അടർത്തിയെടുത്തപ്പോൾ ഭാസൻ കർണനെയാണ് മുഖ്യ കഥാപാത്രമാക്കിയത്. അത് സംസ്കൃതത്തിന്റെ കാര്യം. മലയാളത്തിൽ പി കെ ബാലകൃഷ്ണൻ ദ്രൗപദിയെയും എം ടി വാസുദേവൻ നായർ ഭീമനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃതികൾ രചിച്ചു. രചനാ സൗഷ്ഠവം കൊണ്ട് നക്ഷത്ര ശോഭയോടെ അവ സാഹിത്യനഭസിൽ നിലകൊള്ളുന്നു. ഇരാവതി കാർവറുടെ ഭീമനും സാവന്തിന്റെ കർണനും എത്ര മുമ്പേ അവർക്ക് മുകളിലുണ്ട്.
1: മൃത്യുഞ്ജയത്തിന്റെ നാലാം ഭാഗം ദുര്യോധനനാണ്. 21 അധ്യായങ്ങളിലൂടെ ദുര്യോധനൻ മനസ്സു തുറക്കുന്നു. ദുര്യോധനൻ പറയുന്നു,

0: പുരവാസികൾ എന്നെ പേടിച്ചിരുന്നു. മിക്കവരുടെയും ധാരണ, ഞാൻ ലോകത്തിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലമാണെന്നാണ്. ഞാൻ അഹങ്കാരത്തിൻ്റെ ഒരു വടവൃക്ഷമാണെന്ന്. ലോകത്തെ ഭസ്മമാക്കുന്ന ഭയാനകമായ അഗ്നി എന്റെ കണ്ണുകളിലുണ്ടെന്ന് ഞാൻ കരുതിയതായി അവരുടെ സംസാരത്തിൽ നിന്നും പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ജനം എന്തിനെയാണോ ദുർഗുണം എന്ന് വിളിക്കുന്നത്, അതെന്താണ്? ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും വ്യക്തമായി പറയാൻ കഴിയുമോ?
1: അഞ്ചാം ഭാഗം വൃഷാലിയുടേതാണ്. കർണപത്നിയുടെ മനോഗതമാണ് 22 ഖണ്ഡങ്ങളിൽ നിറയുന്നത്. അവിടെയും പ്രബോധനം ശ്രവിക്കാം.
0: സ്ത്രീയുടെ ജീവിതം ഭക്തിഭാവത്തോടുകൂടി ഭർത്താവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ട താമരപ്പൂവാണ്. ഭർത്താവിന്റെ സന്തോഷം തന്നെയാണ് അവരുടെ സന്തോഷം. ഭർത്താവിനെ ആനന്ദത്തിന്റെ കൊടുമുടിയിലിരുത്താൻ അനവരതം യത്നിക്കുകയാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം എത്ര കഷ്ടപൂർണമായ മാർഗത്തിലൂടെയാണ് കടന്നുവന്നതെന്ന് ശോണൻ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ഭാഗ്യവതിയാണ്. കാരണം എന്റെ ഭർത്താവിന്റെ രൂപം ഏത് സുന്ദരിയായ സ്ത്രീക്കും എന്നിൽ അസൂയ ജനിപ്പിക്കും. രൂപത്തേക്കാൾ വിശാലമാണ് അദ്ദേഹത്തിന്റെ മനസ്സ്.
1: ആറാം ഭാഗം കർണന്റേതാണ്. സൂര്യപുത്രനായിട്ടും സൂതപുത്രനായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവൻ, പാണ്ഡവജ്യേഷ്ഠനായിരുന്നിട്ടും കൗരവപക്ഷത്ത് ചേർന്നവൻ, സ്വന്തം സഹോദരങ്ങൾക്കെതിരെ യുദ്ധം നയിക്കേണ്ടി വന്ന ഭാഗ്യദോഷി, രാജകുമാരനായിരുന്നിട്ടും അംഗരാജപദവി ഔദാര്യമായി വാങ്ങേണ്ടി വന്നവൻ, ഒടുവിൽ കായികബലമുണ്ടായിട്ടും വഴിയിലെറിഞ്ഞ നിർമാല്യം പോലെ ചവിട്ടി മെതിക്കപ്പെട്ടവൻ. ഏഴാം ഭാഗം ശോണൻ എന്ന ശീർഷകത്തിൽ 28 അധ്യായങ്ങൾ. കർണന്റെ സഹോദരൻ ശോണന്റെ വീക്ഷണത്തിലാണ് ആഖ്യാനം.
0: പെട്ടെന്ന് ജ്യേഷ്ഠൻ കൈ ഉയർത്തി രഥം നിർത്താൻ എനിക്ക് ആജ്ഞ തന്നു. ഞാൻ കടിഞ്ഞാൺ വലിച്ച് പെട്ടെന്ന് താഴെയിറങ്ങി. അദ്ദേഹം ആൾക്കൂട്ടത്തിലേക്ക് തള്ളിക്കയറി. ഞാനും അദ്ദേഹത്തെ പിന്തുടർന്നു. വഴിയരികിലുള്ള വീടുകൾക്കരികിലൂടെ അവയ്ക്ക് പിന്നിലായിട്ടുള്ള ഒരു തുറന്ന കളിസ്ഥലത്തെത്തി. ഞങ്ങൾ കുട്ടിക്കാലത്ത് രാജസദസ് കളിച്ചിരുന്ന സ്ഥലമായിരുന്നു. അദ്ദേഹത്തിനായി ഞങ്ങൾ തയ്യാറാക്കിയ കല്ലുകൊണ്ടുള്ള സിംഹാസനം ഒരു കോണിൽ പഴയതുപോലെ കിടക്കുന്നു.
1: ബാല്യസ്മൃതികളിൽ കെട്ടുപിണഞ്ഞ് തരളിതമായ ഖണ്ഡങ്ങൾ. എട്ടാം ഭാഗം വീണ്ടും കർണന്റെ ആഖ്യാനമാണ്. താൻ തന്നോടു തന്നെ ചോദ്യശരങ്ങൾ ഉതിർത്ത് വിധിയുടെ നെറുകയിൽ ദീനതയോടെ നിൽക്കുകയാണ് കർണൻ.
0: എന്റെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ തകർത്തു. എന്തിനാണ് കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്തത്? ഈ ദാനത്തിലൂടെ ദാനശീലനെന്ന നിങ്ങളുടെ പേര് ത്രൈലോക്യം മുഴുവൻ പരക്കും. പക്ഷേ അംഗരാജാവേ, ഇതേ ദാനം മൂലം സമർത്ഥരായ രാജാക്കന്മാരുടെ തന്ത്രം ഒരു വീരനെന്ന നിലയിൽ നിങ്ങൾക്ക് പ്രതികൂലമായിത്തീരും. കവചകുണ്ഡലങ്ങളില്ലാത്ത കർണൻ ഫണമില്ലാത്ത സർപ്പത്തെപ്പോലെയാണ്.
1: സ്വന്തം വിധിവൈപരീത്യത്തെ തിരിച്ചറിയുന്ന യോദ്ധാവിന്റെ സഹാനുഭൂതി ഉണർത്തുന്ന രോദനമായി ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കാം. എന്നാൽ മനുഷ്യ മനസ്സിന്റെ അടരുകളിൽ ശകലിതബോധമായി പറ്റിനിൽക്കുന്ന ദീനാനുകമ്പ, അത് ശിവാജി സാവന്തിന്റെ എഴുത്തിന്റെ മഹത്വം തന്നെയാണ്.
2: പരഹൃദയജ്ഞാനമാണ് ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നത്. മഹാഭാരത യുദ്ധത്തിന്റെ വിഷാദ നിമിഷങ്ങളെപ്പോലും സമനില തെറ്റാതെ ആഖ്യാനം ചെയ്യുന്നു. ഒടുവിൽ എല്ലാത്തിനും കാരണക്കാരനായ കാരണഭൂതനിലേക്കാണ് നോവൽ എത്തിച്ചേരുന്നത്.
1: ഒൻപതാം ഭാഗം, അതായത് ഒടുവിലത്തെ ഭാഗം, ശ്രീകൃഷ്ണന്റേതാണ്. 13 ഖണ്ഡങ്ങളിലൂടെ ശ്രീകൃഷ്ണൻ സ്വന്തം ചെയ്തികളെ ന്യായീകരിക്കുകയാണ്. പറയുന്നത് ശ്രീകൃഷ്ണനാണെങ്കിലും ആശയം നോവലിസ്റ്റിന്റേതാണ്.
0: യുദ്ധം ഒരിക്കലും അന്തിമ സത്യമല്ലെന്ന് എനിക്കറിയാം. യുദ്ധം കൊണ്ട് പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല. മറിച്ച് യുദ്ധത്തിലുണ്ടാകുന്ന മനുഷ്യക്കുരുതിയിൽ മനുഷ്യർ ഭക്തി ബഹുമാനങ്ങൾ പോലും

0: കളഞ്ഞു കുളിച്ചോ എന്ന് ഭയം തോന്നും. സമൂഹം അധപ്പതിച്ചതായി ഭീതി തോന്നും. രാഷ്ട്രത്തിന്റെ സാംസ്കാരിക അടിത്തറ പോലും ഇളകിയേക്കാം. തലമുറകളായി മനുഷ്യർ താലോലിച്ചു പോകുന്ന സ്വപ്നങ്ങൾ തകരുകയാണെന്ന് ഭയക്കും. ജീവിതത്തിന്റെ പ്രധാന ഉദ്ദേശം തിരയുമ്പോൾ സംഭ്രമത്തിൽ കരിനിഴൽ ബുദ്ധിയെ വളയും.
1: മഹാഭാരത യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമകാലിക ജീവിതത്തിലെ മഹായുദ്ധങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് നോവലിസ്റ്റാണ്. ശ്രീകൃഷ്ണന്റെ നാവിലൂടെ നോവൽ കാലത്തെ മറികടക്കുന്നത് അങ്ങനെയാണ്.
2: നോവലിന്റെ അവസാന ഭാഗത്ത് ധർമ്മചിന്തയോർത്ത് കർണനെ കൊല്ലാൻ മടിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അധർമ്മത്തിനെതിരെയുള്ള ധർമ്മചിന്തയാണത്. ശിവാജി സാവന്തിന്റെ ദർശനവും അതിൽ വ്യക്തമാകുന്നു.
0: ഇനി ആ കർണന് ജീവിതത്തിൽ ഒരു നിമിഷം പോലും കൊടുക്കുന്നത് വ്യർത്ഥം. അർജുനന്റെ മനസ്സിന് കരുത്തു പകരുകയാണ് വേണ്ടത്. ധർമ്മം, കർണ, ധർമ്മത്തിന്റെ അർത്ഥം നിനക്കറിയാമോ? സൂതപുത്ര, കൗരവരുടെ പ്രാചീനമായ സഭാഗൃഹത്തിൽ വെച്ച് പാഞ്ചാലിയെ വേശ്യയെന്ന് വിളിച്ചപ്പോൾ നിന്റെ ദിവ്യമായ ധർമ്മം എവിടെ പോയി? 5 പുത്രന്മാരോടൊപ്പം കുന്തിദേവി നഗ്നപാതയായി വനത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ നിന്റെ ധർമ്മം എവിടെ ഒളിഞ്ഞിരുന്നു? അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവർ കത്തിച്ചാമ്പലായി എന്ന വാർത്ത കേട്ടപ്പോൾ നിന്റെ ധർമ്മം അലറി വിളിക്കാത്തതെന്തേ? 16 വയസ്സു മാത്രം പ്രായമുള്ള അഭിമന്യുവിനെ നിങ്ങൾ 6 പേർ കൂടി വളഞ്ഞത് ഹേ സൂതപുത്ര, നിനക്ക് ഓർമ്മയില്ലേ? ഈ ധർമ്മം ഇപ്പോൾ ഓർമ്മ വരാതെ പോയതെന്തേ? അർജുന, അസ്ത്രമയക്കൂ. ഞാൻ ചൂണ്ടുവിരൽ കർണന്റെ കണ്ഠത്തിന് നേരെ ചൂണ്ടി. അപ്പോഴും കർണൻ ചിരിച്ചു. അയാൾ കൈകൂപ്പി. ഒന്നും അഭ്യർത്ഥിക്കുവാനല്ല, എന്നെ മാത്രം വന്ദിക്കുവാനായി. എനിക്ക് മാത്രമേ അത് മനസ്സിലായുള്ളൂ.
1: കർണൻ മരിച്ചപ്പോൾ കൃഷ്ണൻ കരഞ്ഞു. അതെ, കർണൻ ദയയുള്ളവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, ധർമ്മത്തിൽ അടിയുറച്ചവനുമായിരുന്നു. പക്ഷേ നിർഭാഗ്യം എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരുന്നു. അത് അധർമ്മങ്ങൾക്ക് വഴിതെളിച്ചു. അവസാന ഭാഗത്തെ 11 ഖണ്ഡങ്ങൾ ദീർഘങ്ങളാണ്. ശ്രീകൃഷ്ണന്റെ മനോഗതമാണ് അതിൽ നിറയുന്നത്. ദൈവാംശം കളഞ്ഞ് മനുഷ്യഭാവം പൂണ്ട ശ്രീകൃഷ്ണൻ, മൃത്യുവിന്റെ കൈകളിലേക്ക് മുറിവേറ്റു വീഴുന്ന കർണന്റെ ഭാവം ശ്രീകൃഷ്ണന്റെ ആഖ്യാനത്തിലൂടെ നോവലിസ്റ്റ് വ്യക്തമാക്കുന്നു.
0: ഇപ്പോൾ അതിരറ്റ ഭക്തിയോടെ എന്റെ കാൽക്കീഴിൽ വെച്ച മകുടം ഞാൻ കുനിഞ്ഞെടുത്തു. ആദ്യമായി എന്റെ കണ്ണുകളും നിറഞ്ഞു. ഞാൻ എന്റെ മഞ്ഞ വസ്ത്രത്തിന്റെ അറ്റം കൊണ്ട് അതിൽ പറ്റിയിരുന്ന പൊടി തുടച്ചു. ഇത് കണ്ട പാണ്ഡവരടക്കമുള്ള യോദ്ധാക്കൾ വിസ്മയിച്ചു പോയി. അവർക്കെന്തറിയാം.
2: ഭാരതത്തിന്റെ മനസ്സാക്ഷിയിലേക്ക് എന്നും വേരോട്ടം നടത്തുന്നൊരു കഥാപാത്രം കർണൻ. ആ കഥാപാത്രത്തിന് അമരത്വം ആരോപിച്ചുകൊണ്ട് ശിവാജി സാവന്ത് എഴുതിയ മൃത്യുഞ്ജയ എക്കാലത്തെയും നോവലുകളിൽ തലയെടുപ്പോടെ നിലകൊള്ളും.
1: മൃത്യുഞ്ജയ കർണന്റെ കഥയിലൂടെ ഒപ്പം സഞ്ചരിച്ചവരുടെ കഥ പറയുന്ന നോവലാണ്. മനുഷ്യാവസ്ഥയുടെ ആകുലതകൾ, സങ്കീർണതകൾ, ഭാഗ്യനിർഭാഗ്യങ്ങൾ എന്നിവ ശാപഗ്രസ്തമായ ഒരു ജീവിതത്തിനുമേൽ നിപതിക്കുമ്പോൾ പതറിപ്പോകാതെ പുഞ്ചിരിച്ചു നിൽക്കുന്നൊരാൾ, അത് കർണനാണ്. കർണൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കാലത്തെ അതിജീവിക്കുകയാണ് കർണൻ.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ശിവാജി സാവന്തിന്റെ നോവൽ കർണൻ.
5: രചന ഡോക്ടർ എം രാജീവ് കുമാർ. ആഖ്യാനം കുരിപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം പി ശ്രീകലാ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

ആകാശവാണി ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. മഴവില്ലയിൽ ആദ്യം നിനയ്തേൻ വന്ദ എന്ന ചിത്രത്തിനു വേണ്ടി മനുവും അനുരാധ ശ്രീറാമും പാടിയ ഗാനം കേൾക്കാം.

ഇന്ത്യ നിന്ന പ്രീതിയ എന്ന കന്നഡ ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഇനി ദേവ്ദാസ് എന്ന ചിത്രത്തിനു വേണ്ടി പണ്ഡിറ്റ് ബിർജു മഹാരാജും കവിതാ കൃഷ്ണമൂർത്തിയും മാധുരി ദീക്ഷിത്തും പാടിയ ഗാനം.

0: ആകാശവാണി സമയം 5 മണി. കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ദീപ, പഠിക്കുന്നത് അൽന ശ്രീനന്ദ.
1: നമസ്തേ ബച്ചോ.
2: നമസ്തേ അധ്യാപിക ജി.
1: അച്ഛ ബച്ചോ, ഹം മംഗലേഷ് ഡബറാൾ എഴുതിയ ഖർ പേഡ് അവർ താരേക്കേലി എന്ന പാഠത്തിന്റെ കുറച്ചു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗം നമുക്കിന്ന് പഠിക്കാം. ശ്രീനന്ദ പടിയേ.
2: അചാനക് ഉനോനെ ദോ ചോട്ടെ പക്ഷിയോംകോ ദേഖാ ജോ സഡക് കെ കിനാരെ ഏക് പേഡ് പർ ഗാ രഹേ ഥേ. ഭായ് ബോല, യഹ് രാസ്താ സഹീ ഹേ, മേം ഇസേ പക്ഷിയോംകെ ഗീത് സേ ജാൻതാ ഹൂ, വേ ഹമാരി മദദ് കർനേ കേ ലിയേ ആയേ ഹേ. ബച്ചേ ഉസേ രാസ്തേ പർ ചൽ ദിയേ. പക്ഷി ഭീ ഉൻകെ സാത് ധീരെ ധീരെ ഉഡാൻ ഭർത്തേ രഹേ ഓർ പേഡോം കി ശാഖാവും പർ ബൈറ്റേ രഹാ. ബച്ചോ നെ പേഡോം സെ ജാമുൻ ബേർ ഓർ ദൂസരെ ജംഗലി ഫർ തോട്ടകർ അപ്പനി ഭൂഖ് മിഠായി ഓർ ചർണോം കാ പാനി പിയ. ഇത്തനെ ലംബെ സമയ തക് ഭട്ക്നെ സെ ബഹൻ ബഹുത് ഥക് ഗയി ഥീ. ഉസ്നെ ഭായ് സെ പൂച്ച, ഹമേം അപ്പന സനോബർ കാ പേട് കബ് മിലേഗാ. ഭായ് നെ കഹാ, ജബ് ഹം ലോഗോം കോ വഹ് ഭാഷ സുനായി ദേംഗി ജോ ഹമാരെ മാതാ പിതാ ബോൽത്തേ ഥേ.
1: അച്ഛാ മേ പഠ്തി ഹൂ. അചാനക് ഉൻഹോനെ ദോ ചോട്ടേ പക്ഷിയോ കോ ദേഖാ ജോ സഡക് കേ കിനാരെ ഏക് പേഡ് പർ ഗാ രഹേ ഥേ. ഭായി ബോല, യഹ് രാസ്താ സഹീ ഹേ, മേ ഇസേ പക്ഷിയോ കെ ഗീത് സേ ജാൻതാ ഹും, വേ ഹമാരി മദദ് കർനേ കേ ലിയേ ആയേ ഹേ. ബച്ചേ ഉസി രാസ്തേ പർ ചൽ ദിയേ, പക്ഷി ഭീ ഉൻകെ സാത് ധീരെ ധീരെ ഉഡാൻ ഭർത്തേ രഹേ അവർ പേഡോ കി ശാഖാവും പർ ബൈഠത്തേ രഹേ. ബച്ചോനെ പേടോം സെ ജാമുൻ ബേർ അവർ ദൂസരി ജംഗലി ഫൽ തോട്ടകർ അപ്പനി ഭൂക് മിടായി അവർ ചരണോ കാ പാനി പിയ. ഇത്തനെ ലംബെ സമയ തക് ഫടക്നെ സെ ബഹൻ ബഹുത് തക് ഗയി ഥി. ഉസ്നെ ഭായ് സെ പൂച്ച, ഹമേ അപ്ന സനോബർ കാ പേട് കബ് മിലേഗാ. ഭായ് നെ കഹാ, ജബ് ഹം ലോഗോ കോ ബഹ് ഭാഷ സുനായി ദേഗി ജോ ഹമാരെ മാതാ പിതാ ബോൾത്തേ ദേ. അചാനക് ഉനോനെ ദോ ചോട്ടേ പക്ഷിയോ കോ ദേഖാ ജോ സഡക് കെ കിനാരെ ഏക് പേഡ് പർ ഗാ രഹേ ദേ. പെട്ടെന്ന് വഴിയഴികിൽ ഒരു മരത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ചെറിയ പക്ഷികളെ അവർ കണ്ടു. ഭായ് ബോല, യഹ് രാസ്താ സഹീ ഹേ, മേ ഇസേ പക്ഷിയോ കെ ഗീത് സേ ജാൻതാ ഹും, വേ ഹമാരി മദദ് കർനേ കേ ലിയേ ആയേ ഹേ. സഹോദരൻ പറഞ്ഞു, ഇതാണ് ശരിയായ വഴി. എനിക്ക് ഈ പക്ഷികളുടെ പാട്ടറിയാം. അവർ നമ്മളെ സഹായിക്കാൻ വന്നതാണ്. ബച്ചേ ഉസി രാസ്ത പർ ചൽദിയെ. കുട്ടികൾ ആ വഴിയിൽ കൂടി നടന്നു. പക്ഷി ഭീ ഉൻകെ സാത് ധീരെ ധീരെ ഉടാൻ ഫർത്തേ രഹേ അവർ പേടോങ്കി ശാഖാവും പർ ബൈഠത്തേ രഹേ. പക്ഷികളും അവരോടൊപ്പം പതിയെ പതിയെ പറക്കുകയും മരക്കുപുകൾ ഇരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ബച്ചോനെ പേടോം സെ ജാമുൻ ബേർ അവർ ദൂസരെ ജംഗലി ഫൽ തോടുക്കർ അപ്പനി ഭൂക്ക് മിട്ടായി അവർ ചർണോക പാനി പിയ. കുട്ടികൾ മരങ്ങളിൽ നിന്ന് ഞാവൽപ്പഴവും ഇലന്തപ്പഴവും മറ്റ് കാട്ടുപഴങ്ങളൊക്കെ പൊട്ടിച്ചു കഴിച്ച് തങ്ങളുടെ വിഷപ്പടക്കുകയും അരുവികളിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. ഇത്തനെ ലംബെ സമയത്ത് ഫടക്നേസെ ബഹൻ ബൗത്ത് തക്ക് എയ്തി. ഇത്രയധികം സമയം അലഞ്ഞു നടന്നത് കാരണം സഹോദരി വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു. ഉസ്നെ ഭായിസെ പൂച്ച, ഹമേ അപ്പന സനോബർ കാ പേട് കബ് മിലേഗാ. അവൾ സഹോദരനോട് ചോദിച്ചു, നമുക്ക് നമ്മുടെ പയൻമരം എപ്പോൾ കിട്ടും? ഭായ് നെ കഹാ, ജബ് ഹം ലോഗോ കോ ബഹ് ഭാഷ സുനായി ദേഗി ജോ ഹമാരെ മാതാപിതാ ബോൾത്തേ ദേ. നമ്മുടെ മാതാപിതാക്കൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ നമ്മൾ എപ്പോഴാണ് കേൾക്കുന്നത്, അപ്പോഴാണ് നമ്മൾക്ക് പൈൻ മരം ലഭിക്കുന്നത് എന്നാണ് സഹോദരൻ സഹോദരിയോട് പറഞ്ഞത്. അച്ഛാ അൽന ദൂസരി ഭാഗ പടിയേ.
2: ചലത്തെ ചലത്തെ ജംഗൽ മേം ടണ്ട് ബട്ടേ ലഗി ബഹൻ നേ ഫിർസെ സനോബർ കെ പേഡ് കെ ബാരേ മേം പൂച്ച. ഭായ് നെ ഉസേ തോടാ ധൈര്യ രക്ഷനെ കേളിയെ കഹാ. ധീരെ ധീരെ ഉൻക പുരാന ദേശ് ചൂട്ട് ഗയ. പഹലെ ജമീൻ സമന്തൽ ദി ലേക്കിൻ അബ് വേ പഹാഡോ നദിയോ മോർ ചീലോ കെ ദേശമേം ആഗയി ദേ. ബഹൻ നെ പൂച്ച, ഭായ് ഹം കടി പഹാഡിയോം പർ കൈസേ പഹുഞ്ചെങ്കേ. ഭായ് നെ ഹിമ്മത്ത് ബദായി, മേം തുമേ ലേ ജാവൂങ്ക. രാസ്താ മേം കുച്ച് നദിയോം ഓർ ചേലോം പടി ലേക്കിൻ വഹാ മുനെ നാവേ മിൽ ഗയി. ഭായ് ബഹൻ കോ ബിട്ടാക്കർ നാവ് കേത്തേ രക. ദോനോം പക്ഷി ഭീ ഉൻകെ സാത് സാത് ഉഡാൻ ബർത്തേ ഓർ രുക്തേ രഹേ.
1: അച്ഛാ ദേക്കോ, ചലത്തെ ചലത്തെ ജംഗൽ മേം ടണ്ട് ബെഡ്നെ ലഗി ബഹൻ നെ ഫിർ സേ സനോബർ കെ പേട് കെ ബാരേ മേം പൂച്ച. ഭായ് നെ ഉസേ തോടാ ധൈര്യ രഖ്നെ കേലിയേ കഹാ. നടന്ന് നടന്ന് കാട്ടിലെത്തിയപ്പോൾ തണുപ്പ് വല്ലാതെ കൂടാൻ തുടങ്ങി. സഹോദരി വീണ്ടും സഹോദരനോട് പൈൻ മരത്തെ കുറിച്ച് ചോദിച്ചു. സഹോദരൻ അവളോട് ഇത്തിരി ധൈര്യത്തോടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. ധീരെ ധീരെ ഉൻക പുരാന ദേശ് ചൂട് ഗയ. പതിയെ പതിയെ അവര് പഴയ രാജ്യത്തിലേക്ക് അവർ കടന്നു. പഹലെ ജമീൻ സമതൽത്തി ലേക്കിൻ അബ് വേ പഹാഡോം നദിയും അവർ ചീലോം കെ ദേശ്മേ ആ ഗയേതെ. നേരത്തെ അവിടത്തെ തറയൊക്കെ പ്ലെയിൻ ഏരിയ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ കുന്നുകളും നദികളും തടാകങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യത്താണ് വന്നെത്തിയത്. ബഹന നെ പൂച്ച ഭായി ഹം ഖടി പഹാടിയോ പർ കൈസേ പൗഞ്ചെങ്കേ. സഹോദരി ചോദിച്ചു, ചേട്ടാ നമ്മൾ ഈ പൊക്കമുള്ള കുന്നുകളിലേക്ക് എങ്ങനെ എത്താനാണ്? ഭായിനെ ഹിമ്മത്ത് ബദായി മീൻ തുമേ ലേ ജാവുങ്ക. സഹോദരൻ ധൈര്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോകാം. രാസ്തേമേ കുച്ച് നദിയാം അവർ ചീലേം പടി ലേക്കിൻ ബഹാ ഉന്നെ നാവേ മിൽഗൈ. വഴിയിൽ കുറച്ച് നദികളും തടാകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അവിടെ നിന്ന് വള്ളങ്ങൾ കിട്ടിയിരുന്നു. ഭായി ബഹൻ കോ ബിഡാക്കർ നാവ് ഖേത്താരഹ. സഹോദരൻ സഹോദരിയെ വള്ളത്തിലിരുത്തി വള്ളം തൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ദോനോ പക്ഷി ഫി ഉൻഗേ സാത് സാത് ഉടാൻ ഫർത്തെ.

0: यह लड़की वही भाषा बोल रही है जो हमारे माता पिता बोलते थे। अब हम सनोवर के पेड़ और तारे की तलाश शुरू कर सकते हैं। एक शाम जब वे बहुत थके हुए थे तो उन्होंने कुछ जली हुई इमारतों को देखा। അവർ വല്ലാതെ തളർന്നു പോയിരുന്നു. ഒരു വൈകുന്നേരം കുറച്ച് കത്തിക്കരിഞ്ഞ കെട്ടിടങ്ങളെല്ലാം അവർ കണ്ടു. ഉൻകെ പാസ് ഹി ഏക് നയാ ഫാം ഹൗസ് ബനാഥ. അതിന്റെ അടുത്തായി പുതിയൊരു ഫാം ഹൗസ് ഉണ്ടാക്കിയിരുന്നു. രസോയിക്കെ ദർവാസയ്ക്ക് ബാഹർ ഏക് ലട്ട്കി സബ്ജിയാ ജീൽ രഹീതി. അവിടെ അടുക്കളയുടെ വാതിലിന് പുറത്തായിട്ട് ഒരു പെൺകുട്ടി പച്ചക്കറികളുടെ തോല് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യാ ഹമേ ഖാനെ കെ ലിയേ കുച്ച് ദേ സക്തി ഹേ ഭൈനി പൂച്ച. ഈ സഹോദരൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ലട്ട്കിനെ ജവാബ് ദിയ ഹാം ആവോ മാം രസോയി മേ ഹെ വെ ജരൂർ തുമേം കുച്ച് ദേങ്കി. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, ആ വരൂ, അമ്മ അടുക്കളയിലാണ്, അമ്മ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ തരും. ലട്ട്കിനെ ബഹൻ കെ ഗർദൻ ഗോ ബാഹ് മേ ലിപ്പടായ അവർ കഹ ക്യാ തുമ്നെ സുന യഹ് ലട്ട്കി വഹി ഭാഷ ബോൾ രഹി ഹേ ജോ ഹമാരെ മാതാപിതാ ബോൾത്തേതേ. സഹോദരൻ സഹോദരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ കേട്ടോ, നമ്മുടെ മാതാപിതാക്കൾ സംസാരിക്കുന്ന ഭാഷയാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത്. അബുഹം സനോബർ കെ പേഡ് അവർ താരേക്കി തലാഷ് ഷുരൂ കർ സക്തേ ഹെ. ഇനി നമുക്ക് പൈൻമരവും നക്ഷത്രവും അന്വേഷിക്കാൻ തുടങ്ങാം എന്ന് സഹോദരിയോട് സഹോദരൻ പറയുകയാണ്. അച്ഛാ തോനോ വെച്ചേ രസോയിമേ ഗയേ ജഹാ ഉന്നെ അച്ഛാ ഖാനമില്ല. ഉൻഹോനെ അപ്പനി പൂരി കഹാനി ബധായി അവർ കഹാക്കി ഹമാരെ പാസ് കർക്കി ഏക് നിഷാനി ഹെ. ഉസ്കെ സാമനെ സനോബർ കാ ഏക് പേഡ് ഹെ. ഉസ്കി ശാഖാവോ മേ ഹർ സുബ ദോ പക്ഷി ഗാത്തേ ഹെ. അവർ രാത് മേ ഉൻകെ ബീച്ച് ഏക് കൂപ് ചമകീല താര ദിഖായി ദേത്താ ഹെ. കർക്കെ ലോഗോ നെ കഹാ യഹാ ഹസാരോ സനോബർ ഹെ ഉൻ പർ ഹസാരോ പക്ഷി ഗാത്തേ ഹെ. അവർ ഹസാരോ താരെ ആസ്മാൻ മേ ചമക്തേ ഹെ. തും അപ്പന കർ കൈസേ പഹചാനോഗേ? ഭായ് ബഹൻ നെ ജവാബ് ദിയ, ജബ് ഹം അപ്നെ ദേശ് പഹുഞ്ച് ചുക്കേ ഹെ തോ ഹമേ വഹ് പേഡ് ഭീ മിൽ ജായേഗാ. യഹാൻ തക് പഹുഞ്ച്നെ കെ ലിയേ ദോ പക്ഷി ഭി രാസ്ത ബെദാത്തെ രഹേ ഹെ. ബച്ചോ ദേക്കോ, ദോനോ ബച്ചെ രസോയി മേ ഗയേ ജഹാ ഉനെ അച്ഛാ ഖാനമില്ല. രണ്ടു കുട്ടികളും അടുക്കളയിൽ പോയി, അവർക്ക് നല്ല ഭക്ഷണവും കിട്ടി. ഉനോനെ അപ്പനെ പൂരി കഹാനി ബദായി അവർ കഹാക്കി ഹമാരെ പാസ് കർക്കി ഏക് നിഷാനി ഹെ. അവർ തങ്ങളുടെ മുഴുവൻ കഥകളും അവരോട് പറയുകയും ചെയ്തു. അവരുടെ കയ്യിൽ വീടിന്റെ ഒരേ ഒരു അടയാളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉസ്കെ സാമനെ സനോബർ കാ പേഡ് ഹെ. ഉസ്കി ശാഖാ ഉമേ ഹർ സുബക്തോ പക്ഷി ഗാത്തേ ഹെ. അവർ രാത് മേ ഉൻകെ ബീച്ച് ഏക് കൂബ് ചമക്കീല താര ദിഖായി ദേത്താ ഹെ. ഉസ്കെ സാമനെ സനോബർ കാ പേഡ് ഹെ. അവരുടെ കയ്യിൽ അവരുടെ വീടിന്റെ ഒരു അടയാളം മാത്രമേ ഉള്ളൂ. അവർ വീടിനടുത്ത് ഒരു പൈമരമുണ്ടെന്നും അതിന്റെ ചില്ലകളിൽ ഓരോ പ്രഭാതത്തിലും രണ്ട് പക്ഷികൾ വന്ന് പാടാറുണ്ടെന്നും രാത്രിയിൽ ആ ചില്ലകൾക്കിടയിലൂടെ നന്നായി തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെ കാണാൻ പറ്റുമെന്നും അവർ ആ വീട്ടുകാരോട് പറഞ്ഞു. കർക്കെ ലോഗോനെ കഹാ യഹാ ഹസാരോ സനോബർ ഹെ ഉൻ ബർ ഹസാരോ പക്ഷി ഗാത്തേ ഹെ. അവർ ഹസാരോ താരെ ആസ്മാൻ മേ ചമക്തേ ഹെ തും അപ്പനാക്കർ കൈസേ പാവച്ചാനോ ഹെ. കർക്കെ ലോഗോനെ കഹാ, വീട്ടിലുള്ളവർ പറഞ്ഞു, യഹാം ഹസാരോ സനോബർ ഹെ, ഇവിടെ ആയിരക്കണക്കിന് പൈൻമരങ്ങളുണ്ട്. ഉൻബർ ഹസാരോ പക്ഷി ഗാത്തേ ഹെ, അതില് ആയിരക്കണക്കിന് പക്ഷികൾ ഇരുന്ന് പാടാറുമുണ്ട്. അവർ ഹസാരോ താരെ ആസ്മാൻമേ ചമക്തേ ഹെ, ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആകാശത്ത് തിളങ്ങാറുമുണ്ട്. തും അപ്പനാക്കർ കൈസേ പാച്ചാനോഗേ, അപ്പോ നിങ്ങൾ സ്വന്തം വീട് എങ്ങനെ തിരിച്ചറിയാനാകും നിങ്ങൾക്ക്? ഭായ് ബഹന്നെ ജവാബ് ദിയ, ജബ് ഹം അപ്പനെ ദേജ് പഹു ചുക്കേ ഹേ തോ ഹമേ വഹ് പേഡ് ഭീ മിൽ ജായേഗ. സഹോദരനും സഹോദരി മറുപടി പറയുകയാണ്, ഞങ്ങൾ സ്വന്തം രാജ്യത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടിപ്പോ. തോ ഹമേ വഹ് പേഡ് ഭീ മിൽ ജായേഗ, ആ മരവും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. യഹാന്ത പൗഞ്ചിനെ കെരിയെ ദോ പക്ഷി ഭീ ഹമേ രാസ്ത ബദാത്തെ രഹേ ഹെ. ഇവിടെ വരെ എത്താനായിട്ട് രണ്ട് പക്ഷികളും ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. അച്ഛാ ബച്ചോ അഗലി ഭാഗമേ ചലേ.
1: ദോനോ ബച്ചോനെ ഇസി തര സഫർ ജാരി രഖ. ജഗ ജഹ ഗരീബി ഫൈലി ഹുയി തി ലേക്കിൻ വേ ജഹാ ജഹാ ഗൈ ഉനേം ഖാനെ ഓർ രാത് ബിതാനെ കെ ലിയേ ജഗ മിൽത്തി രഹി ലോഗ് ഉനേ ബഹുത് സഹാനുഭൂതി സേ ദേഖ്തേ ഥേ യഹ് രഹാ ഹമാരാ പേഡ്. ഭായ് കി ആഖോ സേ ഖുഷി കെ ആസു ബഹനെ ലഗെ ഓർ വഹ് ഹമാരാ താരാ ബഹൻ പഹലെ ഹസി ഓർ ഫിർ രോനെ ലഗി.
0: അച്ഛാ മേ ബർത്തി ഹു ദോനോ ബച്ചോനെ ഇസി തര സഫർ ജാരി രഖ. അങ്ങനെ രണ്ടു കുട്ടികളും യാത്ര തുടർന്നു. ജഹ ജഹ ഗരീബി ഫൈലി ഹുയി ധി, ചില സ്ഥലങ്ങളിൽ ദാരിദ്ര്യം പടർന്നിരുന്നു. ലേക്കിൻ ബേ ജഹാം ജഹാം പായെ ഉനെ ഖാനെ അവർ രാത് ബിദാനെ കെലിയെ ജഹ മിൽത്തി ഹെ. പക്ഷെ അവർ പോയ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ഭക്ഷണവും രാത്രി കഴിയാനുള്ള സ്ഥലവും കിട്ടിയിരുന്നു. ലോക ഉനെ ബഹുത്ത് സഹാനുഭൂതിസെ ദേഖ്തേ ഥേ, അവിടെയുള്ള ആളുകൾ അവരെ വളരെ അനുകമ്പയോടെ നോക്കിക്കൊണ്ടിരുന്നു. യഹ് രഹ ഹമാരാ പേഡ് ഭായിക്ക് ആങ്കോം സെ ഖുഷി സെ ആസു ബഹ്നെ ലെഹ. ഈ നിൽക്കുന്നതാണ് നമ്മുടെ മരം, സഹോദരന്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷ അശ്രുക്കൾ പൊഴിയാൻ തുടങ്ങി. അവർ വഹ് ഹമാരാ താര ബഹൻ പഹലെ

0: ഹസിയ അവർ ഫിർ റോനേ ലഗി. അതാണ് നമ്മുടെ നക്ഷത്രം. സഹോദരി ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തു. ബച്ചോ എഹം ദോ സവാൽ ആത്തി ഹെ പഹല സവാൽ ഹെ ഉനേ ഖാനെ അവർ രാത് പിതാനെ കേലിയെ ജഹ് മിൽത്തി രഹി യഹാം ശരണാർത്ഥിയോങ്കെ പ്രതി ലോകോങ്ക കോൺസാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ. ശ്രീനന്ദ ബതായേ ഇസ്ക ഉത്തർ.
1: ശരണാർത്ഥിയോം കെ പ്രതി ലോകോം കി സഹാനുഭൂതി യഹാം പ്രകട് ഹോത്താ ഹെ.
0: ദേക്കോ ഉന്നേ ഖാനെ അവർ രാത് പിതാനെ കേലിയെ ജഹ് മിൽത്തി രഹി യഹാം ശരണാർത്ഥിയോങ്കെ പ്രതി ലോകോങ്ക കോൺസാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ. അവർക്ക് ഭക്ഷണം കഴിക്കാനും രാത്രിയിൽ താമസിക്കാനുമുള്ള സ്ഥലം കിട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ അഭയാർത്ഥികളോടുള്ള ആളുകളുടെ ഏത് മനോഭാവമാണ് പ്രകടമാക്കുന്നത്? ശരണാർത്ഥിയോങ്കെ പ്രതി ലോകോങ്കി സഹാനുഭൂതി യഹാം പ്രകട് ഹോത്തിഹെ. അഭയാർത്ഥികളോട് ആളുകൾക്കുള്ള സഹതാപമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ദൂസര സവാൽ ഹെ അപ്പനെ ലക്ഷ്യപർ പഹുഞ്ചിനേക്കാ സങ്കേത് മിൽനെ പർ ഭായി ബഹൻ ആസു ബഹാരഹേ ഹെ ഇസ്ക കാരൻ ക്യാ ഹോഗാ അൽന ബദായിയെ.
1: ഹം ബഡി കഠിനായം സഹകർ അപ്പനെ ലക്ഷ്യ പർ പഹുഞ്ചത്തെ വക്ത് ഹമാര മൻ ബർ ജായേഗ ഖുഷിസെ ആങ്കോം ബി ബരേഗി യഹാം വേ ബച്ചെ അപ്പനെ ലക്ഷ്യ പർ പഹുഞ്ചത്തെ വക്ത് ഖുഷിസെ ഉൻകി ആങ്കോ സെ ആസു ബഹ്രഹാ ഹെ.
0: ടിഹെ അപ്പനെ ലക്ഷ്യ പർ പഹുഞ്ചനേക്കാ സങ്കേത് മിൽനെ പർ ഭായി ബഹൻ ആസു ബഹാരഹേ ഹെ ഇസ്ക കാരൻ ക്യാ ഹോഗ. തങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതിന്റെ സൂചന ലഭിച്ചപ്പോൾ സഹോദരീ സഹോദരന്മാർ കണ്ണീരൊഴുക്കിയിരുന്നു. ഇതിന്റെ കാരണം എന്തായിരിക്കും? ഹം ബഡി കഠിനായിയാൻ സഹകർ അപ്പന് ലക്ഷ്യ പർ പൗഞ്ചത്തെ വക്ത് ഹമാര മൻ ഫർ ജായേക. നാം വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. കുഷീസെ ആംഗ്യം ഫി ഫരേഗി സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയും. യഹാം വേ ബച്ചെ അപ്പനെ ലക്ഷ്യ പർ പൗഞ്ചത്തെ വക്ത് കുഷീസെ ഉൻകി ആംഖോംസെ ആസു ബഹ്രഹാഹെ. ഇവിടെ കുട്ടികൾ തങ്ങളുടെ ലക്ഷ്യത്തിലെത്തിയപ്പോൾ സന്തോഷത്താൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. നമ്മൾ കഷ്ടപ്പാടുകൾ സഹിച്ച് ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. അപ്പോൾ നമ്മുടെ സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണുകൾ നിറയും. അതുപോലെയാണ് ഈ കുട്ടികൾ ഇത്രയും കഷ്ടങ്ങൾ സഹിച്ച് അവരുടെ ലക്ഷ്യത്തിലെത്തിയപ്പോൾ അവരുടെ രണ്ടുപേരുടെ മനസ്സ് നിറഞ്ഞു. സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അച്ഛാ ബച്ചോ ആജ് കി കക്ഷ ഹമീദർ സമാപ്ത് കർത്തി ഹെ. ധന്യവാദ്.
1: ധന്യവാദ് അധ്യാപിക ജി.
2: ഹിന്ദി പാഠമാണ് ശ്രോതാക്കൾ കേട്ടത്. പഠിപ്പിച്ചത് ദീപ, പഠിച്ചത് അൽന ശ്രീനന്ദ. അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
3: ഞാൻ അഡ്വക്കേറ്റ് കേശവ പ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെ പറ്റി പുനർചിന്തിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ ലോക വയോജന ദിനത്തിൽ ഓരോ വയോജനത്തിന്റെയും അന്തസ്സും അവകാശങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹ സ്ഥാപനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യാം.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: തുടിതാളം കേളികൊട്ട് അവതരിപ്പിക്കുന്നത് കരിക്കകം വാദ്യശ്രീ ത്രിവിക്രമനും സംഘവും.

ഇപ്പോൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി സ്പൈസ്. ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ചിത്രം കൂടും തേടി.

0: ആകാശവാണി സമയം 5:45.
1: ഭക്തിഗാനങ്ങളിൽ ഇന്ന് ബ്ലൂ ഡയമണ്ട്സ് ഓർക്കസ്ട്ര ആലപ്പുഴ അവതരിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുസ്തുതികൾ കേൾക്കാം. ഗാനരചന മധു ആലിശ്ശേരി, സംഗീതം ജോയ് പനച്ചിക്കൽ. ആദ്യഗാനം അന്ധകാരവും അനാചാരവും നിറഞ്ഞു നിന്നൊരാ പഴയ കാലത്ത്, പാടിയത് ശ്രീ ഹരീഷ് പുല്ലത്തറ.

0: ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് ഓർക്കസ്ട്ര അവതരിപ്പിച്ച ശ്രീനാരായണ ഗുരുസ്തുതികളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും, ഡോക്ടർ കെ പി സുധീർ സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി, നെല്ലിൽ നിന്നും മൂല്യവർദ്ധിത വസ്തുക്കൾ, അഞ്ജു അശോകൻ സംസാരിക്കുന്നു. തുടർന്ന് ജൈവമാലിന്യ സംസ്കരണത്തിന് സുജിത ഹിബ ഖാലിദ് സംസാരിക്കുന്നു. 8:00 നേർമൊഴി, ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആയുഷ്മാൻ ഭാരത് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഇംഗ്ലീഷ് വ്യാകരണം, ടൈപ്സ് ഓഫ് സെന്റൻസസ്, വിനീത വി ജി കുറുപ്പ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി, തുളി ലേഖാ ദത്തയുടെ ലൈറ്റ് നസുറുൽ ഗീതി. തുടർന്ന് വന്ദനാ കുമാരിയുടെ ഫോക്ക് ഭോജ്പൂരിയും കേൾക്കാം. 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം. 11:55 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികളിൽ, നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ KRC പിള്ള നൂറനാട് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ വള്ളത്തോൾ എഴുതിയ എന്റെ ഗുരുനാഥൻ എന്ന കവിത ആലാപനം KJ യേശുദാസ്. 6:15 ഉദയഗീതം, ലതാ മങ്കേഷ്കർ ആലപിച്ച ഭജനുകൾ. 6:30 പ്രഭാതഫേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റുമൊപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 158-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം. 9:00 ഗാന്ധി മാർഗം. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, MS സുബലക്ഷ്മി അവതരിപ്പിച്ച ഭജൻസ്. 11:00 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. തുടർന്ന് ചുമടുതാങ്ങി. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ, എസ് ഷംന അവതരിപ്പിച്ചത്. 12:20 ലളിതഗാനങ്ങൾ, ദിവ്യശ്രീ MP പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഇതിൽ അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തിയത് എത്രത്തോളം അപകടകരമാണ്, രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്, ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം. 2:15 തുടർ നാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 9-ാം ഭാഗം. രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോർട്സ് സൈഡ് പരിപാടി. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 നഗരപുരാണം. 5:45 ഖുറാൻ പാരായണം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, ക്ഷീരമേഖലയുടെ സുസ്ഥിരതയ്ക്ക് കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗ്, ഡോക്ടർ പി കമലാസനൻ പിള്ളയുമായുള്ള അഭിമുഖം കേൾക്കാം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 7:45 വാർത്തകൾ. 7:55 ചലച്ചിത്ര ഗാനം. 8:00 സാഹിത്യവേദി. ബാലു ആർ പ്രയാർ എഴുതി അവതരിപ്പിക്കുന്ന കവിത കാവ്യ വിചാരം. സുമാ രാമചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ നിലാവിനെ തൊടുന്നവർ. കുടിയേല ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിത അമ്മക്കനൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, എന്റെ ഗുരുനാഥൻ സുനിൽകുമാർ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, റിമംബറിംഗ് ഗാന്ധി, റീകോളിംഗ് ഹിസ് വാല്യൂസ്, ടോക്ക് ബൈ പ്രൊഫസർ ഇ കുമാർ. 9:45 മൊഴിയാമൊരു കഥ, ഉറൂബ് എഴുതിയ കഥ ഗ്ലാസ് വിത്ത് കെയർ. 10:00 സംഗീത സ്മൃതി, ഷെമാകൂടി ആർ ശ്രീനിവാസ് അയ്യർ പാടിയ കൃതികൾ കേൾക്കാം. 11:30 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം. 10:30 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം, 10:50 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:10 മുതൽ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലെ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.5°C, കുറഞ്ഞ താപനില 25.1°C, പെയ്ത മഴ 3.1 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C, കുറഞ്ഞ താപനില 26.3°C, പെയ്ത മഴ 4.3 mm. അറിയിപ്പുകൾ കഴിയുന്നു. ആകാശവാണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
4: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
5: യെ തോ ചാഹതേ ഹേ കി ബഹു തോ ഹമേ പഠി ലിഖി മിലേ ലേക്കിൻ ബേട്ടി കോ പഠാനാ ഹേ തോ 50 ബാർ സോച്നേ കേ ലിയേ മജ്ബൂർ ഹോ ജാതേ ഹേ.
4: പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
5: യെ അന്യായ കബ് തക് ചലേഗാ, യെ ഹമാരി സോച് മേ യെ ദോഗ്ലാപൻ കബ് തക് ചലേഗാ. അഗർ ബഹു പഠി ലിഖി ചാഹതി ഹേ തോ ബേട്ടി കോ ഭീ പഠാനാ യെ ഹമാരി ജിമ്മേവാരി ബൻതി. അഗർ ഹം ബേട്ടി കോ നഹീ പഠായേംഗേ തോ ബഹു ഭീ പഠി ലിഖി മിലേ യെ അപേക്ഷാ കർനാ അപ്നെ ആപ് കേ സാത് അന്യായ ഹേ.
4: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണസംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
3: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: across villages nationwide. Rural Development Ministry said these special Gram Sabhas will also mark the launch of the People's Plan Campaign 2026-27, Sabki Yojana Sabka Vikas, under which Gram Panchayats will prepare their development plans for financial year 2027-28 through participatory and evidence-based planning. The government has extended the last date for submission of applications under the National Means Cum Merit Scholarship Scheme until 31st of this month. The Ministry of Education said the extension will provide eligible students additional time to complete their applications on the National Scholarship Portal and facilitate timely verification by the concerned authorities. The Ministry informed that students who have already submitted their applications should ensure that the applications are verified by the concerned institute nodal officer L1 by November 15 and district nodal officer L2 by November 30 this year. The National Means Cum Merit Scholarship Scheme is aimed at supporting meritorious students from economically weaker sections and encouraging them to continue their education beyond class 8 up to class 12. The government has revised the guidelines for issuance and renewal of exempted fast tags for eligible Divyangjan beneficiaries. Under the guidelines, exempted fast tags for vehicles specially designed and constructed for use by persons with physical disabilities, as well as vehicles registered under the ownership typed Divyangjan, will be issued exempted fast tag. It will be based on the percentage of disability recorded in a valid disability certificate, unique disability identity card, or other applicable records. The guidelines will come into effect from tomorrow. At the Asian Games 2026 in Japan, Greco-Roman wrestler Nitesh Sivach bagged silver medal in men's 97kg category after losing to Japan's Yuri Nakazato 0-4 in the final today. Earlier this morning, Indian sailors Manu Francis and Prince Kurisinkal Noble secured first silver for the country in the men's skiff competition. They finished just behind China after 9 races. In archery, Ganesh Mani Ratnam Tirumuru produced a commanding performance in the compound men's individual event to win bronze. In squash, India settled for a bronze medal after losing to Hong Kong 1-2 in the women's team semi-final. In hockey, Indian men's team defeated arch rivals Pakistan 4-3 to enter the final. Captain Harmanpreet converted 2 perfectly executed penalty corners in the 5th and 13th minutes, while Sukhjeet Singh scored a field goal in the 23rd minute. Abhishek scored the winning goal for India from a field play in the final minute of the game. India's overall tally has reached 64, including 10 gold, 23 silver and 31 bronze. And that is the end of this news bulletin.
1: കേൾക്കാം കാസർഗോഡ് ജില്ലാ വൃത്താന്തം.
2: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
3: കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ ശ്രീധന്യ സുരേഷിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിലെ കാലതാമസം, സർവീസ് റോഡുകളുമായി ബന്ധപ്പെട്ട പരാതികൾ, വെള്ളക്കെട്ട്, അണ്ടർപാസുകളുടെ അപര്യാപ്തത, അഴുക്കുചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ടോൾ സംബന്ധമായ വിഷയങ്ങൾ തുടങ്ങിയവ യോഗത്തിൽ ചർച്ച ചെയ്തു. നീലേശ്വരം നഗരത്തിലെ അപകടാവസ്ഥയിലുള്ള പാലം പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ കലക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി. നീലേശ്വരം മാർക്കറ്റ് റോഡിൽ അശാസ്ത്രീയമായി തുടരുന്ന ദേശീയപാത നിർമ്മാണം നിർത്തി ആകാശപാത നിർമ്മിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. ചാലിങ്ങല പ്രദേശത്ത് SN കോളേജ് എണ്ണപ്പാറ റോഡുകളിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്താത്ത രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കലക്ടർ ദേശീയപാത അധികൃതർക്ക് നിർദ്ദേശം നൽകി. ടാറ്റ ആശുപത്രിയിലേക്ക് നേരിട്ട് പ്രവേശനം സാധ്യമാക്കുന്ന രീതിയിൽ പ്രവൃത്തികൾ നടത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തകർന്ന പ്രദേശത്തെ റോഡ് NHAI നന്നാക്കി നൽകണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് ദേശീയപാത പ്രവൃത്തി കാരണം കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെട്ടതിനാൽ വെഹിക്കുലർ ഓവർപാസ് വേണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്തൻ MP, MLA മാരായ കല്ലട്രമായൻ ഹാജി, K. നീലകണ്ഠൻ, ജില്ലാ പഞ്ചായത്ത്

0: പ്രസിഡന്റ് സാബു എബ്രഹാം, ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ നടപ്പിലാക്കുന്ന ജൈവിക കൊതുകുജന്യ രോഗങ്ങളുടെ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാനഗറിലുള്ള DVC യൂണിറ്റിൽ ഗപ്പി മത്സ്യ വിതരണ പരിപാടി സംഘടിപ്പിച്ചു. കൊതുകിന്റെ ലാർവകളെ ഭക്ഷിക്കുന്ന ഗപ്പി മത്സ്യങ്ങളെ ജലാശയങ്ങളിലും അനുയോജ്യമായ ജലസംഭരണികളിലും ഉപയോഗിക്കുന്നതിലൂടെ കൊതുകുകളുടെ പെരുകൽ നിയന്ത്രിക്കാനാകുമെന്ന സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കൊതുകുജന്യ രോഗങ്ങൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും വീടുകളിലും സ്ഥാപനങ്ങളിലും കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങൾ ഒഴിവാക്കുന്നതിനും പരിപാടിയിലൂടെ ബോധവൽക്കരണം നൽകി. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനവും ശുചിത്വ മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ മാസ് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിക്കും. വിവിധ ഓഫീസുകളിലെ ജീവനക്കാർ, സന്നദ്ധ സേന, കോളേജ്, NSS വളണ്ടിയർമാർ, ഹരിതകർമ്മ സേന തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. ജില്ലാ ശുചിത്വ മിഷനും ജില്ലാ ഭരണകൂടവും നേതൃത്വം നൽകിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന കായിക മിത്രം പദ്ധതിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം പട്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിദ്യാർത്ഥികളെ കായിക മേഖലയോട് അടുപ്പിച്ച് അവരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് കരുത്തേകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കല്ലട്ട് മായൻഹാജി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓരോ വിദ്യാലയത്തിനും ആവശ്യം വേണ്ട കായിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും കായിക അധ്യാപകരുടെ സേവനം ഉപയോഗിച്ച് അവയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനുമായാണ് സർക്കാർ ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. അതിനായി പ്രാദേശിക തലത്തിൽ വ്യക്തികൾ, സാമൂഹ്യ സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് ഫണ്ട് കണ്ടെത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ മേലധികാരികൾ, സോഷ്യൽ വർക്കർമാർ, കൗൺസിലർമാർ എന്നിവർക്ക് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പരിശീലനം സംഘടിപ്പിച്ചു. കോഴിക്കോട് ശിക്ഷക് സദനിലായിരുന്നു പരിപാടി. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ സിസിലി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കമ്മീഷൻ അംഗം പി ഷാജേഷ് ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സാമൂഹ്യ പുനരധിവാസത്തിനും സംരക്ഷണത്തിനും സ്ഥാപന മേധാവികൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ച് നടന്ന പാനൽ ചർച്ചയിൽ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ സിസിലി ജോസഫ്, ഷാജോൺ ഭാസ്കർ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോഴിക്കോട് ജില്ലാ ചെയർപേഴ്സൺ ഷിജി റഹിമാൻ, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗം മോഹൻകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവവും നവംബർ 24 മുതൽ 28 വരെ പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കായികമേള ഒക്ടോബർ 15 മുതൽ 17 വരെ നീലേശ്വരം EMS സ്റ്റേഡിയത്തിലും ശാസ്ത്രോത്സവം നവംബർ 9-10 തീയതികളിൽ നായന്മാർമൂല TIHSSലും നടക്കും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിലാണ് തീയതികളും വേദികളും തീരുമാനിച്ചത്.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
2: ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്തി. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രിണാ മോദിനാ പ്രോക്തം യത് സംഘലോകസേവായോഗസ്യ ശതവാർഷികയാത്രായാം ജനവിശ്വാസഃ അക്ഷുണ്ണഃ അസ്തി. ജനസഹഭാഗിതായാഃ സംവർദ്ധനായ ശ്വഃ ദേശവ്യാപി വിശേഷഗ്രാമസഭാഃ സമാഹൂയന്തെ. രക്ഷാമന്ത്രിണാ രാജനാഥസിംഹേന രക്ഷാപ്രബന്ധായ ഏകീകൃത വിത്തീയവ്യവസ്ഥായാഃ ആവശ്യകത പ്രോദീരിതാ. നാഗരിക വിമാനയൻ മന്ത്രിണാ വൈമാനികസ്യ ക്യാപ്റ്റൻ സ്മിത് മച്ചാരസ്യ ശൗര്യസ്യ ഭൂരിശഃ പ്രശംസാ വിഹിതാ. അപി ച ക്രീഡാവാർത്താസു. ഏഷ്യായി ക്രീഡാസു ഭാരത പുരുഷ ഹോക്കി ദലേന പാകിസ്ഥാനം പരാഭൂയ അന്തിമസ്പർധായാം പ്രവേശഃ സമധിഗതഃ. അഥ വാർത്താഃ വിശദീകൃത്യ. അദ്യ നവദില്ല്യാഃ ഭാരതമണ്ഡപേ സംഘലോകസേവായോഗസ്യ ശതാബ്ദി സമാരോഹം സംബോധ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യജിജ്ഞപത് യത് രാഷ്ട്രം പരിഷ്കാരാർത്ഥം ദ്രുതഗത്യാ ത്വരിതം അഗ്രേ സരതി. അതഃ പരീക്ഷാ സഞ്ചാലികാഃ സംസ്ഥാഃ അപി രാഷ്ട്രാനുകൂല പരിഷ്കൃത കാര്യാണി കുര്യുഃ. പ്രധാനമന്ത്രിണാ പ്രോക്തം യത് ലോകസേവാസു താദൃശഃ ഏവ യുവാനഃ സമാഗച്ഛേയുഃ യേഷാം ലക്ഷ്യം.

0: ലക്ഷ്യം നതു കേവലം പദപ്രാപ്തിഹി പ്രത്യുത നിഷ്കാമ ഭാവേന ലോകസേവ വർത്തതെ. അസൌ വ്യാഹരത് യത് ഏകവിംശതി ശതകസ്യ ഭാരതം നവീന കാര്യ സംസ്കൃത്യാ സഹ അഗ്രേ യാതി. ശ്രീമോദിനാ പ്രതിപാദിതം യത് പരീക്ഷ നതു കാചിത് സാമാന്യം അനുഷ്ഠാനം അപിതു യൂനാം ഭാവി ജീവന പ്രവാഹേന സഹ സംബദ്ധ അസ്തി. പരീക്ഷാസു കതിപയാനാം മാസാനാം അപി വിലംബ യൂനാം കൃതെ അതീവ കഷ്ടകരോ ഭവതി. അതഃ പരീക്ഷാ വ്യവസ്ഥ സമയ നിശ്ചയത സിദ്ധാന്തം ദൃഢതയാ അനുസരേത്.
1: ये उत्सव उस विश्वास का है जो हर भारतवासी का इस संस्था पर है. 100 वर्ष की इस यात्रा में पीढ़ियां बदली, सरकारें बदली, लेकिन यूपीएससी पर भरोसा आज भी उतना ही अटूट है. 100 वर्षों की इस यात्रा पर स्मारक डाक टिकट और सिक्का जारी किया गया है. 100 महत्वपूर्ण केस लॉज का संकलन भी जारी हुआ है.
0: ശ്രീമോദിനാ പ്രതിപാദിതം യത് സംഘ ലോകസേവായോഗസ്യ ശതവർഷീയായാം യാത്രായാം യുഗാനി പ്രശാസനാനി തന്ത്രാണി പാഠ്യക്രമാഃ ച പരിവർത്തിതാഃ തഥാപി അസ്യാം സംസ്ഥായാം ജനസാധാരണാനാം ശ്രദ്ധാ വിശ്വാസഃ അദ്യ യാവത് തഥൈവ അവിചലഃ അക്ഷുണ്ണശ്ച വർത്തതേ. ശ്വഃ ഗാന്ധി ജയന്ത്യാവസരെ അശേഷേ ഹി ദേശെ വിശേഷ ഗ്രാമസഭാഃ സമാഹൂയന്തേ. പഞ്ചായതാനാം സുദൃഢീകരണായ സാർവജനിക സേവാനാം പരിഷ്കാരാർത്ഥം ഗ്രാമീണ ഭാരതേ ജീവനസ്യ ഗുണവത്താം പരിഷ്കാരാർത്ഥം ച ലക്ഷ്യീകൃതാനാം പരിവർത്തനശീല ശാസന പരിഷ്കാരാണാം തഥാ ഉപക്രമാണാം വിഷയെ ച തേ ചർച്ചാം വിധാസ്യന്തി. ഗ്രാമീണാഭിവൃദ്ധി മന്ത്രാലയഃ അവോചത് യത് ഏതാഃ വിശേഷ ഗ്രാമസഭാഃ 26,000-27,000 വർഷയോഃ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ PPC സബ്കി യോജന സബ്കാ വികാസ് ഇത്യസ്യാപി ആരംഭം വിധാസ്യന്തി. അദ്യ നവദില്യാം രക്ഷാലേഖാദിവസ സമാരോഹം അധികൃത്യ ഭാഷമാണഃ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ അബ്രവീത് യത് തിസ്രിഷു സൈന്യ ശാഖാസു യാ സമവായ സമന്വയ ഭാവന പ്രവർത്തയതെ സാ ഏവ രക്ഷാലേഖാ വിഭാഗസ്യ വിത്തീയ തന്ത്രേ അപി സമന്വേതവ്യാ. മന്ത്രി പ്രവരേണ പ്രോക്തം യത് യദി വിത്തീയ പ്രണാല്യഃ അപി ഏകീകൃത രൂപം ഭജേരന് തർഹി സമഗ്രം രക്ഷാ പ്രബന്ധനം സുതരാം കുശലം സമർത്ഥം ച സേത്സ്യതി. അസൌ രാഷ്ട്രീയ അന്താരാഷ്ട്രീയ സ്തരയോഃ ഗുണവത്തായുക്ത ലേഖാ പരീക്ഷണസ്യ സർവോത്തമാഃ രീതിഃ അംഗീകർത്തും ജഗതി ച ഏധമാനാനാം മാനദണ്ഡൈഃ സഹ സമന്വയം രക്ഷിതും രക്ഷാലേഖാ വിഭാഗം സപ്രശ്രയം അബോധയത്.
2: ഡിഫൻസ് സെക്ടർ മേ ബി ഹം സെൽഫ് റിലയൻസ് പർ വിശേഷ ബൽ ദേ രഹേ ഹം ചാത്തേ ഹേ കി ഹമാരേ ഡിഫൻസ് ഇക്വിപ്മെന്റ് ഹമാരേ വെപൻസ് യേ സബ് ദേശ് മേ ഹി ഓർ ദേശ് കേ ലോഗോ കേ ഹാത്തോ സേ ഹി ബനേ ഓർ ഇസ് പ്രോസസ് മേ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കി ഭൂമിക മേ മാൻതാ ഹൂ കി ബഹുത് ഹി മഹത്വപൂർണ ഹേ. ജബ് ഹം ഡൊമസ്റ്റിക് ഡിഫൻസ് ഇൻഡസ്ട്രി കോ സപ്പോർട്ട് കർത്തേ ഹേ ജബ് ഹം മേക്ക് ഇൻ ഇന്ത്യ കോ പ്രമോട്ട് കർത്തേ ഹേ തോ ഹമാരേ ഫൈനാൻഷ്യൽ സിസ്റ്റംസ് കോ ഭി ഉസി തരഫ് ഫ്ലെക്സിബിൾ ഓർ എഫിഷ്യന്റ് ഹോനാ ചാഹിയേ യേ തബി സംഭവ ഹേ.
0: സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ.
3: കരസ്പർശേന സദ്യഃ വാർത്താപ്രാപ്തയേ എക്സ് പട്ടലെ HAIR ന്യൂസ് അലേർട്സ് ഇത്യനുസരന്തു. ആകാശവാണി സമാചാര ഇതി വാട്സ്ആപ്പ് വാഹിന്യാ ച സഹ സംയുജ്യന്താം.
0: സ്വച്ഛതാ ഹി സേവാ അഭിയാനസ്യാന്തർഗതം അദ്യ ദേശവ്യാപി ഏകഃ ദിവസഃ ഏകാ ഹോരാ ഏകീഭൂയ ഇതി സ്വച്ഛതാ ശ്രമദാന കാര്യക്രമഃ സോത്സാഹം ആയോജിതഃ. അസ്മിന് അഭിയാനേ ബഹുഭിഃ കേന്ദ്രീയമന്ത്രിഭിഃ മുഖ്യമന്ത്രിഭിഃ വരിഷ്ഠാധികാരിഭിഃ ഭാഗഃ ഗൃഹീതഃ. വിഗതമാസസ്യ 17 ദിനാങ്കാത് ആരബ്ധം ഇദം അഭിയാനം ആഗാമി ഒക്ടോബർ മാസസ്യ 17 ദിനാങ്കം യാവത് പ്രവർത്തയിഷ്യതെ. അസ്യ വർഷസ്യ മുഖ്യ ധ്യേയ വാക്യം സ്വച്ഛതായാം സഹഭാഗഃ സ്വച്ഛഭാരതം വികസിത ഭാരതം ഇത്യസ്തി. നവദില്യാഃ സഫ്ദർജംഗ് സമാധി സ്ഥാനകെ വിധി ന്യായമന്ത്രി അർജുന രാമ മേഘവാലഃ സ്വച്ഛതാ കാര്യേ സഹഭാഗം അകരോത്. അസൌ അബ്രവീത് യത് സ്വച്ഛതാ നതു കേവലം ഏകദിവസീയം അഭിയാനം പ്രത്യുത അസ്മാകം ദൈനംദിനം ദായിത്വം ഭവേത്. अपरं च जलशक्ति मंत्री सी आर पाटीलः अपि नवदिल्ल्याः कालिंदी कुंज घट्टे श्रमदान कार्ये सक्रियं योगदानम् अयच्छत्। अद्य नवदिल्ल्याः लेडी हार्डिंग चिकित्सा महाविद्यालये 26,000+ राष्ट्रिय ऐच्छिक रक्तदान दिवसः आचरितः। अस्मिन् अवसरे नीति आयोगस्य स्वास्थ्यः सदस्यः डॉक्टर एम श्रीनिवासः ऐच्छिक रक्तदान शिबिरस्य उद्घाटनम् अकरोत्। नागरिक विमानयन मंत्री राममोहन नायडूः अब्रवीत् यत् देशः वैमानिकस्य कैप्टन स्मिथ मच्छारस्य असाधारण साहसेन उपस्थित बुद्ध्या च अतीव गौरवान्वितः अस्ति, येन विमानस्थ सर्वेषां यात्रिणां प्राणाः सुरक्षिताः। मंत्री प्रवरेण निगदितं यत् भारतीय वैमानिकाः स्वकीयेन कौशलेन अनुशासनेन निष्ठापूर्ण सुरक्षा प्रतिबद्धतया च जगति प्रतिष्ठां लब्धवन्तः। पाकिस्तानेन अफगानिस्तानस्य कुनार हेलमंद मण्डलयोः नागरिक गृहेषु कृत वैमानिक आक्रमणेषु स्त्री शिशून् समादाय न्यूनातिन्यूनं 10 अफगान नागरिकाः मृताः, 11 अन्ये च व्रणिताः। तालिबान प्रवक्त्रा जबीहुल्लाह मुजाहिद इत्यसौ अकथयत् यत् अस्मिन् आक्रमणे कुनार मण्डलस्य शुल्तान क्षेत्रे हेलमंद मण्डले त्रीणि भवनानि विनष्टानि। अस्य वैमानिक प्रहारस्य तीव्रं विगर्हणं कुर्वन् मुजाहिद इत्यसौ प्रत्यारोपितवान् यत् पाकिस्तान देशः स्वकीय राजनैतिक आर्थिक संकटेभ्यः जनध्यानम् अपसारयितुं अफगानिस्तान विरोधी नीतिं समाश्रयति। भारतीय नौसैन्यबलानां प्रमुखः पोतः आईएनएस तर्कशः स्वस्य यात्राक्रमे केन्या देशस्य मोम्बासा नगरस्य पोताश्रयं प्राप्नोत्। रक्षामन्त्रालयेन प्रोदीरितं यत् अयं प्रवासः ऐतिहासिक सांस्कृतिक सम्बन्धैः सम्बद्धयोः भारत केन्या समुद्र राष्ट्रयोः प्रगाढ सम्बन्धान् दृढयति। अद्य नवदिल्ल्यां राष्ट्रिय पेंशन प्रणाली दिवसस्य प्रसंगे आभासीय माध्यमेन भाषमाणः मुख्य आर्थिक उपदेष्टा वी अनंत नागेश्वरन समावोचत् यत् कौटुम्बिक संचयानां विशालः अंशः दीर्घकालिक पेंशन योजनासु विनियोक्तुं नागरिक प्रोत्साहनं शासनस्य महती आवश्यकता वर्तते। जापानस्य काकामिगाहारा नगरे आयोजितायां एशियाई क्रीडायां भारतीय पुरुष हॉकी दलेन चिर प्रतिद्वन्द्विनं पाकिस्तान देशं 4-3 इति चक्रैः पराभूय अन्तिम स्पर्धायां प्रवेशो लब्धः। इति वार्ताः।
4: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: Been better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: പരീക്ഷാ നടത്തിപ്പിലും പരിഷ്കരണങ്ങൾ വേണമെന്നത് നാടിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിലുണ്ടാകുന്ന കാലതാമസങ്ങൾ യുവജനങ്ങൾക്ക് വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും പരീക്ഷാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവസമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയോജന സംരക്ഷണം നിയമപരമായ അവകാശമാക്കുന്നതിന് സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം സർവേ നടത്തി മുതിർന്ന പൌരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ രജിസ്ട്രി തയ്യാറാക്കും. വിദേശ രാജ്യങ്ങളിലെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുക ഇനത്തിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക പിഴവ് മൂലം കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന തുകയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സപ്ലൈകോ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അനുവദിച്ചത്. ശബരിമല തീർത്ഥാടനകാലം പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായുള്ള ജില്ലയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ഫണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ശബരിമല റോഡ് സുരക്ഷയ്ക്കായി PWD സമർപ്പിച്ച 60 പദ്ധതികൾക്ക് 13 കോടിയിലധികം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 16 പദ്ധതികൾക്കായി 4.25 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്.
0: അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് രക്തം ലഭ്യമല്ലെന്ന സാഹചര്യമുണ്ടാകാതിരിക്കാൻ രക്തദാനം കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേരെ സന്നദ്ധ രക്തദാനത്തിലേക്ക് കൊണ്ടുവരാൻ ശക്തമായ പ്രചാരണം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനമന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യയുടെ നിതേഷ് ശിവാജിന് വെള്ളി. സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായി മനു ഫ്രാൻസിസ്, പ്രിൻസ് നോബൽ സഖ്യവും ഇന്ന് വെള്ളി നേടി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീമും പുരുഷ ടീമും ഇന്ന് വെങ്കലം സ്വന്തമാക്കി. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നവും വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ 124 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുമായി നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ആരോഗ്യ സേവന രംഗം ശക്തിപ്പെടുത്തുന്നതിനായി 2018 ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജനയ്ക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സാ ആനുകൂല്യം നൽകി വരുന്നു. 2026 ജൂണിലെ കണക്കുകൾ

0: 12.69 കോടി ആളുകൾക്കാണ് ഇതിലൂടെ 1.92 ലക്ഷം കോടി രൂപയുടെ ചികിത്സകൾ നൽകിയിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി എ ജി ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ആകാശവാണിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ക്വിസ് സംഘടിപ്പിച്ചു. സെവിൽ ജിഹാൻ, ഹരിഷ്ണ എം യു, ഷർജിദ ജയെ എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 4-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ മയക്കുപിടിവച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഉച്ചയോടെയാണ് ആദ്യ മയക്കുവെടി വെച്ചത്. 2 മയക്കുവെടികളേറ്റ ആന കാട്ടിലേക്ക് പോയി മറയുകയായിരുന്നു. മോഴയാനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുങ്കിയാനകളെ മോഴയാനയുടെ അടുത്തെത്തിക്കാനുള്ള 1 കിലോമീറ്ററോളം ദൂരം വരുന്ന കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി JCBയുടെ സഹായത്തോടെ പുരോഗമിക്കുകയാണ്. KM1 ഓപ്പറേഷൻ എന്ന പേരിട്ട ദൌത്യത്തിനായി മോഴയാനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയിട്ടുള്ളത്. ആനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂഴിയാർ, ഗവി റോഡിൽ പൊതുഗതാഗതം നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം അരുവിക്കര അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇടുക്കി ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുവേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് സമൂഹമാധ്യമം വഴി നടക്കുന്ന ചില പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിൽ രാത്രിയാത്രാ നിരോധനമില്ലെന്നും പൊതുഗതാഗതത്തിന് തടസ്സമാകുന്ന യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ. സന്ധ്യാഗീതത്തിൽ ആദ്യം മൊഹ്സിൻ പരാരിയുടെ വരികൾക്ക് ഷഹബാസ് അമന്റെ ഈണത്തിൽ പാടിയത് ചിത്രം ഹലാൽ ലവ് സ്റ്റോറി.

ഇനി പി ജയചന്ദ്രനും പി ലീലയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ജീസസ്, വരികൾ വഞ്ചിമാല, സംഗീതം ആലപ്പി രംഗനാഥ്.

0: സന്ധ്യാഗീതങ്ങളിലൂടെ പൂർണ്ണമാകുന്നു ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും പ്രതീക്ഷ കൈവിടരുത്. ഇരുട്ടിനു ശേഷം വെളിച്ചം വരുന്നത് പോലെ ഓരോ പ്രയാസത്തിനും ശേഷം ഒരു നല്ല കാലം വരും. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്നവരാണ് ഒടുവിൽ വിജയത്തിലെത്തുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. കൃഷി ഇന്ന് പരമ്പരാഗത രീതികളിൽ മാത്രം ഒതുങ്ങുന്ന മേഖലയല്ല. കൃത്രിമ ബുദ്ധി, ഡ്രോൺ, സെൻസർ സാങ്കേതിക വിദ്യ, റോബോട്ടിക്സ്, ഉപഗ്രഹ സാങ്കേതിക വിദ്യ, ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരമാക്കുകയുമാണ്. ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും വിളയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പ്രകൃതി വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിനും നൂതന സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യകളുടെ വരവോടെ കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധി സംരംഭങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിച്ചു വരുന്നുണ്ട്. കൃഷി, സാങ്കേതിക വിദ്യ, സംരംഭകത്വം എന്ന കൂട്ടായ്മയ്ക്ക് ഭാവിയിലെ കാർഷിക വികസനത്തിന്റെ പ്രധാന അടിത്തറയാകാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും കാലാവസ്ഥാ മാറ്റത്തിന്റെ ആഘാതം നേരിടാനും സാധിക്കും. അതോടൊപ്പം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തെ സംസ്കരിച്ച് പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതിലൂടെ കർഷകന് കൂടുതൽ വരുമാനം നേടാനും കഴിയും. യുവാക്കൾക്ക് കൃഷിയെ ഒരു തൊഴിലായി മാത്രമല്ല ആധുനിക സംരംഭകത്വ മേഖലയായും കാണാൻ ഇതുപകരിക്കും. കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളെയും കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തരുന്നത് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെയും മേധാവിയായ ഡോക്ടർ കെ പി സുധീർ.
3: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക ജീവിതത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്ന മേഖലയാണ് കാർഷിക മേഖല. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് കൃഷിയുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൃഷി എന്നത് വിത്ത് വിതച്ച് വിളവെടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രവർത്തനമല്ല. ഉൽപാദനം, യന്ത്രവൽക്കരണം, വിളവെടുപ്പിനോട് ശേഷമുള്ള പരിപാലനം, സംസ്കരണം, മൂല്യവർദ്ധനവ്, സംഭരണം, വിപണനം, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങി കാർഷിക മൂല്യ ശൃംഖലയുടെ ഓരോ ഘട്ടത്തിലും പുതിയ സംരംഭകത്വ സാധ്യതകൾ രൂപപ്പെട്ടു വരികയാണ്. ഇവിടെയാണ് കാർഷിക സംരംഭകത്വത്തിൻ്റെ പ്രസക്തി. കർഷകൻ ഉൽപാദകൻ മാത്രമല്ല, സംരംഭകൻ കൂടിയാകണം എന്ന ആശയമാണ് ഇന്നത്തെ കാലഘട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. ഉൽപ്പന്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഉപഭോക്താവിൻ്റെ ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുകയും അതിൽ മൂല്യവർദ്ധനവ് നടത്തുകയും മികച്ച വിപണി കണ്ടെത്തുകയും ചെയ്യുന്ന സമീപനമാണ് കാർഷിക സംരംഭകത്വത്തിൻ്റെ അടിസ്ഥാനം. കർഷകർ ഇന്ന് എങ്ങനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ എന്നു മാത്രമല്ല ചിന്തിക്കേണ്ടത്, അതോടൊപ്പം തന്നെ എങ്ങനെ കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കാം, ഉൽപ്പന്നത്തിന് കൂടുതൽ മൂല്യം സൃഷ്ടിക്കാം, നഷ്ടം കുറയ്ക്കാം, കൂടുതൽ വരുമാനം ഉറപ്പാക്കാം എന്നിങ്ങനെ കൂടി ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ തനത് വിളകളിൽ കൂടുതൽ സംരംഭകത്വ സാധ്യതകൾ കണ്ടെത്താൻ ഓരോ സംരംഭകനും സാധിക്കണം. ആദ്യം നമ്മുടെ സ്വന്തം തെങ്ങിനെ തന്നെ ഉദാഹരണമായി എടുക്കാം. തേങ്ങാ വെള്ളം, തേങ്ങാ കാമ്പ്, തേങ്ങാ പാല്, പിണ്ണാക്ക് എന്നിവയ്ക്ക് പുറമേ ചകിരി, തൊണ്ട്, തെങ്ങോല, തെങ്ങിൻ പൂക്കുല, തെങ്ങിൻ തടി എന്നിവയിലും സാമ്പത്തിക മൂല്യം കണ്ടെത്താൻ കഴിയണം. തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണയ്ക്ക് പുറമേ വെന്ത വെളിച്ചെണ്ണ, തൂൾ തേങ്ങ, നാളികേരത്തിൻ്റെ പാല്, ക്രീം തുടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാം. തേങ്ങാ വെള്ളത്തിൽ നിന്ന് റെഡി ടു സെർവ് പാനീയങ്ങളും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കാം. തേങ്ങാ വെള്ളത്തിൽ നിന്നും ഇത്തരത്തിൽ പാനീയങ്ങളും നാറ്റാഡി കൊക്കോ പോലുള്ള ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന മികച്ച സംരംഭമാണ് തളിപ്പറമ്പ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാറ്റ ന്യൂട്രിക്കോ. അതുപോലെ പാഴായി പോകുന്ന തെങ്ങോലയിൽ നിന്നും സംരംഭകത്വ ആശയം സൃഷ്ടിച്ച സംരംഭകനാണ് ഡോക്ടർ സജി വർഗീസ്. തെങ്ങോലയിൽ നിന്നും സ്ട്രോ നിർമ്മിച്ച് സൺബേർഡ്സ് എന്ന ബ്രാൻഡിൽ സഫോൺ റീപർപ്പസ് എന്ന സംരംഭം ഇന്ന് വിപണനം നടത്തുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പുറമേ തെങ്ങുകയറുന്ന ലളിതമായ യന്ത്രങ്ങൾ, നീരചെത്തിയെടുക്കുന്നതിനുള്ള യന്ത്രങ്ങൾ എന്നിങ്ങനെ വിവിധ യന്ത്രവൽക്കരണ സാധ്യതകളും നിലനിൽക്കുന്നു. കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിളയായ നെല്ലിനും മൂല്യവർദ്ധനവിനുള്ള ഏറെ സാധ്യതകളുണ്ട്. അരി ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഇതിൽ പ്രാധാന്യമർഹിക്കുന്നത്. സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന തവിട്, ഉമി എന്നിവയ്ക്കും സംരംഭകത്വ സാധ്യതകളുണ്ട്. തവിടിൽ നിന്നും ഭക്ഷ്യയോഗ്യമായ പ്ലേറ്റ് നിർമ്മിക്കുന്ന വ്യത്യസ്ത ആശയം പ്രാവർത്തികമാക്കിയ ഒരു സംരംഭകനാണ് വിനയകുമാർ ബാലകൃഷ്ണൻ. തൂശൻ എന്ന ബ്രാൻഡിൽ ഇത്തരത്തിൽ തവിടിൽ നിന്നും പാത്രങ്ങൾ നിർമ്മിച്ച് അദ്ദേഹം വിപണനം ചെയ്യുന്നു. ഉമിയിൽ നിന്നും ഇത്തരത്തിൽ സിമൻ്റ് ബ്ലോക്സിനും ബദലായ ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. മൂല്യവർദ്ധനവ് കൂടാതെ ഇന്ന് ഏറെ പ്രചാരം നേടുന്ന സ്പെഷ്യാലിറ്റി റൈസുകളുടെ മില്ലിങ്ങിനുള്ള ചെറിയ യന്ത്രങ്ങൾക്കും ആവശ്യക്കാരേറെയുണ്ട്. പഴം പച്ചക്കറി സംസ്കരണത്തിലും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിൽ, 1 കിലോ പഴം വിപണിയിൽ നേരിട്ടെത്തിക്കുന്നതിനേക്കാൾ അതിൽ നിന്ന് ജ്യൂസ്, ജാം, സ്ക്വാഷ്, ഡ്രൈ ഫ്രൂട്ട്സ്, പൾപ്പ്, പൗഡർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചാൽ കൂടുതൽ സാമ്പത്തിക മൂല്യം സൃഷ്ടിക്കാൻ കഴിയും. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ കാര്യം തന്നെ എടുക്കാം. ചക്കച്ചുളയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൂടാതെ പാഴായി പോകുന്ന ചക്കക്കുരുവിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കാം. വനിതാ സംരംഭകയായ ജെയ്മി സജിയുടെ പ്രമുഖ ബ്രാൻഡായ ജാക്ക് ഫ്രഷ് ചക്കക്കുരുപൊടിയിൽ നിന്നും പായസം മിക്സ്, ഷേക്ക് പോലുള്ള ഡെസേർട്ടുകൾ നിർമ്മിക്കുന്ന സംരംഭമാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ പേരുകേട്ട കേരളത്തിൽ അവയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഏറെ സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന്, ജാതിക്കയിൽ നിന്നും പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് പുറമേ പാഴായി പോകുന്ന തൊണ്ടിൽ നിന്നും ജ്യൂസും വൈനും ഡ്രൈ ഫ്രൂട്ട്സും കാൻഡീസും നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും. കൂടാതെ സുഗന്ധ വ്യഞ്ജനങ്ങൾ മണവും നിറവും ഒന്നും നഷ്ടമാകാതെ പൊടിച്ചെടുക്കുവാൻ സഹായിക്കുന്ന ക്രയജനിക് സാങ്കേതിക വിദ്യകളും ഇന്ന് നിലവിലുണ്ട്. ഉൽപ്പന്നങ്ങളുടെ സംസ്കരണത്തോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കാർഷിക സംരംഭങ്ങളുടെ വിജയത്തിൽ നിർണായകമാണ്. ഇതിൽ കാർഷിക സ്റ്റാർട്ടപ്പുകൾ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്ന പ്രധാന മേഖലകളിലൊന്നാണ് കൃത്യതാ കൃഷി. വെള്ളം, വളങ്ങൾ, കീടനാശിനികൾ തുടങ്ങിയ വിഭവങ്ങളുടെ കൂടുതൽ കൃത്യമായ പ്രയോഗം സാധ്യമാക്കുന്ന കൃഷിരീതിയാണ് കൃത്യതാ കൃഷിരീതി. സെൻസറുകൾ, AI സാങ്കേതികവിദ്യ എന്നിവയിലെ പുരോഗതി കൃത്യതാ കൃഷിരീതികളുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യമായുള്ള മറ്റൊരു പ്രധാന മേഖലയാണ് കാർഷിക യന്ത്രവൽക്കരണം. കാർഷിക യന്ത്രവൽക്കരണം ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനും കാർഷിക പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അധ്വാന ഭാരം ലഘൂകരിക്കുന്നതിനും സഹായകമാകും. ഇത്തരത്തിൽ ഇതിനെല്ലാം പ്രയോജനപ്പെടുത്താവുന്ന ഒരു വിദ്യയാണ് ഡ്രോൺ സാങ്കേതികവിദ്യ. തെങ്ങ് കയറ്റത്തിനും ഭാരം എടുക്കുന്നതിനുമുള്ള ലളിതമായ യന്ത്രങ്ങൾ, ബോട്ട് ടില്ലറുകൾ പോലുള്ള നെൽകൃഷിക്കായുള്ള സൗകര്യപ്രദമായ യന്ത്രങ്ങൾ, റബ്ബർ ടാപ്പിംഗ് ഉപകരണങ്ങൾ, നീരചെത്തിയെടുക്കുന്നതിനുള്ള റോബോട്ടുകൾ, കുരുമുളക് പറിക്കുന്നതിനും മെതിച്ചെടുക്കുന്നതിനുമുള്ള യന്ത്രങ്ങൾ എന്നിങ്ങനെ കാർഷിക അധ്വാനം ലഘൂകരിക്കുന്ന യന്ത്രങ്ങളുമായി സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് വരുന്നുണ്ട്. നിലമൊരുക്കൽ മുതൽ കൊയ്ത്തുവരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ റോബോട്ടിക് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതുമായുള്ള ഓട്ടോമാറ്റിക് യന്ത്രങ്ങളിലും സംരംഭകത്വ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന മേഖലയിലും സംരംഭകത്വത്തിന് വലിയ സാധ്യതകളുണ്ട്. വിളവെടുപ്പിന് ശേഷമുണ്ടാകുന്ന നഷ്ടം പരമാവധി കുറയ്ക്കുന്നതിനായി ശീത സംഭരണം, നിയന്ത്രിത അന്തരീക്ഷത്തിലുള്ള സംഭരണം, ഉണക്കൽ, ജലാംശം നീക്കം ചെയ്തുള്ള സംരക്ഷണം, ഗുണമേന്മ നിലനിർത്തുന്ന പാക്കേജിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലും സംരംഭകത്വ സാധ്യതകളേറെയുണ്ട്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പന്നത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ, ഊർജ സംരക്ഷണ മാർഗങ്ങൾ, ഡ്രോൺ ടെക്നോളജി എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയുള്ള ആശയങ്ങളെ കാർഷിക സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റിയെടുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കേന്ദ്ര കാർഷിക കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് PMRKVY റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ പദ്ധതി. കേരളത്തിൽ ഈ പദ്ധതിയുടെ സേവനങ്ങൾ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ്

0: ഇന്നൊവേഷൻ സെൻ്റർ വഴിയാണ് സംരംഭകരിലെത്തിക്കുന്നത്. നിലവിൽ സംരംഭം തുടങ്ങിയ സീഡ് സ്റ്റേജ് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോട്ടോടൈപ്പുകളിലൂടെ വിപുലീകരണത്തിലും വാണിജ്യവൽക്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ ധനസഹായം പദ്ധതിയിലൂടെ നൽകി വരുന്നു. ഇക്കഴിഞ്ഞ 7 വർഷത്തിനകം കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിലൂടെ പരിശീലനം പൂർത്തിയാക്കിയ 300 നവസംരംഭകർ സംരംഭക ലോകത്ത് കിടപിടിക്കാവുന്ന തരത്തിൽ പ്രാപ്തരായി കഴിഞ്ഞു. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 117 സംരംഭങ്ങൾക്ക് 14.5 കോടിയോളം രൂപയുടെ ഗ്രാൻറ് കേന്ദ്ര കാർഷിക കർഷകക്ഷേമ മന്ത്രാലയത്തിൽ നിന്നും അനുവദിച്ച് കിട്ടി. അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിൽ നാളിതുവരെ നടത്തിയ 333 സംരംഭകത്വ വികസന പരിശീലന കളരികളിലായി ഏകദേശം 8,800 പേർ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു. PMRKVY പദ്ധതിയിലേക്ക് എല്ലാ വർഷവും മെയ് മാസത്തിലാണ് അപേക്ഷ ക്ഷണിച്ചു വരുന്നത്. PMRKVY റാഫ്റ്റാർ പദ്ധതിക്ക് പുറമെ പ്രധാനമന്ത്രി സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതിയോടനുബന്ധിച്ച് സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളെ ജനകീയവൽക്കരിക്കുന്നതിനായി PMFME കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റിയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിൽ പ്രവർത്തിച്ചു വരുന്നു. ഭൂമി, കെട്ടിടം, യന്ത്രങ്ങൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ നിക്ഷേപം നടത്താതെ തന്നെ അവരുടെ സംരംഭകത്വ ആശയങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇൻക്യുബേഷൻ സെൻ്റർ വേദിയൊരുക്കുന്നു. കേരള കാർഷിക സർവകലാശാലയിൽ കോമൺ ഇൻക്യുബേഷൻ സെൻ്റർ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി നൗക എൻ്റർപ്രൈസസ് എന്ന സംരംഭം സജ്ജമാക്കിയ 7 കണ്ടെയ്നറുകൾ ഗൾഫ് നാടുകളിലേക്ക് കയറ്റുമതി ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായാണ് ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. കേരളത്തിലെ തനതായ വിളകളുടെയും പഴം പച്ചക്കറിയുടെയും മൂല്യവർദ്ധനവിനും സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും പരമാവധി ലാഭം നേടിയെടുക്കുന്നതിനുമായി സംരംഭകർക്ക് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേരളത്തിലെ തനതായ വിളകളുടെയും പഴം പച്ചക്കറിയുടെയും മൂല്യവർദ്ധനവിനും സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും പരമാവധി ലാഭം നേടിയെടുക്കുന്നതിനുമായി സംരംഭകർക്ക് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ വിദഗ്ധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കർഷകർക്കും സംരംഭകർക്കും കാർഷിക കൂട്ടായ്മകൾക്കും നിരവധി ഉൽപ്പന്നങ്ങളുടെ സംസ്കരണ ശൃംഖല പ്രയോജനപ്പെടുത്തുന്നതിനായി ഇൻക്യുബേഷൻ സൗകര്യം അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിൽ നൽകി വരുന്നു. അരി, നാളികേരം എന്നിവയുടെയും പഴം പച്ചക്കറി വിളകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും സംസ്കരണ ശൃംഖല അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും വിദഗ്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഭക്ഷ്യ സംസ്കരണം, ഡ്രോൺ പൈലറ്റ് പരിശീലനം, സൂക്ഷ്മ ജലസേചനം തുടങ്ങിയ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുമായി ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്റർ, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല. ബന്ധപ്പെടേണ്ട നമ്പർ 9773862565. നമ്പർ ഒരിക്കൽ കൂടെ 9778436265. ഇതുകൂടാതെ ഞങ്ങളുടെ ലാൻഡ് ലൈൻ നമ്പറും കൂടെ ഉപയോഗിക്കാം. 04872438332. ഒരിക്കൽ കൂടെ ലാൻഡ് ലൈൻ 04872438332.
1: കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെയും മേധാവിയായ ഡോക്ടർ KP സുധീർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ KP സുധീറിന്റെ ഫോൺ നമ്പർ 9447689466.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
3: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
3: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക്

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,600 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 69,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന്

0: 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 3,900 രൂപ മുതൽ 4,700 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വില പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴുന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. 1 ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൌരി തുടങ്ങിയവയുമാണ്. പാലക്കാടൻ പ്രദേശങ്ങൾക്ക് പറ്റിയ മൂപ്പ് കൂടിയ ഇനങ്ങൾ പൊന്മണി, പൊന്നി, ശ്വേത എന്നിവയാണ്. വെള്ളത്തിന്റെ ലഭ്യതയനുസരിച്ച് വേണം ഇനം തിരഞ്ഞെടുക്കാൻ. പോളരോഗത്തിന്റെയും തണ്ടുതുരപ്പിന്റെയും ശല്യമുള്ള ഇടങ്ങളിൽ ഇവയെ ചെറുക്കാൻ ശേഷിയുള്ള കാഞ്ചന, കരുണ എന്നീ ഇനങ്ങൾ നടുന്നത് നന്നായിരിക്കും. ഉമ, ഗൌരി തുടങ്ങിയ ഇനങ്ങളും പൊതുവെ രോഗപ്രതിരോധ ശേഷി കൂടിയവയാണ്. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്ക് കൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. മഴക്കാലം ഓർക്കിഡിനും രോഗകാലമാണ്. പ്രത്യേകിച്ചും കുമിൾ രോഗങ്ങൾ, ഇലപൊട്ട്, ഇലകരിച്ചിൽ, അഴുകൽ എന്നിവ നിയന്ത്രിക്കാൻ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുന്നത് സഹായകരമാണ്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.

ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യമിതായിരുന്നു, എന്താണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്? ഉത്തരം, തേനീച്ച കോളനികൾ തേൻ ലഭ്യതയനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് മാറ്റിവെച്ച് തേൻ ശേഖരിക്കുന്ന രീതിയാണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.

വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി അഗ്രി ടെക്നോളജി മീറ്റ് 2026 ഒക്ടോബർ 3 പാലക്കാട് ജില്ലയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് അങ്കണത്തിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ വികസന പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി കെ എ തുളസി ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി DGCA അംഗീകരിച്ച കാർഷിക ഡ്രോൺ റിമോട്ട് സർട്ടിഫിക്കറ്റ് പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം, സ്പാം ഗ്രൂപ്പുകൾക്കുള്ള കാർഷിക യന്ത്രങ്ങളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം, ഡ്രോൺ പ്രവർത്തനവും സ്മാം പദ്ധതിയെ സംബന്ധിച്ച് ഏകദിന ശില്പശാലയും കാർഷിക യന്ത്രങ്ങളുടെ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തപ്പെടുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഒക്ടോബർ 12 മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗും സ്പ്രേയിംഗും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസസ് പ്ലസ് പോർട്ടൽ വഴി ഈ മാസം 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-2576-622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കേൾക്കാം കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25400, ആലപ്പുഴ 25100, ചെങ്ങന്നൂർ 26000, കോട്ടയം 28400, പാല 27900, എറണാകുളം 25200. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16000, ആലപ്പുഴ തെളിവ് 15800, ആലപ്പുഴ പുകരാശി 15750. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3700, എറണാകുളം 3600, വടക്കൻ പറവൂർ 3800. നാളികേരം തൊണ്ടോടുകൂടിയത് 1000 നെയ്യാറ്റിങ്കര 27000, അടൂർ

23,000, കായംകുളം 23,000, പുളിങ്കുന്ന് 22,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 25,000, കോട്ടയം 28,500, ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,350, കട്ടപ്പന 3,000, കുരുമുളക് ആൺകാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 67,000, അടൂർ 69,900, പാല 69,000, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200, റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 24,000, പുനലൂർ 26,700, കോട്ടയം 26,500, പാല 25,600, മൂവാറ്റുപുഴ 26,000, കോതമംഗലം 25,500, തൊടുപുഴ 25,000, പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 4,700, കോട്ടയം 3,800, എറണാകുളം 4,200, മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 18,500, തൊടുപുഴ 18,000. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ നടത്തിപ്പിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു പി എസ് സി ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സേനാവിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും കൊണ്ടുവരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന്റെ വികസനത്തിൽ മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണനിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: പരീക്ഷാവും യുവാവോ കെ ലിയേ ബഡാ സങ്കട് ബൻ സകേ.
1: 1926 യു പി എസ് സി രൂപീകൃതമായത്. യു പി എസ് സി ശതാബ്ദി സ്മരണാർത്ഥം തയ്യാറാക്കിയ നാണയവും പ്രത്യേക സ്റ്റാമ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കാലതാമസം ഒഴിവാക്കുക, കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കും.

0: ിക്കുക എന്നിവ ലക്ഷ്യമിട്ട് 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം, എന്നാൽ 2 വർഷത്തിനകം ജനനമോ മരണമോ റിപ്പോർട്ട് ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരുടെ അനുമതി ആവശ്യമാണെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സ്റ്റോക്ക് സംഭരണ കാലാവധി 15 ദിവസമായും സ്റ്റോക്ക് പരിധി 1,000 ക്വിന്റലായും നിജപ്പെടുത്തി. ഈ മാസം 15 മുതൽ നവംബർ വരെ നിയന്ത്രണം പ്രാബല്യത്തിലുണ്ടാകും. ഉത്സവ സീസണിലെ പൂഴ്ത്തിവയ്പ് തടയുന്നതിനും ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നതിനുമായാണ് നടപടിയെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. സേനാവിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും നടപ്പിലാക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹി പ്രതിരോധ അക്കൌണ്ട്സ് ദിനാചരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 100% ചെലവുകളും അക്കൌണ്ടുകളിൽ രേഖപ്പെടുത്തിയതായും അക്കൌണ്ട്സ് വകുപ്പിന്റെയും സേനാവിഭാഗങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു.
1: हम चाहते हैं कि हमारे डिफेंस इक्विपमेंट हमारे वेपन्स ये सब देश में ही और देश के लोगों के हाथों से ही बने और इस प्रोसेस में फाइनेंशियल मैनेजमेंट की भूमिका मैं मानता हूं कि बहुत ही महत्वपूर्ण है.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശ്രീലങ്കയിലെ ഭരണകക്ഷിയായ ജനതാ വിമുക്തി പെരമനയുടെ ജനറൽ സെക്രട്ടറി ടെൽവിൻ സിൽവയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. ശ്രീലങ്കയുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ഇന്ത്യ എപ്പോഴും പിന്തുണ നൽകുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. 5th കൗഡില്യ എക്കണോമിക് കോൺക്ലേവ് ശനിയാഴ്ച മുതൽ ന്യൂഡൽഹി ആരംഭിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ സംസാരിക്കും. മാറ്റങ്ങളുടെ യുഗത്തിലെ പ്രതിരോധശേഷി എന്നതാണ് 3 ദിവസം നീളുന്ന കോൺക്ലേവിന്റെ പ്രമേയം. 80 വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ നയരൂപീകരണ വിദഗ്ധരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും അടങ്ങുന്ന 150-ലേറെ പ്രമുഖർ പങ്കെടുക്കും. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്താദ്യമായി മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച് കേരളം പുതിയ മാതൃക സൃഷ്ടിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും കരസ്ഥമാക്കി. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 8th സ്ഥാനത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ദേശീയ യുദ്ധസ്മാരകം, പോലീസ് സ്മാരകം തുടങ്ങിയവയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികരോടുള്ള ആദര സൂചകമായി 2019 ജനുവരിയിലാണ് ദേശീയ യുദ്ധസ്മാരകം ഇന്ത്യാഗേറ്റിന് സമീപം സ്ഥാപിതമായത്. 2018 പോലീസ് അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ദേശീയ പോലീസ് സ്മാരകം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ധീര സൈനികരുടെ പോരാട്ട വീര്യത്തിന്റെ അടയാളമായാണ് ഈ സ്മാരകങ്ങൾ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: മുജ വിശ്വാസ് ഹെ കി ദേശ്വാസിയോ കെ ലിയേ രാഷ്ട്രീയ സൈനിക് സ്മാരക് ജാന കിസി തീർത്ഥസ്ഥൽ ജാനേ കെ സമാൻ ഹോഗാ. രാഷ്ട്രീയ സൈനിക് സ്മാരക് സ്വതന്ത്രത കെ ബാദ് സർവോച്ച ബലിദാൻ ദേനേ വാലേ ജവാനോ കെ പ്രതി രാഷ്ട്ര കി കൃതജ്ഞത കാ പ്രതീക് ഹെ. സ്മാരക കാ ഡിസൈൻ ഹമാരെ അമർ സൈനികോ കെ അദമ്യ സാഹസ് കോ പ്രദർശിത് കർത്താ ഹെ.
0: ന്യൂഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛത ഹി സേവ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുത്തു. പൊതുസ്ഥലങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏക് പേട് മാ കെ നാം പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിൽ അദ്ദേഹം വൃക്ഷത്തൈ നട്ടു. ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോയ ഫ്ലൈ ദുബായ് വിമാനത്തിലെ

0: കോക്ക്പീറ്റിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിമാനം സൗദിയിൽ അടിയന്തരമായി ഇറക്കിയ സംഭവത്തിൽ UAE അറ്റോർണി ജനറൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. UAE രജിസ്ട്രേഷൻ വിമാനമായതിനാൽ ഭീകരാക്രമണ സാധ്യതയടക്കം പരിശോധിക്കാൻ രാജ്യത്തിന് നിയമപരമായ അധികാരമുണ്ട്. പരിക്കേറ്റിട്ടും ആക്രമിയെ കീഴടക്കാൻ സഹായിച്ച് വൻ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ UAEയിലെ ഇന്ത്യൻ സ്ഥാനപതിയും കോൺസൽ ജനറലും അഭിനന്ദിച്ചു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഡൽഹി സർവകലാശാലയിൽ ശ്രംദാൻ ശുചിത്വ യജ്ഞം പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവയ്ക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സാമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനകാര്യ മന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നാളെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരും. സബ്കി യോജന സബ്കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനവും നടക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുക, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടക്കും. ദേശീയ പെൻഷൻ പദ്ധതി ലളിതമാക്കാനും വരുമാന പദ്ധതികൾ ഉറപ്പാക്കാനും നടപടിയുണ്ടാകുമെന്ന് ചീഫ് ഇക്കണോമിക് അഡ്വൈസർ വി അനന്ത നാഗേശ്വരൻ. പെൻഷൻ ഇൻഷുറൻസ് മേഖലകളിൽ ജനങ്ങളുടെ നിക്ഷേപം കുറവായതിനാലാണ് നടപടി. ജനങ്ങൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്ക് പെൻഷൻ പദ്ധതികളിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. NPS ദിനം 2026 ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ നടത്തിപ്പിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPSC ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സേനാ വിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും കൊണ്ടുവരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന്റെ വികസനത്തിൽ മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി സമയം 7:35. യുവവാണി പ്രിയപ്പെട്ട കൂട്ടുകാരെ, യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. പാടത്തും പറമ്പിലും കൃഷി അറിവും അനുഭവവും യുവത്വം പങ്കുവയ്ക്കുമ്പോൾ ഇന്ന് ഈ പരിപാടിയിലൂടെ കൃഷി അറിവുകൾ പങ്കുവയ്ക്കാൻ ആദ്യമെത്തുന്നത് അഞ്ജു അശോകൻ. നെല്ലിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പറ്റിയാണ് അഞ്ജു പറഞ്ഞു തരുന്നത്. നമുക്ക് കേൾക്കാം.
2: നമസ്കാരം. ഒരു നേരമെങ്കിലും നെല്ലേരി ആഹാരം കഴിക്കാത്തതിനെ കുറിച്ച് ശരാശരി മലയാളിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയ്ക്ക് പ്രിയങ്കരവും പ്രധാന ഭക്ഷ്യവസ്തുവുമാണ് നമുക്ക് നെല്ലരി. പക്ഷേ ചോറും പ്രഭാത ഭക്ഷണവും മറ്റു ചില പലഹാരങ്ങളുമായാൽ തീരുന്നതാണ് നമ്മുടെ നെല്ലരി വിഭവങ്ങൾ. ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അരിയിൽ നിന്ന് അനേകം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ചൈന ലോക വിപണി കീഴടക്കുമ്പോൾ ഇന്ത്യ ഈ രംഗത്ത് ഇന്നും ശൈശവ ദിശയിൽ തന്നെയാണെന്ന് പറയാം. അരിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളോട് മലയാളികൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഈ രംഗത്ത് വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണി പിടിക്കാനുള്ള ശ്രമം വളരെ കുറവാണ്. അരി പ്രധാന ഭക്ഷ്യവസ്തു ആയതിനാൽ കാലത്തിനനുസരിച്ചുള്ള വ്യത്യസ്തത ഉൽപ്പന്നങ്ങളാക്കിയാൽ തീർച്ചയായും നല്ല വിപണന സാധ്യതയുണ്ട്. ഔഷധഗുണം കൂടി മുതലെടുത്തു വേണം അരിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണി കണ്ടെത്താൻ. അരിയിൽ നിന്ന് തവിടെണ്ണ, നൂഡിൽസ്, കേക്ക്, ബ്രെഡ്, റെഡി ടു ഈറ്റ്, പാസ്ത തുടങ്ങി അനേകം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. ഇതിനെല്ലാം നല്ല വിപണി സാധ്യതയും കേരളത്തിലുണ്ട്. കേരളത്തിന്റെ അലംഭാവം ചൂഷണം ചെയ്യുന്നതാകട്ടെ മറ്റു സംസ്ഥാനങ്ങളിലെ വ്യവസായികളുമാണ്. അരിയിൽ നിന്ന് കൂടുതൽ ആരോഗ്യപ്രദങ്ങളായ ഉൽപ്പന്നങ്ങൾ

0: ഉണ്ടാക്കാനും അത് പരിചിതമാകാനും ശ്രമം വേണം. ഇതിനായി നെല്ലിന്റെ ഉത്പന്ന വൈവിധ്യവൽക്കരണ സാധ്യതകളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും കർഷക കൂട്ടായ്മയും അത്യാവശ്യമാണ്. കരളിന് കാവൽ മുളപ്പിച്ച അരി. ആരോഗ്യ ഭക്ഷണമായി പ്രിയം നേടുകയാണ് മുളപ്പിച്ച അരി. ഇത്തരം അരിയുടെ ആരോഗ്യമഹത്വം മനസ്സിലാക്കിയ ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിലാണ് മുളപ്പിച്ച അരി ഉത്പാദിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 49 ഉൽപ്പന്നങ്ങൾക്ക് പേറ്റന്റും ലഭിച്ചു. ഏറ്റവും ഉയർന്ന സമീകൃത പോഷകാംശമുള്ളതാണ് മുളപ്പിച്ച അരി. അതിനാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിപണി സാധ്യതയുണ്ട് അരിയുടെ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിന്. ഗാമ അമിനോ ബ്യൂട്ടൈറിക് ആസിഡ് എന്ന നീരോസികാരി മുളപ്പിച്ച ചമ്പാവ് അരിയിൽ സാധാരണ അരിയേക്കാൾ 10 ഇരട്ടിയാണ്. ഇത് കരളിന്റെ ആരോഗ്യത്തിന് അത്യുത്തമം. മുളപ്പിച്ച ചമ്പാവരി ആരോഗ്യ ഭക്ഷണത്തിൽ പ്രിയം നേടുന്നതിന് പിന്നിലെ രഹസ്യവും അതുതന്നെ. 8 മുതൽ 12 മണിക്കൂർ നെല്ലിനെ വെള്ളത്തിൽ കുതിർത്ത് മുളപ്പിച്ചെടുക്കുക മാത്രമാണ് ഇതിനു പിന്നിലുള്ള സാങ്കേതിക വിദ്യ. മുളപ്പിച്ച അരി പാചകം ചെയ്തു കഴിക്കുന്നത് കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളെ തടയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. രക്തസമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ആർത്തവ തകരാറുകൾ എന്നിവയ്ക്കും പരിഹാരമാണ് മുളപ്പിച്ച അരി. ഭക്ഷ്യനാര്, വിറ്റാമിൻ ഇ, നിയാസിൻ, ലൈസിൻ എന്നിവ 4 ഇരട്ടിയാണ് മുളപ്പിച്ച അരിയിൽ. വിറ്റാമിൻ ബിയും മഗ്നീഷ്യവുമാകട്ടെ 3 ഇരട്ടിയും. മുളപ്പിച്ച അരിയിലെ എൻസൈമുകൾ വൻകുടലിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്നും ഈയിടെ നടന്ന ചില ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മുളപ്പിച്ച അരി അൽഷിമേഴ്സ്, ഡയബറ്റീസ്, കുടലിലെ ക്യാൻസർ, ഹൃദ്രോഗം, തലവേദന, മലബന്ധം എന്നിവ മാറാൻ സഹായിക്കും. പാചക ഗുണമുള്ള പോഷകാഹാരമായ മുളപ്പിച്ച അരിക്ക് കേരളത്തിൽ വിപണി പിടിക്കാൻ എളുപ്പമാണ്. 1 കിലോഗ്രാം മുളപ്പിച്ച അരിക്ക് അന്തർദേശീയ വിപണിയിൽ 300 രൂപയിലേറെയാണ് വില. മാത്രവുമല്ല, ഈ അരിയിൽ നിന്ന് റൈസ് ബോൾ, റൈസ് സൂപ്പ്, കുക്കീസ് തുടങ്ങിയ മറ്റു മൂല്യവർദ്ധിത വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കാം. നമ്മുടെ കർഷക കൂട്ടായ്മകൾക്കും മറ്റും ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ നല്ല ലാഭം നേടാവുന്നതാണ്. അടുത്ത ഒരു ഉൽപ്പന്നമാണ് തവിടെണ്ണ. അരിയുടെ തവിടിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണയാണ് തവിടെണ്ണ. ഇന്ത്യ, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ തവിടെണ്ണ ഒരു പ്രധാന ഭക്ഷ്യ എണ്ണയാണിപ്പോൾ. മാത്രമല്ല, ഉയർന്ന താപനിലയിൽ പാചകം ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ഏറ്റവും മികച്ച എണ്ണകളിൽ ഒന്നാണ് തവിടെണ്ണ. ഹൃദയാരോഗ്യത്തിന് ഗുണകരമായ എണ്ണകളിൽ ഒന്നാണ് തവിടെണ്ണ. 38% മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും 37% പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും 25% സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുമാണ് തവിടെണ്ണയിലുള്ളത്. ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് തവിടെണ്ണയുടെ മറ്റൊരു പ്രത്യേകത. ഹൃദയരോഗങ്ങളും രക്തസമ്മർദ്ദവും നിമിത്തമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്രയിക്കാനാവുന്ന ഒരു എണ്ണയാണിത്. തവിടെണ്ണയിലെ ലിപ്പോയിക് ആസിഡ് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. കേരളത്തിൽ ഉപയോഗിക്കുന്ന തവിടെണ്ണയിൽ ഏറെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നതാണ്. ഹൈദരാബാദിൽ നിന്നുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിൽ തവിടിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ സംരംഭകർക്ക് കൈമാറുന്നുണ്ട്. ടെക്നോളജി മിഷൻ ഓൺ ഓയിൽ സീഡ്സ്, പൾസ് ആൻഡ് മെയ്സ് എന്ന കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ കീഴിലുള്ള സാമ്പത്തിക സഹായവും ഈ വ്യവസായം തുടങ്ങുന്നവർക്ക് ലഭിക്കും. ഭാരതത്തിൽ ഏതാണ്ട് 13 ലക്ഷം ടൺ തവിടെണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത്തെ ഉൽപ്പാദനക്ഷമത 5 ലക്ഷം ടണ്ണിൽ താഴെ മാത്രമാണ്. ചൈന, തായ്വാൻ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് തവിടെണ്ണ ഇന്ത്യയിലെത്തുന്നത്. ഈ രംഗത്ത് വിപണി താൽപ്പര്യമുള്ളവർ ശ്രദ്ധ പതിപ്പിച്ചാൽ നമുക്ക് ആവശ്യമായ തവിടെണ്ണ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുവാനും അതിലൂടെ വിദേശ കുത്തക അവസാനിപ്പിക്കുവാനും കഴിയും. അടുത്തത് ഭക്ഷ്യയോഗ്യമായ വാക്സ്. കടകളിൽ നിന്ന് ലഭിക്കുന്ന പഴങ്ങളുടെ പുറംതൊലിക്ക് തിളക്കം കൂട്ടാൻ വാക്സ് ഉപയോഗിക്കാറുണ്ട്. രാസവസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ വാക്സ് അത്യന്തം അപകടകാരിയുമാണ്. ഇതിന് പരിഹാരമാണ് തവിടെണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന കുഴമ്പ് വേർതിരിച്ചെടുക്കുന്ന ഭക്ഷ്യയോഗ്യമായ വാക്സ്. വാഴപ്പഴം, മാങ്ങ, ആപ്പിൾ എന്നിവയിൽ തവിടെണ്ണയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വാക്സ് ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നവും ഉണ്ടാകില്ല. പഴങ്ങൾക്ക് നല്ല തിളക്കവും ഉണ്ടാകും. ഇത്തരം വാക്സ് ഉപയോഗിച്ച് സോപ്പും നിർമ്മിക്കാം. ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ലക്ഷ്യം വെച്ച് വിപണി പിടിക്കാവുന്നതാണ്. ഇതിനാവശ്യമായ ഉപകരണവും സാങ്കേതിക അറിവും തൃശൂർ വെള്ളാനിക്കരയിലെ കേരള കാർഷിക സർവകലാശാലയുടെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജിയിൽ നിന്ന് ലഭിക്കും. അടുത്തതായി അരിയിൽ നിന്നും വൈൻ ഉൽപ്പാദിപ്പിക്കാം. 100 ആണ്ടുകൾക്ക് മുൻപ് തന്നെ ജപ്പാൻ അരിയിൽ നിന്ന് വൈൻ ഉണ്ടാക്കുന്ന വിദ്യ വികസിപ്പിച്ചു. ലോക മാർക്കറ്റിൽ വലിയ ലാഭമാണ് ഇന്നും ജപ്പാൻ നേടിക്കൊണ്ടിരിക്കുന്നത്. സാക്കേ എന്നാണ് അരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈനിന് ജപ്പാനിൽ പറയുന്ന പേര്. അരിയുടെ രാജാവ് എന്നാണ് സാക്കേ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം. സാക്കേ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലവും അതിനാവശ്യമായ വെള്ളം എടുക്കുന്ന അരുവികളെയും ജപ്പാൻ സർക്കാർ പ്രത്യേകം സംരക്ഷിച്ചു പോരുന്നു. അടുത്തതായി ബ്രൗൺ റൈസ്. ആരോഗ്യകാര്യത്തിൽ ഇന്ന് ഏറെ ശ്രദ്ധിക്കുന്ന കാലമായതുകൊണ്ട് ആരോഗ്യ ഭക്ഷണത്തിലും പ്രാധാന്യം കൂടുന്നു. ഔഷധമൂല്യമുള്ള അരിയിലൂടെ ആരോഗ്യ വിപണിയിൽ അരിക്കും സ്ഥാനം പിടിക്കാവുന്നതാണ്. ഔഷധ ഗുണമുള്ള അരിവർഗങ്ങൾ അനേകമുണ്ട്. അതിലൊന്നാണ് ആവശ്യക്കാർ ഏറെയുള്ള ബ്രൗൺ റൈസ്. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യുന്ന ഇനം കൂടിയാണിത്. ഇരുമ്പും മഗ്നീഷ്യവും മിനറലുകളും കൊണ്ട് സമ്പുഷ്ടമാണ് ബ്രൗൺ റൈസ്. വിറ്റാമിൻ B1, B2, B3, B6 പുറമെ ഫോസ്ഫറസും കാൽഷ്യവും കൂടുതലാണ്. മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ബ്രൗൺ റൈസ് സഹായിക്കും. ഹൃദ്രോഗം, Type 2 പ്രമേഹം എന്നിവ തടയുന്നതിനാൽ ബ്രൗൺ റൈസിന് ആവശ്യക്കാർ ഏറെയാണ്. കാലത്തിനനുസരിച്ച് ഈ അരി ഉൽപ്പാദിപ്പിക്കാൻ കർഷകർ ശ്രദ്ധിച്ചാൽ വൻ ലാഭം നേടാവുന്നതാണ്. അടുത്തതായി റെഡ് റൈസ്. ആരോഗ്യം മുതലെടുത്ത് വിപണന സാധ്യത കണ്ടെത്താവുന്ന ഒരിനം അരിയാണ് റെഡ് റൈസ്. ബ്രൌൺ റൈസിനെ അപേക്ഷിച്ച് ചുരുങ്ങിയ രീതിയിൽ സംസ്കരിച്ചെടുക്കാവുന്ന ഇനമാണ് റെഡ് റൈസ്. മാംഗനീസ്, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളമുള്ളതിനാൽ ഈ ഇനം അരി പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ള രോഗികൾക്കും നല്ലതാണ്. ആ പ്രത്യേകത തന്നെയാണ് റെഡ് റൈസിന്റെ വിപണി സാധ്യതയും. രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനാൽ ചുവന്ന അരി പതിവായി കഴിക്കുന്നത് ആസ്മ രോഗികൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ കൊണ്ട് സമ്പുഷ്ടമായതിനാൽ പെട്ടെന്ന് വിശപ്പുണ്ടാകില്ല. അമിതാഹാരം കുറയ്ക്കാനും ശരീരഭാരം കൂടാതിരിക്കാനും റെഡ് റൈസ് സഹായിക്കുന്നു. അടുത്തതായി മൈദ ചേരാത്ത ബ്രെഡ്. ഗ്ലൂട്ടൻ എന്ന ഹിതകരമല്ലാത്ത പ്രോട്ടീൻ ചേരുന്നത് കൊണ്ടാണ് പലരും മൈദയും ഗോതമ്പും കൊണ്ടുള്ള ബ്രെഡ് ഉപേക്ഷിക്കുന്നത്. ഗ്ലൂട്ടനെ ഭയന്ന് ആരും ബ്രെഡ് കഴിക്കാതിരിക്കേണ്ട. ഈ പ്രശ്നത്തിന് പരിഹാരമാണ് അരിമാവിൽ നിന്നുണ്ടാക്കുന്ന ബ്രെഡ്. ആവശ്യക്കാർ ധാരാളമുള്ളതുകൊണ്ട് അരിമാവ് കൊണ്ടുണ്ടാക്കുന്ന ബ്രെഡിന് വ്യവസായ സാധ്യത ഏറെയാണ്. ഗോതമ്പ്, മൈദ തുടങ്ങിയവയിൽ നിന്നുണ്ടാക്കുന്ന ബ്രെഡിനേക്കാൾ അരിബ്രെഡിന് ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, ഇഷ്ടം കൂടുന്നു. ഇതുകൂടാതെ ബ്രെഡ് റോൾസ്, ഉണക്കമുന്തിരി ചേർത്ത റൈസ് ബ്രെഡ്, നട്ട് റൈസ് ബ്രെഡ് തുടങ്ങി പുതിയ ഉൽപ്പന്നങ്ങൾക്കും വിപണി സാധ്യതയുണ്ട്. ബ്രെഡ് ഉണ്ടാക്കുന്ന അരിമാവിൽ മുരിങ്ങപ്പൊടി കൂടി ചേർത്താൽ ആവശ്യക്കാർ ഏറെ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. ബ്രെഡ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അരിമാവിൽ നിന്ന് പാസ്തയും ഉണ്ടാക്കാം. ജൈവ അരി, നിറമുള്ള അരി, സുഗന്ധമുള്ള അരി, പെട്ടെന്ന് പാചകം ചെയ്യാവുന്ന അരി, റെഡി ടു ഈറ്റ് റൈസ് എന്നിവയ്ക്കെല്ലാം വിപണന സാധ്യത ഏറെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. കേരളത്തിലെ നെൽ കർഷകർ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിന് താൽപ്പര്യം കാണിക്കണം. ഇതിലൂടെ നെൽകൃഷി കൂടുതൽ ലാഭകരമാകും. ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: നെല്ലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ അഞ്ജു അശോകൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ജൈവമാലിന്യ സംസ്കരണമെന്ന നാം ഏവരും ഏറെ ബുദ്ധിമുട്ടാറുള്ള ഒരു പ്രശ്നത്തിന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് വെള്ളായണി കാർഷിക കോളേജ്. മാലിന്യത്തെ വേഗത്തിൽ വളമായി മാറ്റാൻ സഹായിക്കുന്ന ശുചിത എന്ന ഈ സാങ്കേതിക വിദ്യയെ നമുക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹിബ ഖാലിദ്.
2: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാനിവിടെ ശുചിത അഥവാ ജൈവമാലിന്യ സംസ്കരണത്തിന്റെ നൂതന ശൈലിയെക്കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെയും ഉപയോഗത്തെക്കുറിച്ചും പരിചയപ്പെടുത്തുന്നു. വളർന്നുവരുന്ന ജനസംഖ്യയും സ്ഥല ലഭ്യതാക്കുറവും ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. വർദ്ധിച്ചുവരുന്ന നഗരവൽക്കരണവും ഉപഭോക്തർ സംസ്കാരവും പരിസ്ഥിതി സൗഹൃദ മാലിന്യ സംസ്കരണത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്നു. കേരളത്തിൽ ഇന്ന് വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യമാണ് ഭക്ഷണ മാലിന്യം. ഹോട്ടലുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും മറ്റു പരിപാടികളിൽ നിന്നും, പ്രത്യേകിച്ച് നഗര അർദ്ധനഗര റെസിഡൻസ് അപ്പാർട്ട്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മാർക്കറ്റിലൂടെയും ഉണ്ടാകുന്ന ഭക്ഷണ മാലിന്യം വലിയ തോതിൽ തന്നെയാണ്. ഇവയുടെ മാലിന്യ നിർമാർജ്ജനം നമ്മെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നു തന്നെ. ജൈവമാലിന്യ സംസ്കരണത്തിന് നിലവിൽ കിച്ചൺ ബിൻ, പൈപ്പ് കമ്പോസ്റ്റ് തുടങ്ങിയ രീതികൾ ഉണ്ടെങ്കിൽ പോലും പ്രായോഗിക ബുദ്ധിമുട്ടുകളും സങ്കീർണതകളും ഇവയെ ജനപ്രീതി ഇല്ലാതെയാക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ സാധാരണ അനുവർത്തിച്ചു വരുന്ന ശാസ്ത്രീയ ജൈവ സംസ്കരണ രീതികൾ എല്ലാം തന്നെ ജൈവ പരിവർത്തനത്തിന് 2 മുതൽ 3 മാസം വരെ കാലദൈർഘ്യം എടുക്കുന്നു. ജൈവമാലിന്യം ഉറവിടത്തിൽ നിന്ന് തന്നെ ദ്രുതഗതിയിൽ സംസ്കരിച്ച് ജൈവവളമാക്കുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. കേരള കാർഷിക സർവകലാശാലയുടെ ദക്ഷിണ മേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചെടുത്ത ദ്രുതമാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യയായ ശുചിത ഗവേഷണ മേഖലയിലെ സുപ്രധാന വഴിതിരിവാണ്. ഉറവിടത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ജൈവമാലിന്യം അന്നന്ന് തന്നെ താപരാസ പ്രക്രിയയിലൂടെ ദുർഗന്ധമില്ലാത്ത ജൈവവളമാക്കി മാറ്റുന്നു. അതിവേഗ മാലിന്യ സംസ്കരണത്തിലൂടെ ജൈവവളം ഉൽപാദനത്തിനായി കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്തു വികസിപ്പിച്ചെടുത്ത യന്ത്രമാണ് ശുചിത. വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് വിഭാഗം ശാസ്ത്രജ്ഞരാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. ഈ മെഷീൻ വികസിപ്പിക്കുന്നതിൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്നൊവേഷൻ എക്സ്പീരിയൻസ് സർവകലാശാലയെ സഹായിച്ചു. സാധാരണയുള്ള മാലിന്യ സംസ്കരണ രീതികൾ 30 മുതൽ 60 ദിവസം വരെ എടുക്കുമ്പോൾ ശുചിത യന്ത്രം വെറും 5 മണിക്കൂർ കൊണ്ട് മാലിന്യത്തെ വളമാക്കി മാറ്റുന്നു. ശുചിത യന്ത്രത്തിന് മുഖ്യമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒരു ജൈവമാലിന്യ അരവ് യന്ത്രവും ഇരട്ടപ്പുറച്ചട്ടയോടു കൂടിയ താപനിയന്ത്രണ സംവിധാനമുള്ള സംസ്കരണ ഭരണിയും. ജൈവമാലിന്യം സംസ്കരിക്കാൻ പര്യാപ്തമായ വ്യത്യസ്ത ശേഷിയിലുള്ള മെഷീനുകൾ ലഭ്യമാണ്. പൂർണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രം ഉപയോഗിച്ച് 20 മുതൽ 100 കിലോ മാലിന്യം വരെ സംസ്കരിക്കാം. 20 കിലോ മെഷീന് കേവലം 2 ചതുരശ്ര മീറ്റർ സ്ഥലവും 3 യൂണിറ്റ് വൈദ്യുതിയുമാണ് ആവശ്യം. സാധന സാമഗ്രികളും നിർമ്മിക്കുന്ന വളവും മറ്റും സൂക്ഷിക്കുന്നതിന് 2 ചതുരശ്ര മീറ്റർ കൂടി ആവശ്യമുണ്ട്. വെയിലിൽ ഉണക്കാനുള്ള സ്ഥലവും ആവശ്യമുണ്ട്. ഉണക്കുന്നതിന് സ്ഥലപരിമിതിയുള്ള ഇടങ്ങളിൽ വൈദ്യുതി ഡ്രയർ, സോളാർ ഡ്രയർ എന്നിവയും ഉപയോഗിക്കാം. റബ്ബർ ഷീറ്റ് ഉണക്കുന്നതുപോലെ വിറകടുപ്പിലെ ചൂട് പ്രയോഗപ്പെടുത്തിയും ഉണക്കിയെടുക്കാം. 25 കിലോ ശേഷിയുള്ള ശുചിത യന്ത്രത്തിന് ഏകദേശം 2,50,000 രൂപയാണ് വില. ഇനി ശുചിത യന്ത്രത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഉറവിടത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ജൈവമാലിന്യം അരവ് യന്ത്രത്തിൽ നിക്ഷേപിക്കുക. അരഞ്ഞ് സംസ്കരണ സംഭരണിയിലേക്ക് വീഴുന്ന ജൈവമാലിന്യ മിശ്രിതത്തിലേക്ക് 1/2 മണിക്കൂർ ഇടവേളയിൽ മാലിന്യത്തിന് അനുസരിച്ച തോതിൽ കേരള കാർഷിക സർവകലാശാലയുടെ 2 രാസസംയുക്തങ്ങൾ ചേർത്ത് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിക്കുക. 1 മണിക്കൂർ നേരത്തെ താപരാസ പ്രക്രിയയിലൂടെ ജൈവമാലിന്യം വിഘടിച്ച് പരിവർത്തനം പൂർത്തീകരിച്ച് ജൈവവളമായി ഉപയോഗിക്കാൻ പാകത്തിലാകുകയും ചെയ്യുന്നു. ഇതിൽ ചെറിയ തോതിൽ ചകിരിച്ചോറ്, കരി എന്നിവ ചേർത്ത് ജലാംശം ഏകദേശം 15 മുതൽ 25% വരെ ആകുന്ന തോതിൽ ഉണക്കിയെടുക്കുന്നതോടെ തവിട്ടുനിറത്തിലുള്ള ജൈവവളം നമുക്ക് ലഭിക്കുന്നു. കൂടുതൽ നാൾ വെച്ചിരുന്നു ഉപയോഗിക്കണമെങ്കിൽ നല്ല വെയിൽ അല്ലെങ്കിൽ ഡ്രയറിൽ ഉണക്കി സൂക്ഷിക്കേണ്ടതുണ്ട്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ വിളകൾക്ക് വേണ്ട തോതിൽ ചേർത്ത് ഈ ജൈവവളം പുഷ്ടിപ്പിച്ചെടുക്കുകയും ചെയ്യാം. പൊതുവെ കേരളത്തിലെ മണ്ണിൽ നിരവധി ആവശ്യ പോഷകങ്ങളും മൈക്രോന്യൂട്രിയൻസുകളും കുറഞ്ഞിരിക്കുന്നതിനാൽ സന്തുലിതാനുപാതത്തിൽ ആവശ്യ സസ്യപോഷകങ്ങളുടെ അടിസ്ഥാന ഡോസുകൾ ഉപയോഗിച്ച് ഉൽപ്പന്നം പുഷ്ടിപ്പിക്കുകയും സൗകര്യപ്രദമായ വലുപ്പത്തിലുള്ള പാക്കറ്റുകളിലാക്കുകയും ചെയ്യാം. 1 ടൺ മാലിന്യത്തിൽ നിന്നും 300 മുതൽ 350 കിലോഗ്രാം ജൈവവളം വരെ ലഭിക്കും. ഇതിന്റെ പ്രോസസ്സിംഗ് ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാകും. ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഏറെ ഗുണമേന്മയുള്ള സമീകൃത ജൈവവളമായി ഇത് വിളകൾക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീട്ടുവളപ്പിലും മട്ടുപാവിലും ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും വേണ്ട നടിൽ മിശ്രിതം ഉണ്ടാക്കുവാനും ഈ വളം ഉപയോഗിക്കുന്നു. പച്ചക്കറി വിളകളിൽ പടരാത്തവയ്ക്ക് ചെടി 1 അടിവളമായി 500 ഗ്രാമും പടരുന്നവയ്ക്ക് ചെടി 1 2 കിലോ എന്ന തോതിലും നടുന്നതിന് 5 ദിവസം മുമ്പ് തടത്തിൽ ചേർത്ത് ഇളക്കി മേൽ മണ്ണിട്ട് മൂടുക. നട്ടു 4 ആഴ്ച വരെ പാകമായ പച്ചക്കറി വിളകൾക്ക് 50 ഗ്രാം തോതിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ലഭ്യമാക്കുക. ഇനി 4 ആഴ്ചക്ക് ശേഷമാണെങ്കിൽ 50 ഗ്രാം വീതം ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുക. NPK മൂലകങ്ങൾ 1:5:1 എന്ന തോതിലും CN റേഷ്യോ 20 താഴെയുമാണ്. ശുചിത ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഈ ജൈവവളത്തിന് മേന്മകൾ നിരവധിയാണ്. ഗാർഹിക മാലിന്യം അന്നുതന്നെ സംസ്കരിച്ച് വിളകൾക്ക് ആവശ്യമായ ഏറെ ഗുണമേന്മയുള്ള സമീകൃത ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതും ഇപ്രകാരം സംസ്കരിച്ചെടുക്കുന്ന ജൈവവളത്തിന് യാതൊരു ദുർഗന്ധം ഇല്ല എന്നതും ഇതിന്റെ സവിശേഷതയാണ്. യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും സ്വയം സഹായ സംഘടനകൾക്കും ഇത് തൊഴിലവസരവും വരുമാന മാർഗവും സൃഷ്ടിക്കുന്നു. ശുചിതായന്ത്രം മാലിന്യ സംഭരണം ഒഴിവാക്കുന്നു. മാത്രമല്ല ഉണ്ടാക്കിയെടുക്കുന്ന അവസാന ഉൽപ്പന്നമായ ജൈവവളം കൂടാതെ മറ്റു അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. മണ്ണിൽ കാർബൺ സമ്പുഷ്ടീകരിക്കപ്പെടുന്നത് കൊണ്ട്

0: കാർബൺ ഡയോക്സൈഡ് വാതകം മൂലമുള്ള അന്തരീക്ഷ താപനം കുറയ്ക്കുന്നതിനും വഴിയൊരുക്കും. ഫ്ളാറ്റുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, പഞ്ചായത്ത് വാർഡുകൾ അല്ലെങ്കിൽ സ്വയം സഹായ ഗ്രൂപ്പുകൾ എന്നിവയ്ക്കാണ് ഇപ്പോഴുള്ള യന്ത്രം കൂടുതൽ അനുയോജ്യം. നിലവിൽ കേരളത്തിൽ 3 സ്ഥാപനങ്ങളിലാണ് ശുചിത യന്ത്രം ഉപയോഗിച്ച് മാലിന്യ സംസ്കരണം നടത്തുന്നത്. തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മാലിന്യ സംസ്കരണത്തിന് ഓരോ ദിവസത്തെ മാലിന്യവും യന്ത്രം ഉപയോഗിച്ച് സംസ്കരിക്കുന്നു. കുടപ്പനക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ദൂരദർശൻ കേന്ദ്രത്തിലും 25 കിലോ കപ്പാസിറ്റിയുള്ള ശുചിത ഉപയോഗിക്കുന്നു. 25 കിലോ മാലിന്യത്തിൽ നിന്നും 7 കിലോ ജൈവവളം വരെ ലഭിക്കുന്നു. ശുചിത മാലിന്യ യന്ത്രം വികസിപ്പിച്ച വെള്ളായണി കാർഷിക കോളേജിലെ ഇതിന്റെ വിവിധ മാതൃകകൾ നിലവിലുണ്ട്. 25 മുതൽ 100 കിലോ വരെ സംസ്കരിക്കുന്ന യന്ത്രങ്ങളും 100 മുതൽ 200 കിലോ സംസ്കരിക്കുന്ന വലിയ യന്ത്രങ്ങളും ഇവിടെയുണ്ട്. സംസ്കരിച്ച ശേഷം ലഭിക്കുന്ന ജൈവവളം മൂലകങ്ങൾ ചേർത്ത് സമുഷ്ടീകരിച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നു. ഇത് മിതമായ വിലയിൽ കോളേജിലെ വിൽപ്പന കൌണ്ടറിൽ 1 കിലോയ്ക്ക് 57 രൂപ എന്ന നിരക്കിൽ വിൽക്കുന്നു. നഗരപ്രദേശത്തിലെ ഫ്ളാറ്റുകളിലെ അവശിഷ്ടങ്ങളും ഹോട്ടൽ ഓഡിറ്റോറിയം മറ്റും നിന്നുള്ള ജൈവ സംസ്കരണത്തിനും ശുചിത ഏറെ അനുയോജ്യമാണ്. പൂർണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ശുചിത യന്ത്രം ഇപ്പോൾ വികസിപ്പിച്ചു വരുന്നു. ശുചിത യന്ത്രം ഉറവിട ജൈവ മാലിന്യ സംസ്കരണത്തിന് ഉത്തമ മാതൃകയാണ്. ഇത് പരിസര മലിനീകരണം ഒഴിവാക്കി കാർഷിക അടിത്തറ സൃഷ്ടിക്കുവാനും സഹായിക്കുന്നു. മാത്രമല്ല, ഹരിത കേരളത്തിലേക്ക് ചുവടുവെക്കുന്ന പുതിയ തലമുറയ്ക്ക് ഇത് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യുന്നു. ശുചിതയെക്കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വെള്ളായണി കാർഷിക കോളേജിലെ മണ്ണുശാസ്ത്ര വിഭാഗത്തെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് ഞാൻ പങ്കുവച്ച വിവരങ്ങൾ എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.
1: ജൈവ മാലിന്യ സംസ്കരണത്തിന് ശുചിത, ഹിബ ഖാലിദ് സംസാരിച്ചതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ പാടത്തും പറമ്പിലും ഇവിടെ പൂർണ്ണമാകുന്നു. ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയക്കുക youth.AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ, യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
4: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

0: ആകാശവാണി സമയം 8 മണി.
1: നേർമൊഴി.
0: പ്രിയ ശ്രോതാക്കളെ, അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചില നടന്മാർ സ്ക്രീനിൽ വളരെ ഗ്രാൻഡ് ഇൻട്രൊഡക്ഷനുമായിട്ട് വരും. ചില ആളുകൾ വളരെ പതുക്കെ വന്ന് ക്യാരക്ടർ റോളുകളായി നമ്മുടെ മനസ്സിലേക്ക് ഇടം നേടി. ഒരു ദിവസം നമുക്ക് തോന്നും, ഇയാളെ നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ. അത്തരത്തിലൊരു അതിഥിയാണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത്, ശ്രീ ആനന്ദ് മന്മഥൻ. സ്വാഗതം.
2: താങ്ക് യു. ആൻഡ് ആ ഇൻട്രൊഡക്ഷൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. സന്തോഷമുണ്ട്, അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്.
1: അതാണല്ലോ സത്യം. വളരെ കുറേശ്ശെ പതുക്കെ പതുക്കെ പതുക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഇടം നേടുന്നത് ആനന്ദ്. എന്റെ ചോദ്യം, ഈ അടുത്തിടെ നടത്തിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നാണ് ഞാൻ തുടങ്ങാന്ന് വിചാരിക്കുന്നത്. കാരക്കാർമൂരി ഷൺമുഖൻ എന്ന ക്യാരക്ടർ മമ്മൂട്ടിക്ക ബ്ലാക്ക് എന്ന സിനിമയിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂൾ
2: വിദ്യാർത്ഥിയായിരുന്നു.
1: അപ്പോ ആ എക്സൈറ്റ്മെന്റ് മുഴുവനും കൊണ്ടാണ് ആ കാമിയോ റോളിന്റെ കൂടെ നിൽക്കുന്ന ഫ്രെയിമിൽ ഞാനുണ്ട് എന്നൊരു എക്സൈറ്റ്മെന്റ് ആനന്ദ് ലോകത്തിനോട് വിളിച്ചു പറയുന്നത്. ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നമുക്ക് തുടങ്ങിയാലോ.
2: അത് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ, എനിക്ക് തോന്നുന്നു 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ പഠിക്കുകയാണ്. അപ്പൊ അന്നോട്ട് തന്നെ ഈ സിനിമയുടെ വലിയൊരു ആരാധനയാണ്. സിനിമ കണ്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നതൊക്കെ ഈ പറയുന്ന പോലെ രഞ്ജിത് സാറിന്റെ പടങ്ങളും ഉദയകൃഷ്ണ ചേട്ടൻ എഴുതിയ പടങ്ങളും മമ്മൂക്കിയും മോഹൻലാലും, അങ്ങനെയാണ് നമ്മൾ സിനിമയിലോട്ട് വരുന്നത്. ഇതിൽ എനിക്ക് ഭയങ്കര ലോട്ടറി ആയിരുന്നു. ഈ 3 പേരുടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ലോ ആൻഡ് ഓർഡർ എന്നുള്ള സിനിമയിൽ. അപ്പൊ അതിൽ രഞ്ജിത് സാറ് എഴുതുന്ന ഡയലോഗ്സും ഉണ്ട് അതിൻ്റെ അകത്ത്. ഉദയകൃഷ്ണ ചേട്ടനാണ് അതിന്റെ സ്ക്രിപ്റ്റ് നോക്കുന്നതെങ്കിലും രഞ്ജിത് സാറ് ചിലപ്പോഴൊക്കെ ചില അഡീഷണൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. എൻ്റെ ഒരു ത്രില്ല് എന്ന് പറയുന്നത് പുള്ളി എഴുതി തന്ന ഡയലോഗ് പറയുക എന്നുള്ളതാണ്. പുള്ളി എഴുതി തന്നിട്ട് പുള്ളി അത് മോഡുലേറ്റ് ചെയ്ത് പറഞ്ഞുതരും, ആനന്ദേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് പറഞ്ഞുതരും. അപ്പൊ ഞാൻ ഇങ്ങനെ ആ ഗംഭീരമായിട്ടുള്ള ശബ്ദത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിങ്ങനെ കേട്ട്, അപ്പൊ എന്റെ മനസ്സിൽ പോകുന്നത് ഇതുപോലെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്നാണ്. അത് നമ്മളെ കൊണ്ട് പറ്റില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ ഈ സിനിമയിലെ ഒരു സീനുണ്ട്, ഈ സീൻ കണ്ടിട്ടുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? ഒരു വീട്ടിലേക്ക് ഞാൻ പോയി, അവിടെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ അത്

0: രാവിലെ നമ്മൾ അവിടെ ചെന്ന് അപ്പൊ പുള്ളി അതിൽ ഡയലോഗ് ചെയ്തതാണ്, പുള്ളി അപ്പൊ അതില് എഴുതി അവർ രാവിലെ അവിടെ ചെന്ന് അപ്പൊ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പുള്ളി ഒരു 4 പേജ് ഡയലോഗ് എഴുതി തന്നിട്ട് എന്റെ ആനന്ദേ ഇതൊരു 15 മിനിറ്റ് തരും പഠിച്ചിട്ട് വന്നു. ഈ വിറച്ച കൈയോടെയാണ് ഞാൻ ഈ സാധനം വാങ്ങിക്കുന്നത്. വാങ്ങിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ 4 പേജ് ഡയലോഗ് ഉണ്ട്, എനിക്ക് മാത്രമേ ആ സീനിൽ ഡയലോഗ് ഉള്ളൂ സത്യം പറഞ്ഞാൽ. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ഇതാരാണ് എനിക്ക് ഇപ്പൊ ഈ ഡയലോഗ് തന്നത്, എത്ര ക്യാരക്ടേഴ്സ്, എത്ര സിനിമകൾ, മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായ സിനിമകൾ എഴുതിയ ആളാണ് എനിക്ക് ഇങ്ങനെ 4 പേജ്
1: എല്ലാ ടൈപ്പ്
0: സിനിമകളും എഴുതിയ ആളാണ് എനിക്കൊരു 4 പേജ് ഡയലോഗ് എഴുതി തന്നിട്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, പിന്നെ നമുക്ക് നമ്മൾ ഈ സിനിമകൾ കണ്ട് വളർന്നുകൊണ്ട് തന്നെ എവിടെയൊക്കെയോ പുള്ളി ഉദ്ദേശിക്കുന്ന മീറ്റർ എന്താണെന്നൊരു ധാരണ എനിക്കുണ്ട്. ചിലപ്പം തെറ്റാവാം, ചിലപ്പോൾ ശരിയാവാം, പക്ഷെ ഞാൻ ആ ധാരണ വെച്ചിട്ടങ്ങ് പഠിച്ചു അതിനെ. എനിക്കപ്പം മനസ്സിൽ വന്നതൊക്കെ എന്താ പറയുന്നത്, പഴയകാല സിനിമകളിലൊക്കെ ഈ പറയുന്ന പോലെ പോലീസ് ക്യാരക്ടേഴ്സൊക്കെ വരുന്ന സുമാര സാറും ഈ KPC സണ്ണിയും ഒക്കെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് ഉണ്ടല്ലോ. അപ്പൊ അവര് നായകനോ വില്ലനോ ആയിരിക്കില്ല, പക്ഷെ അവർ ഇമ്പ്രസീവ് നമ്മൾ. അപ്പൊ അതാണ് എന്റെ മനസ്സിൽ വന്നത്, എനിക്ക് അതേപോലെ ചെയ്യണം, ഇത് എന്റെ ഒരു ഏരിയയാണ്, ഈ സീൻ എന്റെ സീനാണ് എന്നുള്ള രീതിയിൽ ഞാനത് പഠിച്ചു അത് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് വന്നു, സാറിന് ഉൾപ്പെടെ ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞപ്പോൾ, എനിക്കും ഭയങ്കര പേഴ്സണലി ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിൽ മമ്മൂക്ക ഉണ്ട് എന്നുള്ളത്. അപ്പം ഈ സിനിമയെപ്പറ്റി നമുക്ക് അവിടെ പോകുന്നവർക്ക് യാതൊരു ധാരണയില്ല, എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് ഒന്നുമില്ല, അറിയില്ല. മമ്മൂക്ക ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഒന്നാണ്, എന്റെ ക്യാരക്ടറും ചെറുതായിരുന്നു, അത് പിന്നെ വലുതായതാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്തെന്ന് പറയുന്നു മമ്മൂക്കരോടുള്ള സീനുണ്ടെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ പൊന്നെ ഇനിയിപ്പോൾ എന്ത് വേണം എനിക്ക്, കാരക്കാമുറി ഷൺമുഖനാണ് വരുന്നത്, അതും പുള്ളിയുടെ ഇൻട്രോ സീന് തുടങ്ങുന്നത് തന്നെ നമ്മളടുത്താണ്. അപ്പം അങ്ങനെ വന്ന് എൻ്റെ നെഞ്ചിൽ ചവിട്ടി ആണ് ഇൻട്രോ വരുന്നത്. അത് തന്നെ ഒരു ഭയങ്കര ഒരു അഭിമാനമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പം അത് ഞാനിങ്ങനെ എൻ്റെ അടുത്ത് പുള്ളി വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എടാ നീയൊക്കെ കൂടെ ഇപ്പൊ കൊച്ചി അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്റെ സജഷനിലാ ഷോട്ട് പോകുന്നത്. ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു പുള്ളി, ആദ്യമായിട്ട് എന്റെ ഞാൻ ഒരു 10 വർഷമായി സിനിമാ ജീവിതം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ക്യാരക്ടർ അല്ലാതെ ഞാനിങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നത്. കാരണം ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് മമ്മൂക്കയാണ്, ക്യാരക്ടേഴ്സാണ്, അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ എന്തോ ഭാഗ്യം വെച്ചാൽ അതെന്റെ സജഷൻ ഷോട്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. പുള്ളി ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വല്ലാണ്ടായിപ്പോയി, ഞാൻ ലോസ്റ്റായിപ്പോയി, എന്റെ മുമ്പ് ഇരിക്കുന്ന ആരാ എന്നൊക്കെയുള്ള ചിന്തകളായിപ്പോയി. അത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ ആ സമയത്ത് ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി എനിക്കെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെ ആരും ഫ്രണ്ടി ഒന്നും നിന്നാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഭയങ്കര ചില്ലായിരുന്നു പുള്ളി, നമ്മളടുത്തൊക്കെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുകയും എന്നെ കണ്ടപ്പോൾ തന്നെ അത് അറിയാം പൊന്മോനൊക്കെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അവാർഡാണ്. ഞാൻ ഇങ്ങനെ ഒരു സിനിമയുടെ സഹ എഴുത്തുകാരനും കൂടെ ആയിരുന്നു സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണന്നുള്ള. അപ്പൊ അതും പുള്ളി എടുത്ത് പറഞ്ഞു അവിടെ ഉള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്, നമ്മളെയൊക്കെ ആൾക്കാർ നോട്ട് ചെയ്യുന്നില്ല, അതും മമ്മൂക്കയെ പോലൊരാള് നോട്ട് ചെയ്ത് നമ്മളെയൊക്കെ അറിയാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇട്ടത്.
1: എന്തായാലും ലോ ആൻഡ് ഓർഡർ ഒരു പക്ഷേ എല്ലാവർക്കും വർക്കായില്ലെങ്കിൽ കൂടി SHO ദയാനന്ദനെ കുറിച്ച് എല്ലാവരും വളരെ കാര്യമായി തന്നെ സംസാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു ഫുൾ ലെങ്ത് പോലീസ് ക്യാരക്ടർ ആനന്ദ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പോലീസുകാരനായിട്ട് എടുത്തു നിർത്താൻ പറ്റുന്ന ഫിസിക്കൊക്കെ ഉണ്ടെങ്കിലും ഒരു പക്ഷേ ഇപ്പോഴാണ് ആ ഒരു ക്യാരക്ടർ വരുന്നത്. എന്ന് മാത്രമല്ല അങ്ങനെ കൗശലക്കാരനായിട്ടൊരു പോലീസുകാരൻ ആ ഒരു ഒരു കഥാപാത്രത്തിൻ്റെ ഐ മീൻ ആ ഒരു കഥയുടെ ഇതിനനുസരിച്ച് അയാൾ ഒരേ സമയം അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് തോന്നുന്ന വിധം ആ കഥയെ കൊണ്ടുപോകുന്ന ഒരാൾ. ഇത് ഒരു ഔട്ട്ഡേറ്റഡ് കഥയാണ് എന്ന് വിലയിരുത്തുന്ന ക്രിറ്റിക്സ് പോലും ദയാനന്ദനെ വളരെ കാര്യമായി നെഞ്ചേറ്റുന്നുണ്ട്. ദയാനന്ദൻ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്?
0: എനിക്ക് ദയാനന്ദൻ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഒരു പോലീസ് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട് PC 35 എന്നുള്ള സിനിമ, അത് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അതൊരു കുറച്ചും കൂടെ ഓഫ് ബീറ്റ് ഒരു ഇൻഡിപെൻഡന്റ് പടമാണ്. അപ്പൊ ഇങ്ങനൊരു സിനിമയിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള പോലീസുകാരെയൊക്കെ എഴുതിയ രഞ്ജി പണിക്കർ സാർ, രഞ്ജി സാർ എന്നൊക്കെ ഉള്ള ലേബലിൽ വരുന്നൊരു സിനിമയിൽ ഇങ്ങനൊരു കണ്ണിങ് ആയിട്ടുള്ളൊരു പോലീസുകാരനെ, ഈ പറയുന്ന പോലീസുകാരൻ എല്ലായിടത്തും നിൽക്കുന്നുണ്ട്, വില്ലന്റെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലായിടത്തും, പക്ഷെ പുള്ളിക്ക് സ്വയം തടിയൂര അറിയാം, അതിനുവേണ്ടി പുള്ളി എന്തും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കണ്ണിങ് ആയിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ഭയങ്കര എന്താ പറയുക, അങ്ങനെ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ സിനിമകളിൽ അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സിനെ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സുകൊണ്ട് എപ്പോഴും ഒരു 90s നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ പണ്ട് കണ്ട കുറെ സിനിമകളുടെ ഒരു ഇൻഫ്ലുവൻസും കൂടെ ഉണ്ടാവും. ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ആ ക്യാരക്ടർ സിനിമയിൽ വന്നപ്പോൾ ഒരു ഒന്നോ രണ്ടോ സിനിമകളിലേക്ക് വന്നതാണ് ഞാൻ, പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാനും പറ്റും. നമ്മൾ ഈ പഴയ കാലത്ത് സിനിമകൾ നമ്മൾ അറിയാലോ, നമുക്ക് സിനിമ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടായിരിക്കില്ല വരുന്നത്, അത് അവിടെ നിന്ന് ഡെവലപ്പ് ആവുകയായിരിക്കും. ഏതാണ്ട് ആ ഒരു പ്രോസസ്സിലൂടെ ഈ സിനിമയും കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാനും എനിക്ക് പറ്റി. പിന്നെ ഈ പലപ്പോഴും ഞാൻ മെസ്മറൈസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പുള്ളി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, രഞ്ജി സാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സീൻ എടുക്കുന്നത്, ഓൾഡ് സ്കൂൾ ഫിലിം മേക്കിങ്ങിന്റെ ഒരു സംഭവം എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കൂടെ നമുക്ക് ഇത് കിട്ടിയത് ബോണസാണ്, അത്രയേ ഉള്ളൂ. അത് ദയാനന്ദ് എപ്പോഴും എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആയിരിക്കും.
1: നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. അപ്പോഴ് ആനന്ദ് വിചാരിക്കുന്നത് JJ Hay ആയിരിക്കും. അല്ല, ഞാൻ 2020 കിളിയിലോട്ടാണ് പോകുന്നത്. കിളി എന്ന് പറയുന്നതിനകത്ത് കോ റൈറ്ററും കൂടിയായിരുന്നു, നേരത്തെ

0: ഒട്ടും കുറയാതെ തന്നെ നമുക്ക് ആ കിളി എന്നുള്ള വെബ് സീരീസ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ അതില് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്, സ്വന്തമായിട്ട് ക്യാരക്ടറിനെ പൊലിപ്പിക്കാനൊക്കെ നമ്മൾ എഴുതുമല്ലോ. ചിലതൊക്കെ വിഷ്ണു പറഞ്ഞു വേണ്ട, അത്രയൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനും വിഷ്ണുവും ശ്രീജിത്തും, ശ്രീജിത്താണ് അതിൻ്റെ അകത്ത് അസോസിയേറ്റ് ആയിട്ട് നിന്നതും, ശ്രീജിത്താണ് അതിൻ്റെ ഒരു പരിധിവരെ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോയതും ശ്രീജിത്താണ്. കാരണം വിഷ്ണു അതിൻ്റെ അകത്തൊരു മെയിൻ ക്യാരക്ടർ, ശ്രീജിത്തും ഉണ്ട് അതിൽ ഹാക്കറായിട്ട്, അപ്പൊ അത് വന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. നമ്മൾ മൂന്നുപേരും കൂടെ ചേർന്നാണ് അത് പരിപ്പപ്പെടുത്തി എടുത്തത്, അത് അതിലൊരു സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ കിളി ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ. പക്ഷെ അതില്ല, അതിന്റെ സെക്കൻഡ് പാർട്ടിന് ഇനി ഒരു സ്കോപ്പ് ഇല്ല. പക്ഷെ അത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ആ സമയത്ത് എല്ലാവരും വർക്കില്ലായിരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു സ്വയംബോധമുള്ള ഒരു സാധനമാണത്. അത് ഭയങ്കര സന്തോഷമുണ്ട്. കിളി എന്നുള്ള സാധനം 6 വർഷം കഴിഞ്ഞ് ഇപ്പോഴും എടുത്ത് പറയുമ്പോൾ സന്തോഷമുണ്ട്.
1: ഒരാൾ പാഷനേറ്റ് ആയിട്ട് അയാളുടെ ഒരു ടീനേജ് മുതൽ സിനിമയെ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് താങ്കൾ കടന്നുപോയ അല്ലെങ്കിൽ വളരെ ഗൗരവമായി തന്നെ സമീപിച്ച നിമിഷങ്ങളാണ്. അതൊരിക്കലും താങ്കളെ പ്രൊഫൈൽ ചെയ്യുമ്പോഴത്തേക്ക് അത് വിട്ടുപോകാൻ സാധ്യമല്ലല്ലോ. അതുപോലെ തന്നെയാണ് ജെ ജെ ഹേ താങ്കൾക്കൊരു മുഖം നൽകി, അല്ലെങ്കിൽ ഇത് ആരാണ് ജയയുടെ ബ്രദർ എന്ന് മാത്രമാണ് പേര് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ജയൻ എന്നുള്ള പേര് അങ്ങനെ എന്നോ എനിക്ക് രജിസ്റ്റർ ആവുന്നുള്ള സംശയമാണ്. എങ്കിലും താങ്കൾ അവിടെ ശ്രദ്ധയപ്പെടുന്നു. പിന്നെ പൊന്മാൻ വന്ന് കഴിയുമ്പോഴത്തേക്ക് താങ്കളിലാണ് സിനിമ തുടങ്ങുന്നത്. ആ താങ്കളിൽ തുടങ്ങുന്ന വളരെ വീറോടുകൂടിയ യുവ നേതാവ് ഒരു ആത്മഹത്യാ മുനമ്പിൽ പോയി നിൽക്കുകയാണ്. അവിടെ നിന്നുള്ളൊരു ആർക്ക് അത് സംഭവിക്കുന്നത് മുമ്പോഴത്തേക്കാണ് ഒരുപക്ഷെ ആനന്ദിന്റെ ക്യാരക്ടറിന്, അല്ലെങ്കിൽ ആനന്ദ് എന്ന് പറയുന്ന നടനെ എക്സ്പ്ലോർ ചെയ്ത ഒരു ക്യാരക്ടറായിട്ട് ബ്രൂണോയെ തോന്നിയിട്ടുണ്ടോ?
0: ഉറപ്പായിട്ടും. നമ്മളെ മുഖം പരിചിതമാക്കിയത് ജെ ജെ ജെ ഹേ ആണെങ്കിലും ആർട്ടിസ്റ്റ് എന്നുള്ള ലൈഫ് എന്നത് പൊന്മാനാണ്. പൊന്മാനിലെ ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് എനിക്ക്. സിനിമയൊക്കെ ആകുന്ന മുമ്പ് വായിച്ചപ്പോഴേ എനിക്ക് ഈ ബുക്കിൽ ചെയ്യാൻ നമുക്ക് പറ്റിയ ക്യാരക്ടർ ഏതാണെന്ന് നോക്കിയപ്പോൾ എനിക്ക് ആദ്യമായി തോന്നുന്നത് ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയ ബ്രൂണോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് അന്ന് വായിച്ചപ്പോഴേ തോന്നിയായിരുന്നു. അത് എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ആ ക്യാരക്ടർ നമ്മളെ മനസ്സിൽ വായിച്ചത് കൊണ്ട് നമ്മളെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ ജോയ് ഷേട്ടൻ എന്നുള്ള ഡയറക്ടറിന് ആ ബുക്കിൽ അത്രത്തോളം പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഓരോ സീൻ എടുക്കുമ്പോഴും അതിന്റെ ഇമോഷൻ ഇതായിരിക്കണം എന്ന് പറഞ്ഞാൽ ബുക്ക് കൈപ്പിടിച്ചുകൊണ്ടാണ് പുള്ളി പറയുന്നത്. പുള്ളി അത്രത്തോളം ഇൻവെസ്റ്റഡ് ആണ് ആ ബുക്കിൽ. അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഈ പറയുന്ന പോലെ ക്യാരക്ടർ തുടങ്ങിയെടുത്തല്ല ആ ക്യാരക്ടർ അവസാനം നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ വളരെ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ആക്ട് ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ. അതിലൊരാൾ ഞാനാണ്. എൻ്റെ ഒരു ക്യാരക്ടറിന്റെ ജേണി ഭയങ്കര രസമാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ ഇത്രയും ഇമോഷൻസിലൂടെ, അല്ലെങ്കിൽ ഇത്രയും ഇമോഷണൽ കോംപ്ലക്സിറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടർ കിട്ടുന്നത്. അത് നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അത് വേറൊരു പ്രോസസ് ആയിരുന്നു. ഈ പറയുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു. ജോയിഷേട്ടൻ ഭയങ്കര രസമായിട്ട് ചെയ്യുന്നു. ബേസിൽ ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ ഉണ്ട്. ജസ്റ്റിനുണ്ട്, ഇന്ദുബോൻ ചേട്ടനുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു പാക്കേജായിട്ട് വരുമ്പോഴേ നമുക്ക് ഭയങ്കര രസമായിരുന്നു അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതെ.
1: ഇനി ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥയിലേക്കാണ് ഞാൻ വരുന്നത്. എന്റെ അകത്ത് നിങ്ങൾ 4 പേരേ ഉള്ളൂ. ജിയോ ബേബി എന്താണ്, നന്ദുചേട്ടൻ, റോഷൻ, സെറിൻ, നിങ്ങൾ 4 പേരേ ഉള്ളൂ. ഇതിനകത്ത് ഉള്ളതിൽ ഏറ്റവും വാളി എന്ന് തിരുവനന്തപുരത്ത് പറയാവുന്ന, ശരിക്കും അങ്ങനെ ഒരു വാക്ക് തന്നെയാണ് പറയാവുന്നത്. എങ്ങനെയായിരുന്നു അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പേരും ചഞ്ചൽ?
0: ചഞ്ചൽ
1: ബാക്കിയുള്ളവർക്കെല്ലാം എനിക്ക് തോന്നുന്നു മര്യാദയ്ക്കുള്ള അങ്ങനെ. എന്ന് മാത്രമല്ല ഈ പല നിങ്ങളുടെ യാത്രയില് എന്താണ്, 3 ആണുങ്ങളും ഒരു പെണ്ണും കൂടി ഒരു ഇത്രയും വലിയൊരു യാത്ര പോകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള പല പ്ലോട്ടുകളും തീരുമാനിക്കുന്ന ഒരു പക്ഷേ ചഞ്ചലിന്റെ ഡയലോഗിൽ അത്രയും അങ്ങനെ കയറൂരി പ്രശാന്ത് വിടുകയായിരുന്നു
0: അതില്. ഈ പറയുന്ന പോലെ പ്രശാന്തേട്ടൻ ആദ്യം നമ്മളെ വിളിച്ചിട്ട് ഒരു ഓഡിഷൻ ചെയ്യിപ്പിച്ചു. പ്രശാന്തേട്ടൻ ഭയങ്കര പെക്യുലറാണ്. ഈ പറയുന്ന പോലെ എന്ത് വേണമെന്നുള്ള പുള്ളി കൃത്യമായിട്ട് അറിയാം. ചഞ്ചൽ എന്നുള്ള ക്യാരക്ടറിനെ കുറച്ചൊന്ന് ലൂസാക്കി വിട്ടിട്ടുണ്ട് പുള്ളി. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. പുള്ളി ഒന്ന് നിങ്ങൾ അയക്കോ, കാരണം ട്രിവാൻഡ്രം സ്ലാങ്ങോ അങ്ങനത്തെ ഒരു, പ്രത്യേകിച്ച് ഈ സിനിമ സിംഗ് സൗണ്ടും കൂടെയാണ്, അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോ ചഞ്ചൽ കാച്ചാണി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ ഓഫീസ് സ്പേസിലായാലും നമ്മളെ ജീവിതത്തിലായാലും നമ്മളെ നാട്ടിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ വന്ന് തലയിട്ട് അതൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നതും ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം ചഞ്ചലിനെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, എല്ലാവർക്കും കണക്ട് ആവും ആ ക്യാരക്ടർ. എനിക്കൊന്നും ആ സിനിമയിൽ ഏറ്റവും കണക്ട് ആവുന്ന ആൾക്കാർക്ക് ഏറ്റവും കണക്ട് ആവുന്ന ക്യാരക്ടർ ചഞ്ചലിനെ ആയിരിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറിനെ എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്. ഈ ഫോൺ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഒരു കാറിന്റെ അകത്ത് നിങ്ങൾ നടന്നത് എന്തെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. 3 ആണും ഒരു പെണ്ണും ഒരു മോഡലും പിടിക്കപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആളാണ്. പക്ഷെ ആ സിനിമയിൽ എനിക്ക് തോന്നുന്ന ചഞ്ചൽ എന്നുള്ള ക്യാരക്ടറിന് നല്ല സ്ത്രീ സുഹൃത്തുക്കളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്ത്രീ സുഹൃത്തുക്കളോ അങ്ങനെയുള്ളൊരു ബന്ധങ്ങളോ ഉണ്ടായിട്ടില്ല. കാരണം ഇതിൽ ഒരു പോയിന്റിൽ തന്നെ ഈ കഥകളൊക്കെ അറിഞ്ഞതിന് ശേഷം ചഞ്ചലിനുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. നായികയെ നമ്മൾ ഇറക്കി വിട്ടിട്ട് പോകുമ്പോഴത്തേക്കും റോഷൻ ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, വിഷമത്തിരിക്കുകയാണ്, ക്യാമറ ചെറുതായിട്ട് പാനാവുന്നുണ്ട്. അപ്പൊ ഞാനും അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം അത്രേ ഉള്ളൂ ചഞ്ചൽ. അപ്പൊ അത്രയും നല്ലൊരു സുഹൃത്ത് ബന്ധം കിട്ടിയാൽ അവൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ സൊസൈറ്റി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉദ്ദേശിക്കുന്നു തോന്നുന്നത്.
1: എന്നാലും പ്രശാന്തിന്റെ ഒരു പരീക്ഷണം അത് വളരെ മനോഹരമായി അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും പാട്ടുകളുള്ള മറ്റൊരു സിനിമ ഈ അടുത്ത കാലത്ത്

0: പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതെല്ലാം വളരെയധികം സ്വീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് തിരുനേരം എന്ന സിനിമ. ഞാൻ കുറച്ചുകൂടി പുറകോട്ട് പോയി, ഈ കോവിഡ് കാലത്ത് കിളിയുടെ കാലത്ത് വേറൊരു പരീക്ഷണത്തിലും ആനന്ദ് ഇൻവോൾവ് ആയിരുന്നു. അത് ഒരു ക്ലബ് ഹൗസിൽ നടത്തിയ ഒരു നാടകം, ലക്ഷദ്വീപം നാടകം, കനലിന്റെ ലക്ഷദ്വീപം നാടകം. അത്തരം പരീക്ഷണങ്ങളിലേക്ക് എങ്ങനെയാണ് വരുന്നത്? കനലുമായിട്ടുള്ള ബന്ധം കൊണ്ടാണോ?
1: ഓഫ് കോഴ്സ് കനലുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. നമ്മൾ ഈ കനലുമായിട്ട് അല്ലെങ്കിൽ കനലിലുള്ള കണ്ണൻ ചേട്ടൻ, കണ്ണനായിരുന്നുള്ള ആക്ടർ ഹസീം ഖാൻ, ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം എന്ന് പറയുന്നത് 2017 തൊട്ട് ഉള്ള ബന്ധമാണ്. അവർ ഈ പറയുന്ന കണ്ണൻ ചേട്ടനും നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ ഡയറക്ടർ വിനേഷും കൂടെ ഒരു വീടെടുക്കുന്നു. സിനിമകളും സിനിമാ ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ട് ശാസ്തമംഗലത്ത് ഒരു വീടെടുക്കുന്ന തൊട്ടാണ് നമ്മളെല്ലാവരും കൂടെ അവിടെ കൂടാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു അവിടെ നിന്നുണ്ടായ ഒരു ബന്ധമാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു ബന്ധമാണ്. 10 വർഷം അടുപ്പിച്ചായി. അപ്പോൾ അത് ആ സമയത്തുണ്ടായ കനലെന്നുള്ള, അപ്പോഴേ കനലുണ്ട്, കനലിന്റെ നാടകത്തിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ബാക്ക്ഗ്രൗണ്ടിലായാലും ചെറിയ ചെറിയ വേഷങ്ങളിലായാലും പിന്നെ അവരെ സഹായിക്കാനായാലും അതൊക്കെ ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തതാണ്. കാരണം നാടകം എന്ന് പറയുന്നത് വേറൊരു തലത്തിൽ ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ സിനിമ പോലെയല്ല നാടകം. നമ്മൾ തട്ടിൽ കയറിയില്ല, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എവിടം വരെ മീറ്റർ പോകണം, എവിടം വരെ നമ്മൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ക്രിയേറ്റീവ് പ്രോസസ്സ് ഞാൻ കണ്ടത് ഭഗവാന്റെ മരണം എന്നുള്ള നാടകമാണ്. അപ്പോൾ ആ നാടകം ആണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ക്രിയേറ്റീവ് പ്രോസസ്സ്. ഭയങ്കര അത് തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്.
0: ക്ലൈമാക്സിൽ നമ്മൾ പ്രേക്ഷകരെ ഇൻവോൾവ്
1: അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് അത് അതിന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റിയപ്പോൾ തന്നെ ഞാൻ ആ സിനിമ ആ നാടകത്തിൽ 5 ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. ആ വേറെ ആരും നാടകത്തിൽ അത്രയും ചെയ്തിട്ടില്ല. കാരണം കുറച്ച് പേര് വരാതാകുമ്പോൾ, ഒരാൾക്ക് എന്തെങ്കിലും എന്താ അസൗകര്യം വരുമ്പോൾ അവർക്ക് മാറിയിരിക്കേണ്ടി വരുമ്പോൾ ഞാൻ വന്ന് ആ ക്യാരക്ടർ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് ഭാരത് രംഗ് മഹോത്സവത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ട്, ആ നാടകത്തിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇറ്റ്ഫോക്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല നാടകക്കാരുടെയും സ്വപ്നമാണ്, ഞാനൊരു പാർട്ട് ടൈം നാടകക്കാരനെന്ന് പോലും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ഇവരെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടറുകളൊക്കെ അവിടെ ചെയ്യാം. ആ വേദികളിൽ എനിക്ക് അവസരിപ്പിക്കാം.
0: എല്ലാ കഥാപാത്രങ്ങളുടെ ഡയലോഗ്
1: നമുക്കറിയാം, നമ്മൾ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് എല്ലാം അറിയുന്നുണ്ടല്ലോ. അപ്പൊ അത് അത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഈ നാടകത്തിലെ പെർഫോമൻസുകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയതും ഈ ഭഗവാന്റെ മരണം എന്നുള്ള അമലിന്റെ ആയാലും കണ്ണജന്റെ ആയാലും സന്തോഷന്റെ ആയാലും ഒക്കെ എല്ലാവരുടെയും പെർഫോമൻസുകൾ കണ്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര കൊതിച്ചുപോയി. നമുക്ക് സ്റ്റേജിൽ കയറാനുള്ള കൊതി തോന്നിപ്പോയി. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കോവിഡിന്റെ സമയത്തും ലക്ഷദ്വീപം അങ്ങനത്തെ പരിപാടികളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കലാജീവിതം എന്ന് പറയുമ്പോൾ സിനിമ മാത്രമല്ലോ, അപ്പൊ എല്ലാത്തിലോട്ടും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്.
0: ഹസീം എപ്പോഴും ഒരു തിയേറ്റർ എന്ന് പറയുന്ന സങ്കല്പത്തിനെ എന്നാണ് നമ്മൾ പെർഫോം ചെയ്യുന്ന സ്ഥലത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരാളാണ്. ഭഗവാന്റെ മരണത്തിന്റെ കാര്യം താങ്കൾ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഈ ഞാൻ തുടങ്ങിയ, അതെ ഏതായാലും സ്റ്റേഷൻ കടവായാലും നമ്മൾ പറഞ്ഞു തുടങ്ങിയ ലക്ഷദ്വീപം ആയാലും ആ ഒരു ചിന്തയുടെ ആ ലക്ഷദ്വീപിലെ പെർഫോമൻസിനെ കുറിച്ച് അതിന്റെ റിഹേഴ്സൽസിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഞാൻ പറഞ്ഞു കോവിഡിന്റെ സമയമാണ്. അപ്പൊ അത് ഓൺലൈൻ വഴിയായിരുന്നു, അങ്ങനെ തന്നെയായിരുന്നു പെർഫോം ചെയ്തത്, അങ്ങനെ തന്നെയായിരുന്നു പ്രാക്ടീസും ചെയ്തത്. അത് വേറൊരു അനുഭവമായിരുന്നു. നമുക്ക് അങ്ങനെ ഇതുവരെ നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു സംഭവം ചെയ്യേണ്ടി വരുമെന്നോ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നോ നമ്മൾ അതുവരെ തിരിച്ചറിഞ്ഞില്ലല്ലോ. അതിന് കോവിഡ് എന്നുള്ള സാധനം തിരിച്ച് വരേണ്ടി വന്നു. പക്ഷെ അതൊരു വേറൊരു തലത്തിലുള്ളൊരു പ്രോസസ്സായിരുന്നു. അതെപ്പോഴും കല എപ്പോഴും ജീവിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യ ഉള്ളിടത്തോളം കാലം കല എങ്ങനെയായാലും ഏതൊക്കെ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നുപോയാലും കല ഏതെങ്കിലും ഒരു ഫോമിൽ ആൾക്കാരിലേക്ക് എത്തുമെന്നുള്ളതാണ്. കാരണം അതില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഇത് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ആനന്ദ് എവിടെയായിരുന്നു?
1: ഞാൻ എന്റെ വീട്ടിലായിരുന്നു.
0: ബാക്കിയുള്ള
1: പല സ്ഥലങ്ങളിലായിരുന്നു. അതെ, അങ്ങനെ തന്നെയാണ് ചെയ്തത്.
0: ആ പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്ന എല്ലാവരും പക്ഷേ ഇത് ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന
1: പോലത്തെ. ഞാൻ എന്റെ ടെറസിലായിരുന്നു ആ സമയം, കാരണം ബാക്കി ശബ്ദങ്ങളൊന്നും ഒഴിവാക്കാൻ വേണ്ടി ടെറസിൽ പോയി നിന്നാണ് ചെയ്തത്.
0: നമ്മള് സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലേക്ക് വരാം. വളരെ മനോഹരമായി എല്ലാവരും അംഗീകരിച്ച, എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു സിനിമയാണ് അത്. അതിൻ്റെ അകത്ത് കോ റൈറ്ററാണ്. നേരത്തെ എഴുത്തിൻ്റെ ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതിനകത്തും എഴുത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം എന്ന് തോന്നിയതോ അത് നേരത്തെ പോലത്തെ ആക്സിഡന്റൽ റൈറ്ററായി മാറിയതാണോ ഇതിനകത്തും?
1: അതെ, അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ 2019 വിനേഷിന്റെ കഥ പറയുന്നത്, അതൊരു ഷോർട്ട് ഫിലിം ആക്കാനായിരുന്നു എന്റെ പ്ലാൻ. പിന്നെ അത് കറങ്ങിത്തിരിഞ്ഞത് അത് സിനിമയായതാണ്. അപ്പൊ അതില് പല സമയത്തും എടാ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ അടിയാ ഇങ്ങനെ അടിയാ. അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞ് നമ്മളും കൂടെ ആ പ്രോസസ്സിൽ ഇൻവോൾവ് ആയതാണ്. പിന്നെ അതിന്റെ എഴുത്തിലോട്ട് വരേണ്ടി വന്നു. അതൊക്കെ ആക്സിഡന്റ് ആയി മാറിയത്. പിന്നെ നമ്മൾ അങ്ങ് ഏറ്റെടുക്കായിരുന്നു നാലുപേരും കൂടെ ചേർന്ന്, ഞാൻ, വിനേഷ്, ഞാന്, കൈലാഷ്, അതിന്റെ എഡിറ്റർ കൈലാഷ്, പിന്നെ മുരളീകൃഷ്ണൻ റൈറ്ററാണ്. അവന്റെയാണ് ഈ സോവിയറ്റ് സ്റ്റേഷൻ കടമെന്നുള്ള ബുക്ക്, അതിൽ നിന്നാണ് ആ നാടകമൊക്കെ ചെയ്തത്. അപ്പൊ ഇത്രയും പേര് ചേർന്നിരുന്ന അങ്ങ് എഴുതുമായിരുന്നു. അപ്പൊ അത് 2-3 വർഷങ്ങളെടുത്തു. അത്രയും വർഷങ്ങൾ എടുത്ത് എഴുതിയെന്നല്ല, എഴുതി അത് കഴിഞ്ഞ് പിന്നെ പ്രൊഡ്യൂസറിനെ തേടിയുള്ള യാത്രകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു സിനിമ ഉണ്ടായി വരുന്നതിൻ്റെ, ഒരു ചെറിയ സിനിമ ഉണ്ടായി വരുന്ന ഫ്രം ദ സ്ക്രാച്ച് എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങൾ. കാരണം നമുക്ക് വേറൊരു ബാക്കപ്പും ഇല്ല. ഈ സിനിമയെ നോക്കുകയാണെങ്കിൽ വലിയ താരങ്ങളുടെ ഇതുമില്ല, താരങ്ങളല്ല അതിൻ്റെ അകത്തുള്ള മെയിൻ കാസ്റ്റുകൾ. അപ്പോൾ

0: അങ്ങനെയുള്ളൊരു സിനിമ ഉണ്ടായി വരാൻ, അല്ലെങ്കിൽ അതൊന്ന് ഓണാവാൻ ഉള്ള ശ്രമങ്ങളും ഭയങ്കര കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് കുറേ വർഷങ്ങളെടുത്താണ് നമ്മൾ ചെയ്ത്, ഷൂട്ട് ചെയ്തിട്ടും ഒരു വർഷം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് അത് റിലീസ് ചെയ്യാൻ പറ്റിയത്. റിലീസ് ചെയ്തപ്പോഴും നമുക്ക് ഈ പറയുന്നതുപോലെ തിയേറ്ററിൽ അങ്ങനെ അത് വലിയ വിജയമൊന്നും ആയില്ല. പക്ഷേ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് സംസാരിക്കപ്പെട്ടു, ഇതിനെപ്പറ്റി ഗവൺമെന്റ് തലത്തിൽ തന്നെ സംസാരിക്കപ്പെട്ടു, ഇന്ത്യ മുഴുവൻ സംസാരിക്കപ്പെട്ടു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ അത്രയൊന്നും സ്വപ്നം കണ്ടിട്ട് പോലുമില്ല.
1: ശരിക്കും ആ ക്ലാസ് മുറി വട്ടത്തിലാവുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എവിടെ നിന്നാണ്?
0: അത് വിനേഷ് തന്നെ പറഞ്ഞാണ്. വിനേഷ് പണ്ട് അവന്റെ സ്കൂളിൽ അഞ്ചിലോ നാലിലോ എന്തോ ആയിരുന്നപ്പം ഇങ്ങനെ ഇങ്ങനെ ഇട്ട് അവൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ നമ്മളത് ഒരു സിനിമാറ്റിക് ലിബർട്ടിക്ക് വേണ്ടി എടുത്തതാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിന് കാരണം ഇത് കുറച്ച് പിള്ളേരുള്ള ക്ലാസ്സുകളിൽ ഇത് നടക്കും. അപ്പൊ കൂടുതൽ 10-30 പിള്ളേർ കൂടുതലുള്ള ക്ലാസ് റൂമുകളിൽ ഇത് പ്രായോഗികമല്ല. അപ്പൊ അതിന് വേറെ രീതികൾ നോക്കണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് എന്നുള്ള ഈ ഗ്രേഡിങ് അതൊന്നും മാറണം എന്നുള്ളതാണ് അതിന്റെ അകത്ത് ഉദ്ദേശിച്ച സംഭവം. അതെന്തായാലും ശ്രദ്ധിക്കപ്പെട്ടതിൽ സന്തോഷം.
1: കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ചർച്ചയായി എന്നുള്ളതാണ്. എങ്കിലും ഒരു ചെറിയ സങ്കടം കൂടി അത് തന്നു എന്നാണ് ആ വർഷത്തെ കുട്ടികളുടെ അവാർഡ് പ്രഖ്യാപനത്തിൽ വേദനിപ്പിച്ചു. അത്
0: നമുക്ക് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടണമെന്നുള്ളതല്ല നമ്മുടെ, ആ പിള്ളേർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക്. അപ്പം ആ വർഷം നോട്ടബിൾ ആയിട്ടുള്ള വേർത്തി ആയിട്ടുള്ള ഒരു ചൈൽഡ് പെർഫോമൻസ് പോലും ഉണ്ടായില്ല എന്നുള്ള പരാമർശത്തിലാണ് നമുക്ക് വിഷമം തോന്നിയത്. കാരണം അങ്ങനെ ഒരു പരാമർശം ഈ എന്താ പറയുക അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും പിള്ളേർ 40-40 പിള്ളേർ ചെയ്തിട്ട് അതിൻ്റെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഒരു നോട്ടബിൾ പെർഫോമൻസ് ആയി ഇത്രയും ഇങ്ങനെ പിള്ളേരുണ്ടായിരുന്നു എന്നെങ്കിലും പറയാം, അവാർഡും കൊടുക്കണ്ട. പക്ഷെ അങ്ങനെ പോലും ഇല്ല എന്ന് പറയുന്നതിലാണ് നമുക്ക് വിഷമം തോന്നിയത്. അത് മാത്രമേ നമ്മൾ സൂചിപ്പിക്കാൻ
1: ശ്രമിച്ചുള്ളൂ. ഇത്രയും വലിയൊരു പ്രോസസ്സിലൂടെ കടന്നു വന്ന് ആ കുട്ടികളുടെ എന്താണ് അത്രയും കഷ്ടപ്പാടുകൾ കണ്ട് വരുന്ന ഒരാളുടെ സ്വാഭാവികമായിട്ടുള്ള,
0: കാരണം ആ സിനിമ കണ്ട എല്ലാവരും പറഞ്ഞത് പിള്ളേരാണ് ആ സിനിമയെ തോളിലേറ്റിയതെന്നാണ്. അത് എന്തുകൊണ്ട് എന്ത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷമം.
2: ശ്രോതാക്കളി, ആനന്ദ് മന്മഥന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് കാതോർക്കാം അടുത്തയാഴ്ച ഇതേ സമയം.
3: നേർമൊഴി സമാപിക്കുന്നു.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ രാജേഷ് കൃഷ്ണൻ പാടിയത് ചിത്രം ട്രിവാൻഡ്രം ലോഡ്ജ്.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് 2 ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ 2-ാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യ രേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
0: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശുംഭരൻ. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കാലതാമസം ഒഴിവാക്കുക, കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. നാളെ ഗാന്ധി ജയന്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക വേളയിൽ എല്ലാ പൌരന്മാർക്കും വേണ്ടി പ്രണാമമർപ്പിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നാളെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരും. സബ്കി യോജന സബ്ക വികാസ് പരിപാടിയുടെ ഉദ്ഘാടനവും നടക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കും. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും കരസ്ഥമാക്കി. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 8-ാം സ്ഥാനത്താണ്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുകയിനത്തിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക പിഴവ് മൂലം കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന തുകയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശം.

0: നിർദ്ദേശപ്രകാരം സപ്ലൈകോ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അനുവദിച്ചത്. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നാലംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനകാലം പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിലെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി പ്രത്യേകം ഔദ്യോഗിക വെബ്സൈറ്റുകൾ നിലവിൽ വന്നു. തദ്ദേശ സ്ഥാപന ഓഫീസുകളിലെത്തുന്ന പൊതുജനങ്ങൾക്ക് സേവന ഗുണനിലവാരം സംബന്ധിച്ച പ്രതികരണം രേഖപ്പെടുത്താനുള്ള QR കോഡ് സംവിധാനത്തിനും തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പാചക എണ്ണ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ സംസ്ഥാനവ്യാപകമായി പ്രത്യേക പരിശോധന ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ. പ്രത്യേക സ്ക്വാഡുകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 1436 ലിറ്റർ പാചക എണ്ണ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഈ മാസം 5-ന് രാവിലെ മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനവും നടക്കും. തിരുവനന്തപുരം വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംഘർഷം നടന്ന പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ സർവകലാശാലയിലെ മലയാളി വിദ്യാർത്ഥികൾക്കായി നോർക്ക റൂട്ട്സ് മുഖാന്തരം ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർക്ക് 1800-425-395 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഭി ഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ.

0: It is India's first sailing medal of the Asian Games. The team of Harshita Tomar and Sheetal Verma won the bronze medal in the women's skiff sailing event. Ganesh Mani Ratnam Tirumuru got bronze in the individual compound archery. India's medal tally has risen to 66, including 10 gold, 23 silver and 33 bronze medals. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says 21st century India is moving forward with principles of pro-people, proactive and good governance, stresses to bring youth in government jobs oriented to serve people. Home Minister Amit Shah chairs meeting with chief ministers of Chhattisgarh and Odisha to resolve long-standing Mahanadi water dispute. Government extends validity of exempted fast tag for Divyangjan from 1 to 5 years. Floods continue to affect Bihar with several rivers flowing above danger level. US sanctions 10 individuals and entities including Pakistani businessmen over Iran military procurement. And in Asian Games, India bagged 6 medals today, including historic silver medals in sailing and Greco-Roman wrestling. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ടൈപ്സ് ഓഫ് സെന്റൻസസ്, ഇംഗ്ലീഷ് വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് കടക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വിനീത വി ജി കുറുപ്പ്.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്ന് പലതരം വാക്യങ്ങളെക്കുറിച്ച്, ടൈപ്സ് ഓഫ് സെന്റൻസുകളെ കുറിച്ച് പഠിക്കാം. അതിനു മുൻപ് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് എപ്പോഴും ഒരേ രീതിയിലാണോ? ഈ സംസാര രീതി നമ്മൾ ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു എന്നതനുസരിച്ച് മാറാറുണ്ടോ? നമ്മുടെ സംസാര രീതി ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറാറില്ലേ? അതെ, മാറും. ഞാനൊരു കുഞ്ഞ് മുയൽ കഥ പറയാം. ചിന്നു മുയലിന് 4 മക്കളുണ്ട്. ഒന്നാമത്തവൾ എല്ലാം സാധാരണ പോലെ പറയുന്ന സ്വഭാവക്കാരിയാണ്. എനിക്ക് വിശക്കുന്നു, എനിക്ക് ഉറക്കം വരുന്നു എന്നിങ്ങനെ. രണ്ടാമത്തവൾ എന്തിനും ഏതിനും ചോദ്യം ചോദിക്കുന്നവളാണ്. മുയലുകൾക്കെന്താ കൊമ്പില്ലാത്തത്? ഞാനിന്ന് സ്കൂളിൽ പോണോ എന്നിങ്ങനെ. മൂന്നാമത്തവൾ കുറച്ച് വില്ലത്തിയാണ്. അവൾ എല്ലാവരോടും ആജ്ഞയാണ്. കഥകടയ്ക്ക് കുറച്ച് വെള്ളം താ എന്നിങ്ങനെയൊക്കെയാണ് അവളുടെ സംസാരം. നാലാമത്തവൾക്ക് എന്തും ഏതും അത്ഭുതമാണ്. ഹായ്, നല്ല മണമുള്ള പൂവ്, നല്ല മധുരമുള്ള ക്യാരറ്റ് എന്നിങ്ങനെ. ഇങ്ങനെ ഈ മുയൽ കുഞ്ഞുങ്ങളുടെ സംഭാഷണത്തിലൂടെ ഇംഗ്ലീഷിലെ 4 തരം വാക്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. സാധാരണ പോലുള്ള സംഭാഷണങ്ങൾ അഥവാ പ്രസ്താവനകളെ നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസുകൾ അഥവാ അസർട്ടീവ് സെന്റൻസുകൾ എന്ന് വിളിക്കുന്നു. ഇവ ക്യാപിറ്റൽ ലെറ്ററിൽ ആരംഭിച്ച് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന നോർമൽ സ്റ്റേറ്റ്മെന്റുകളാണ്. ഉദാഹരണത്തിന്, രാജു ഇസ് എ പോലീസ് ഓഫീസർ. രാജു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഐ ഹാവ് എ ഡോട്ടർ, എനിക്കൊരു മകളുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ അഥവാ പ്രസ്താവനകളല്ലേ? അവയെ നാം ഏത് ടൈപ്പ് സെന്റൻസ് എന്നാണ് പറയുക? അതെ, അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഓർത്തുവയ്ക്കാൻ ശ്രമിക്കണേ. അടുത്തതായി ചോദ്യങ്ങൾ അഥവാ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസുകൾ നോക്കാം. ഇവ ചോദ്യചിഹ്നം അഥവാ ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുക എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ചോദ്യരൂപത്തിലുള്ള വാക്യങ്ങളെ നമ്മൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക? അതെ, ഇൻറ്ററോഗേറ്റീവ് സെന്റൻസുകൾ. ഇവ ഇംഗ്ലീഷിൽ 2 തരത്തിലുണ്ട്. ഒന്നാമത്തേത് WH questions അഥവാ question wordിൽ തുടങ്ങുന്നവയും രണ്ടാമത്തേത് yes or no ചോദ്യങ്ങളും. ഇംഗ്ലീഷിലെ question വേർഡുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമുക്ക് ഒരുമിച്ചൊന്ന് ഓർത്തു നോക്കിയാലോ? തുടങ്ങാം. What, when, where, which, why, who, whose, whom, how, how long, how much, how many, how often എന്നിവ. ഇവയിൽ മിക്കതും WHൽ തുടങ്ങുന്നതുകൊണ്ട് question wordിൽ തുടങ്ങുന്ന ചോദ്യങ്ങളെ നമ്മൾ WH questions എന്ന് വിളിക്കുന്നു. What is your name? ആ പഴയ ചോദ്യം, നമ്മൾ ഇംഗ്ലീഷിൽ ഉത്തരം പറയാൻ പഠിച്ച ആ ആദ്യ ചോദ്യം ഓർമ്മയില്ലേ? അപ്പോൾ എന്താണ് ഈ എസ് ഓർ നോ ചോദ്യങ്ങൾ? കൂട്ടുകാരെ, ഒരു ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ എന്ന ഉത്തരം പ്രതീക്ഷിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന ഉത്തരം മാത്രം കൊടുത്താൽ മതിയാവും. ഉദാഹരണത്തിന്, ഡു യു ഹാവ് എ കാർ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് കാർ ഉണ്ട് എങ്കിൽ യെസ്സും ഇല്ല എങ്കിൽ നോ എന്നും മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഇത്തരം ചോദ്യങ്ങൾക്ക് പലപ്പോഴും നമ്മൾ വാരി വലിച്ച് ഉത്തരം കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് കാർ ഉണ്ടോ എന്ന ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നതിന് പകരം ഉണ്ട്, എനിക്ക് ടാറ്റായുടെ ഒരു നാനോ കാർ 2017 മോഡൽ ഉണ്ട് എന്ന നീളൻ ഉത്തരം തികച്ചും അനുചിതമാണ്. പലപ്പോഴും ആപ്ലിക്കേഷൻ ഫോമുകളിലാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതലും കാണാറുള്ളത്. ഇനി മുതൽ ഉത്തരം നൽകുമ്പോൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങളെ എന്ത് വിളിക്കാം? ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ. ഇവ രണ്ട് തരത്തിലാണ്, യെസ് ഓർ നോ ചോദ്യങ്ങളും WH ചോദ്യങ്ങളും. വ്യക്തമായില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത തരം വാക്യം നോക്കാം. നമ്മുടെ വില്ലനായ മൂന്നാമത്തെ മുയലിനെ ഓർമ്മയില്ലേ? ആ ആജ്ഞാപിക്കുന്ന മൂന്നാമത്തെ മുയൽ. അപ്പോൾ ഒരു വാക്യം ആജ്ഞയെയോ അപേക്ഷയെയോ സൂചിപ്പിച്ചാൽ അതിനെ നാം ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കുന്നു. ബ്രിങ് മീ വാട്ടർ, കിൽ ഹിം, വെള്ളം കൊണ്ടുവാ, കൊല്ലവനെ, ഇതൊക്കെ ആജ്ഞകളല്ലേ? അപ്പോ അപേക്ഷകൾ എങ്ങനെയാണ് വരിക? പ്ലീസ് ടേൺ ഓൺ ദ റേഡിയോ, ദയവായി റേഡിയോ ഓൺ ആക്കൂ. പ്ലീസ് ഡോണ്ട് ഗോ ദെയർ, ദയവായി അവിടെ പോകരുതേ. നോക്കൂ, ഇത്തരം വാക്യങ്ങൾക്ക് സബ്ജക്റ്റ് ഉണ്ടാകില്ല. കാരണം എന്താണെന്ന് ഊഹിക്കാമോ? അതെ, ഇവ എപ്പോഴും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളോടാകും പറയുക. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് എപ്പോഴും യു ആയിരിക്കും. അത് പക്ഷേ നമ്മൾ എഴുതാറോ പറയാറോ ഇല്ല, അതവിടെ അണ്ടർസ്റ്റുഡ് ആയിരിക്കും. ബ്രിങ് മീ വാട്ടർ എന്നാൽ യു ബ്രിങ് മീ വാട്ടർ എന്ന് തന്നെയാണ്, പക്ഷേ യു നമ്മൾ പറയില്ല, എഴുതുകയുമില്ല. അപ്പോൾ ആജ്ഞയെയോ അപേക്ഷയെയോ സൂചിപ്പിക്കുന്ന ഇംപറേറ്റീവ് സെന്റൻസുകളും ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക. ഇവ തിരിച്ചറിയാൻ ടോൺ നോക്കാം, അതുപോലെ സബ്ജക്റ്റ് ഉണ്ടോ എന്നും നോക്കാം. അപ്പോൾ നമ്മൾ പ്രസ്താവനകളെ സൂചിപ്പിക്കുന്ന അസർട്ടീവ് സെന്റൻസുകളും ചോദ്യരൂപത്തിലുള്ള ഇന്ററോഗേറ്റീവ് സെന്റൻസുകളും ആജ്ഞയെയോ അപേക്ഷയെയോ സൂചിപ്പിക്കുന്ന ഇമ്പറേറ്റീവ് സെന്റൻസുകളും പഠിച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തെ ടൈപ്പ് പഠിക്കാം. നാലാമത്തെ മുയൽ കുഞ്ഞിനെ ഓർമ്മയില്ലേ? എന്തിലും അത്ഭുതം കണ്ടെത്തുന്ന ആ കുഞ്ഞുമുയൽ. അതെ, നാലാമത്തെ തരം വാക്യങ്ങൾ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ വികാരത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ്. അത് സന്തോഷം മാത്രമല്ല കേട്ടോ, സങ്കടവും ആവാം. വാവ്, ദിസ് ഡ്രസ് ഈസ് സോ പ്രെട്ടി, ഈ വസ്ത്രം എത്ര ഭംഗിയുള്ളതാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്, ഇതെന്തൊരു ഭംഗിയുള്ള പൂവാണ്. അലാസ്, ദ പുവർ ഡോഗ് ഡൈഡ്, കഷ്ടം, ആ പട്ടി മരിച്ചു. ഇതൊക്കെ ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണ്. ഇത്തരം വാക്യങ്ങൾ എക്സ്ക്ലമേഷൻ മാർക്കിലാണ് അവസാനിക്കുക. നമ്മൾ നാല് തരം സെന്റൻസുകളും പഠിച്ചു കഴിഞ്ഞു. ഇവയെ കണ്ടാൽ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. തിരിച്ചറിയാനായി പങ്ക്ച്വേഷൻ മാർക്സ് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫുൾ സ്റ്റോപ്പ് വന്നാൽ അസർട്ടീവോ ഇമ്പറേറ്റീവോ, ഇവ തമ്മിൽ വേർതിരിക്കാൻ വാക്യത്തിന്റെ ധ്വനി അല്ലെങ്കിൽ ടോൺ നോക്കിയാൽ മതി. ഇന്ററോഗേറ്റീവ് സെന്റൻസിന് ക്വസ്റ്റ്യൻ മാർക്ക്, അതുപോലെ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾക്ക് എക്സ്ക്ലമേഷൻ മാർക്ക്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ഓരോ ടൈപ്പ് വാക്യങ്ങളുടെയും ഘടനയാണ്. 10-ാം ക്ലാസ്സിൽ 3 ക്വസ്റ്റ്യൻ വേർഡ് ഉള്ള ചോദ്യങ്ങളും ഒരു യെസ് ഓർ നോ ചോദ്യവും ഉണ്ടാക്കാൻ 4 മാർക്കിന്റെ ചോദ്യമുണ്ട്. ഈ ചോദ്യം ശരിയാക്കാനും നമ്മുടെ ഭാഷ കൂടുതൽ കുറ്റമറ്റതാക്കാനും ഘടന കൂടി പഠിക്കുന്നത് നിങ്ങളെ സഹായിക്കും. അസർട്ടീവ് സെന്റൻസുകൾ അഥവാ പ്രസ്താവനകളുടെ ഘടന സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് എന്നോ സബ്ജക്റ്റ് ഓക്സിലറി വെർബ് വെർബ് ഓബ്ജക്റ്റ് എന്നോ ആണ്. ഈ ഘടന മലയാളത്തിൻ്റെ വാക്യഘടനയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതെങ്ങനെയെന്നോ, രാജുവിന് മാമ്പഴം ഇഷ്ടമാണ്. ഈ വാക്യത്തിലെ സബ്ജക്റ്റ് ആരാണ്? അതെ, രാജു. വെർബ് ഇഷ്ടമാണ്. അപ്പോൾ ഒബ്ജക്റ്റ്? അതെ, മാമ്പഴം. ഈ സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷിലേക്കൊന്ന് മാറ്റി നോക്കാം. രാജുവിന് മാമ്പഴം ഇഷ്ടമാണ് എന്ന് പറയാൻ രാജു ലൈക്സ് മാംഗോസ് എന്നാണ് എഴുതേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ തെറ്റുവരുന്ന ഒരു പ്രധാന ഭാഗമാണിത്. മലയാളത്തിൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് എന്നത് ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്ന നിലയ്ക്കാണ്. ഇനി നമുക്ക് ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ അഥവാ ചോദ്യങ്ങളുടെ ഘടന നോക്കാം. നീ എന്താണ് വായിക്കുന്നത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കുക? യെസ്, വാട്ട് ആർ യു റീഡിംഗ്? ഈ സെന്റൻസിലെ ഓരോ വാക്കുകളും നമുക്ക് അനലൈസ് ചെയ്ത് സ്ട്രക്ചർ കണ്ടെത്താൻ ശ്രമിക്കാം. വാട്ട്, നമ്മൾ നേരത്തെ പഠിച്ചു, വാട്ട് ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ആർ ഓക്സിലറി വേർബ്, യു സബ്ജക്റ്റ്, റീഡിംഗ് വേർബ്. സോ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യന്റെ ഘടന ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി വേർബ് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നാണ്. ഇനി യെസ് ഓർ നോ ചോദ്യങ്ങളുടെ ഘടന നോക്കാം. ഇത്തരം ചോദ്യങ്ങൾ ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീ വരുന്നുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കുക? കമ്മിങ് എന്ന ചോദ്യ രൂപേണ ചോദിച്ച് മുഖം കൊണ്ടൊരു ചോദ്യഭാവം കൂടെ, അങ്ങനെയാണോ? അല്ല, ആർ യു കമ്മിങ്, നീ വരുന്നുണ്ടോ? ആർ ഇൻ യു കമ്മിങ്, നീ വരുന്നില്ലേ? നീ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? അതെ, ആർ യു ഗോയിങ് ടു സ്കൂൾ ടുഡേ? അപ്പോൾ യെസ് ഓർ നോ ചോദ്യങ്ങൾ ഓക്സിലറി വേർബിൽ തുടങ്ങണം. ഓക്സിലറി വേർബ് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. നോക്കൂ, അസർട്ടീവ് സെന്റൻസ് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓക്സിലറി വേർബ് ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ ചോദ്യമാക്കി മാറ്റാൻ ഓക്സിലറി വേർബ് സബ്ജക്റ്റിന് മുൻപിലേക്ക് ആക്കിയാൽ മാത്രം മതിയാകും. ഫോർ എക്സാമ്പിൾ, ദ ടീച്ചർ വാസ് ടീച്ചിങ് ടൈപ്സ് ഓഫ് സെന്റൻസ്. ടീച്ചർ ടൈപ്സ് ഓഫ് സെന്റൻസ് പഠിപ്പിക്കുകയായിരുന്നു. ഇതിലെ ഓക്സിലറി വേർബ് ഏതാണ്? അതെ, വാസ്. ദ ടീച്ചർ എന്ന സബ്ജക്റ്റിന് മുൻപ് വാസ് ഉപയോഗിച്ചാൽ അത് യെസ് ഓർ നോ ചോദ്യമായി. എങ്ങനെയാണ്? വാസ് ദ ടീച്ചർ ടീച്ചിങ് ടൈപ്സ് ഓഫ് സെന്റൻസ്. ഇപ്പോൾ അത് ഒരു യെസ് ഓർ നോ ചോദ്യമായി മാറി. അങ്ങനെയെങ്കിൽ ഹേമ ജംപ്ഡ് ഇൻ ടു ദ റിവർ, ഹേമ നദിയിലേക്ക് ചാടി എന്നത് ഒരു ചോദ്യമാക്കി മാറ്റണം. നോക്കൂ, ഇതിൽ ഓക്സിലറി വേർബ് ഉണ്ടോ? ഹേമ ജംപ്ഡ് ഇൻ ടു ദ റിവർ എന്നതിൽ മെയിൻ വേർബായ ജംപ്ഡ് മാത്രമേ ഉള്ളൂ. ഇത്തരം സാഹചര്യങ്ങളിൽ നാം വേർബിനെ അതിൻ്റെ ഡൂ രൂപത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്യണം. പാസ്റ്റ് വേർബുകൾ ഡൂവിൻ്റെ പാസ്റ്റ് ഫോമായ ഡിഡിലേക്കും പ്രസന്റ് സിംഗുലർ വേർബുകൾ ഡൂവിൻ്റെ പ്രസന്റ് സിംഗുലർ ഫോമായ ഡസിലേക്കും പ്രസന്റ് പ്ലൂറൽ വേർബുകൾ ഡൂവിൻ്റെ പ്രസന്റ് പ്ലൂറൽ ഫോമായ ഡൂവിലേക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റണം. ഇവിടെ ജംപ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് വെർബ് ആയതുകൊണ്ട് തന്നെ ഡൂവിൻ്റെ പാസ് ഫോമായ ഡിഡ് നമുക്ക് അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ജംപ്സ് ആയിരുന്നെങ്കിലോ ഡസ് നമുക്ക് എടുക്കാം. ഡൂ എടുക്കണമെങ്കിൽ അവിടെ ജംപ് എന്ന് മാത്രം ആയിരിക്കണം. മനസ്സിലായോ? ഒരു ഉദാഹരണം കൂടി നോക്കിയാലോ. ലൈക്ക്, ലൈക്കിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡൂ ഡസ് ഡിഡിലെ ഏതാണ് കിട്ടുക? അതെ, ഡൂ. ലൈക്സ് ആയിരുന്നെങ്കിലോ നമുക്ക് ഡസ് പ്ലസ് ലൈക്ക് എന്ന് എഴുതാം. അതുപോലെ ലൈക്ഡോ ഡിഡ് പ്ലസ് ലൈക്ക് എന്ന് തന്നെ. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് സെന്റൻസ് ആയ ഇംപറേറ്റീവ് സെന്റൻസിന്റെ ഘടന നോക്കാം. സേവ് മീ, സേവ് ഇവിടെ വേർബാണ്, മീ ഒബ്ജക്റ്റും. യു എന്ന സബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കില്ല, അതവിടെ അണ്ടർസ്റ്റുഡ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ ഇംപറേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ വേർബ് ഒബ്ജക്റ്റ് എന്നാണ്. ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ ഘടന നോക്കിയാൽ അവിടെ ഒബ്ജക്റ്റ് സബ്ജക്റ്റിന് മുൻപ് വരും. ശ്രദ്ധിച്ചേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന സാധാരണ പ്രസ്താവനയെ ആശ്ചര്യരൂപേണ അവതരിപ്പിച്ചപ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന ഒബ്ജക്റ്റ് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിശയം പ്രകടിപ്പിക്കുന്ന വോ, ഹുറേ, അല്ലാസ് എന്നീ വാക്കുകളും ഇത്തരം സെന്റൻസുകളിൽ ഉണ്ടാകാം. പൊതുവെ സ്ട്രക്ചർ പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, വേർബ് എന്ന് പറയാം. ഇന്ന് നമ്മൾ പഠിച്ചതെല്ലാം ഇംഗ്ലീഷ് ഗ്രാമറിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ടൈപ്സ് ഓഫ് സെന്റൻസ് ആയാലും ക്വസ്റ്റ്യൻ വേർഡ്സ് ആയാലും വേർബ് സ്പ്ലിറ്റ് ചെയ്യുന്നതായാലും പ്രസ്താവനകളെ ചോദ്യ രൂപത്തിലാക്കുന്നതായാലും റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങിയവയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കേട്ട കാര്യങ്ങൾ ഓർത്തുവെക്കാൻ ശ്രമിക്കണേ.
2: ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഇംഗ്ലീഷ് വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കടക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വിനീത വിജി കുറുപ്പ്.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഭരതന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം ചിത്രം താഴ്വാരം.

നീയെടു തകിലൊടു കുഴലെടു തണ്ടെടു തടയെടു തിരുകുടൽ അഴകൊടു തിരുവുടൽ അഴകൊടു പടയണി.

ഇനി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ ശിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു.

ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ, ചിത്രം വിഷ്ണു.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായ ഒരു ഗാനം കൂടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനത്തിന് വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം വന്ദനം.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ ഡൽഹി റിലേ.
1: യേ ആകാശവാണി ഹൈ പ്രാദേശിക് ലോക് സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രമ മേ ആജ് പ്രസ്തുത ഹൈ ബംഗ്ല സംഗീത് കെ അന്തർഗത് നസ്രുൽ ഗീതി. കലാകാർ ഹൈ ശ്രീമതി തുലിരേഖാ ദത്തോ. ശ്രീമതി തുലിരേഖാ ദത്തോ 3 ദശകോ സെ ഭാരതീയ സംഗീത് കെ പ്രതി സമർപ്പിത ഹൈ. ആപ് ഏക് ഖ്യാതി പ്രാപ്ത ഗായിക ഹൈ ജിൻഹോനെ നസ്രുൽ ഗീതി, ഭജൻ, ഉപശാസ്ത്രീയ സംഗീത് തഥാ ശാസ്ത്രീയ സംഗീത് ജൈസി വിധാവോ മേ അപ്നാ പർചം ലഹരായാ ഹൈ. ആപ് അപ്നി ഭാവാത്മക് കലാകാരി ഓർ ശാസ്ത്രീയ അനുശാസൻ ദോനോ കെ ലിയേ ജാനി ജാതി ഹൈ. ശ്രീമതി തുലിരേഖാ ദത്തോ കെ സംഗീത് കാ സഫർ ഹമാരി ബഹുമൂല്യ ഗുരുശിഷ്യ പരമ്പര കാ പരിചായക് ഹൈ. പണ്ഡിത് എ ടി കാനൻ, ഉസ്താദ് മുഹമ്മദ് ദിൽഷാദ് ഖാൻ, പണ്ഡിത് ദീനനാഥ് മിശ്ര, പണ്ഡിത് ബലരാം പിള്ളൈ, വിദുഷി ശുഭ്ര ഗുഹോ, ശ്രീമതി മീര ബന്ദോപാധ്യായ്, ശ്രീ സുകുമാർ മിത്ര ഓർ വിദുഷി ഡാലിയ രാഹുത് സമേത് ദേശ് കെ സുവിഖ്യാത് സംഗീതജ്ഞോ സെ ആപ്നെ പ്രശിക്ഷണ് പ്രാപ്ത കിയാ. ആകാശവാണി ഓർ ദൂരദർശൻ കി ഏക് രീത് കി കലാകാർ ശ്രീമതി തുലിരേഖാ ദത്തോ നെ അപ്നെ ശ്രോതാവോ കെ സമക്ഷ മനമോഹക് പ്രസ്തുതിയാ ദി ഹൈ. സംഗീത് സമാരോഹ, മീഡിയ പ്രസാരണ ഓർ വ്യാഖ്യാനോ കെ മാധ്യമ സെ ദേശ് വിദേശ് മേ ആപ്നെ അൻഗിനത് കാര്യക്രമ പേശ് കിയേ ഹൈ.
2: Tonight in the national program of regional light and folk music, we present light music in Bengali through the rendition of Nojrul Giti by Srimati Tulirekha Datta, a distinguished vocalist with over 3 decades of dedicated service towards Indian music. Srimati Tulirekha Datta has established herself as a much sought after performer in Nojrul Giti, bhajan, semi classical music as well as classical music. She is renowned for her expressive artistry and classical discipline. The musical journey of Srimati Tulirekha Datta reflects the rich Guru Shishya Parampara, nurtured under some of the India's most eminent maestros, namely Pandit A.T. Kanan, Ustad Muhammad Dilshad Khan, Pandit Dinanath Mishra, Pandit Balaram Pillai, Vidushi Shubhra Guha, Srimati Meera Bandopadhyay, Sri Shukumar Mitra, and Vidushi Dalia Rahut. An A-grade artist of Akashvani and Doordarshan, Srimati Tulirekha Datta has enthralled her audience through concerts, broadcasts, lecture demonstrations, and national as well as international performances.
1: Aaj ke is karyakram ki shuruaat aap ek ati prachalit Nazrul Geeti ke saath karengi jiske rachayita swayam Qazi Nazrul Islam hai. वो विद्रोही कवि जो आज भी हर बंगालवासी के हृदय का गौरव हैं। गीत के बोल हैं महाविद्या आद्यशक्ति परमेश्वरी कालिका, जिसका अर्थ है सभी दैवी स्त्री ऊर्जाओं का एक परम मातृ शक्ति में समावेश है तथा संसार की समस्त सृष्टियां ज्ञान, शक्ति, प्रेम और मुक्ति उसी शाश्वत दिव्य माता से वाहित होती हैं।
2: श्रीमती तुलिरेखा दत्ता बिगिन्स हर प्रेजेंटेशन टुनाइट विद अ वेरी पॉपुलर नजरुल गीति पेंड बाय नन अदर देन द रिवर्ड कवि नजरुल इस्लाम, द पेट्रियट पोएट हु होल्ड्स अ प्लेस ऑफ प्राइड इन एवरी बंगालीज हार्ट. द सॉन्ग गोज एज महाविद्या आद्याशक्ति, meaning the unity of all divine feminine manifestations in one supreme mother, affirming that all creations, knowledge, strength, compassion, and liberation flows from the eternal divine mother.

हड़ताल कर दूंगा, भूख हड़ताल कर दूंगा। लेकिन छोटी सी एक अर्ज है,